0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 മെയ് മാസം 27 ബുധനാഴ്ച. കൊലവർഷം 1201, എടവമാസം 13 ചിത്തിര നക്ഷത്രം. അലക്സാണ്ടർ ഗ്രഹാംബൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കപ്പെടുന്നു. പക്ഷേ അടഞ്ഞ വാതിലിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മൾ തുറക്കപ്പെട്ട വാതിൽ കാണാതെ പോകുന്നു. പലപ്പോഴും ഒരു നഷ്ടം സംഭവിക്കുമ്പോൾ നമ്മൾ അവിടെ തന്നെ തളർന്നിരിക്കും. എന്നാൽ ജീവിതം നമുക്കായി കരുതി വച്ചിരിക്കുന്ന പുതിയ അവസരങ്ങൾ നമ്മൾ കാണാറില്ല. കഴിഞ്ഞതിനെ വിട്ടേക്കൂ, പുതിയ പ്രതീക്ഷകളിലേക്ക് കണ്ണു തുറക്കും. നിങ്ങൾക്കായി മനോഹരമായ ഒരു വഴി തുറന്നു കിടപ്പുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിച്ചുകൊണ്ട് മനോഹരമായ ഒരു ഭക്തി ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട്

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: മഹത് വചനങ്ങൾ നമുക്ക് തരുന്ന ഊർജവും നിസ്സാരമല്ല. ചെറിയ ഉദ്ധരണികൾ പകർന്നു നൽകുന്നത് വലിയ വലിയ തത്വങ്ങളാണ്. നമുക്ക് ലിയോ ടോൾസ്റ്റോയുടെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചാലോ? വാക്കുകൾ പിന്നിലും പ്രവൃത്തി മുന്നിലും ആയിരിക്കണം. പക്ഷേ ജീവിതത്തിൽ സംഭവിക്കുന്നത് പലപ്പോഴും മറിച്ചാണ്. നാം ധാരാളമായി പ്രസംഗിക്കും, ഒന്നും പ്രവൃത്തിയിൽ കൊണ്ടുവരികയുമില്ല. സംസാരിക്കാൻ എളുപ്പമാണ്, പക്ഷെ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. ഈ മഹത് വ്യക്തികൾ അവരുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാവും ഇപ്രകാരമുള്ള നിഗമനങ്ങളിലെത്തുന്നത്. അതുകൊണ്ട് ഇവരുടെ വചനങ്ങൾ മനസ്സിലാക്കുന്നത് നമുക്ക് ഭാവിയിൽ ഏറെ ഗുണം ചെയ്യും. ദൗർഭാഗ്യകാലത്താണ് നാം മനുഷ്യരെ മനസ്സിലാക്കേണ്ടത്, അല്ലാതെ സൗഭാഗ്യത്തിലല്ല. നെപ്പോളിയന്റെ വാക്കുകളാണിവ. ഇന്ന് വായനയുടെ രീതി ആകെ മാറിയിരിക്കുന്നു. ലൈബ്രറികളിൽ, വായനശാലകളിൽ ഇരുന്ന് പുസ്തകങ്ങളും ആനുകാലികങ്ങളും വായിക്കുന്ന രീതിയൊക്കെ പഴഞ്ചനായി. ഡിജിറ്റൽ ലൈബ്രറി പോലെയുള്ള സംവിധാനങ്ങളാണ് ഇന്ന് കൂടുതലായും ഉള്ളത്. യഥാർത്ഥത്തിൽ ശരിക്കുള്ള പുസ്തക വായന നൽകുന്ന സംതൃപ്തി ഒന്ന് വേറെ തന്നെയാണ്. ഏബ്രഹാം ലിങ്കൻ പറയുന്നത്, നമ്മൾ വായിച്ചിട്ടില്ലാത്ത ഒരു പുസ്തകം, ഒരു നല്ല പുസ്തകം നമുക്ക് തരുന്ന വ്യക്തിയാണ് നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്ത് എന്നാണ്. വായനയുടെ മഹത്വമാണ് ഈ വാക്കുകളിൽ കൂടി അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. ശ്രീ ബുദ്ധന്റെ വാക്കുകളാകട്ടെ ഇപ്രകാരമാണ്: ഒഴുകുന്ന ജലവും പാറയും പലപ്പോഴും ഏറ്റുമുട്ടും, ജയിക്കുന്നത് പലപ്പോഴും ജലമായിരിക്കും. അതിന്റെ ശക്തി കൊണ്ടല്ല, നിർത്താതെയുള്ള പരിശ്രമത്താൽ. ഇവിടെ നിരന്തര പരിശ്രമത്തിന്റെ, കഠിനാധ്വാനത്തിന്റെ ഒക്കെ ആവശ്യകതയാണ് വ്യക്തമാക്കുന്നത്. നാം കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എപ്പോഴും നമ്മളെപ്പറ്റി നല്ലതും പുകഴ്ത്തി പറയുന്നവരെയുമാണ്. എന്നാൽ എപ്പോഴും പുകഴ്ത്തുന്നവരെക്കാൾ അവർ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് നാം നമ്മെ വിമർശിക്കുന്നവരും എതിർക്കുന്നവരും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. കാരണം എതിർക്കുന്നവർക്ക് അന്ധമായി എതിർക്കാൻ സാധിക്കില്ല, ഒരു വേള അന്ധമായി പുകഴ്ത്താൻ സാധിക്കുമായിരിക്കും. എല്ലാ മനുഷ്യരിലും എന്തെങ്കിലുമൊക്കെ അപൂർണതകളും നിഗൂഢതകളും ഉണ്ടായിരിക്കും. ലോകപ്രശസ്തനായ കൊളംബിയൻ എഴുത്തുകാരനും പത്രപ്രവർത്തകനും പ്രസാധകനും ആയ ഗബ്രിയേൽ ഗാർസിയ മാർക്വേസ്, 1982 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വ്യക്തിയാണ്. ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന അദ്ദേഹത്തിന്റെ നോവൽ ബെസ്റ്റ്സെല്ലർ വിഭാഗത്തിൽപ്പെട്ട രീതിയിൽ ലോക പ്രശസ്തമാണ്. അദ്ദേഹം പറയുന്നു, ഓൾ ഹ്യൂമൻ ബീയിങ് ഹാവ് 3 ലൈവ്സ്, പബ്ലിക്, പ്രൈവറ്റ് ആൻഡ് സീക്രട്ട്. അദ്ദേഹം വീണ്ടും പറയുന്നു, വയസ്സാകും തോറും ആളുകൾ സ്വപ്നങ്ങളുടെ പിന്നാലെ പോകാതാവും എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകാതാവുമ്പോൾ അവർക്ക് വയസ്സാവുകയാണ് ചെയ്യുന്നത്. ചിലരുടെ ഒന്നുമില്ല എന്ന മറുപടി, അതിനു പിന്നിൽ പലപ്പോഴും വലിയൊരു ചരിത്രം ഒളിഞ്ഞുകിടക്കുന്നുണ്ടാവും, പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാരിൽ. സങ്കടങ്ങൾ തുടർക്കഥയാകുമ്പോൾ, ദുരിതങ്ങളുടെ പെരുമഴക്കാലം തുടരുമ്പോൾ, വിശദീകരിക്കാൻ സാധിക്കാത്ത സങ്കടങ്ങൾക്ക് അവർ നൽകുന്ന പേരാണ് ഒന്നുമില്ല. നമുക്ക് എതിരാളികൾ ഉണ്ടാകുന്നത് മിക്കപ്പോഴും ആർക്കെങ്കിലും ഉപദ്രവങ്ങൾ ചെയ്തതുകൊണ്ടാവണം എന്ന് ഇല്ല. നന്മ ചെയ്താലും മതി. കാരണം നന്മ കൊണ്ട് നാം നേടിയ വെളിച്ചം മറ്റു പലരുടെയും കണ്ണുകൾക്ക് നൽകുന്നത് അസ്വസ്ഥതകളാകാം. പെരുമാറ്റം എന്ന നമ്മുടെ സ്വഭാവം മിക്കപ്പോഴും ജീവിതത്തിൽ നമ്മെ സഹായിക്കുന്ന അറിവിനേക്കാൾ മൂർച്ചയുള്ള ഒരു ആയുധമാണ്. കാരണം ജീവിതത്തിൽ അറിവ് പരാജയപ്പെടുന്ന നിരവധി അവസരങ്ങളിൽ നമ്മുടെ പെരുമാറ്റം നമുക്ക് തുണയാകും. പെരുമാറ്റത്തിൽ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്നത് കാര്യങ്ങൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമ്മെ സഹായിക്കുന്നു. ദാർശനിക ഗാനങ്ങളുടെ ശാഖയിൽപ്പെടുന്ന ഭാവഗായകൻ P. ജയചന്ദ്രൻ ആലപിച്ച് ഹിന്ദോള രാഗത്തിലുള്ള ഈ ഗാനമൊന്ന്

0: എത്ര അർത്ഥവത്താണ് പി ഭാസ്കരൻ മാഷിൻ്റെ വരികളും അതിന് ചേരുന്ന ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീതവും. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു.
1: ശ്രോതാക്കൾ, ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് മെയ് മാസം 27-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയും ആധുനിക ഇന്ത്യയുടെ ശില്പിയുമായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1964 മെയ് 27-നാണ് അന്തരിച്ചത്. 17 വർഷത്തോളം ഇന്ത്യയെ നയിച്ച അദ്ദേഹം പഞ്ചവത്സര പദ്ധതികളിലൂടെയും ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിലൂടെയും ഇന്ത്യയുടെ അടിത്തറ പാകി. ലോകരാഷ്ട്രീയത്തിൽ ചേരുചേരാ നയം ഉയർത്തിപ്പിടിച്ച അദ്ദേഹം ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളെ ശക്തിപ്പെടുത്തി. അദ്ദേഹത്തിന്റെ മരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു യുഗത്തിന്റെ അന്ത്യമായിരുന്നു. ലോകത്തിലെ ഏറ്റവും മനോഹരമായ പാലങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന സാൻ ഫ്രാൻസിസ്കോയിലെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് 1937 മെയ് 27-നാണ്. ഉദ്ഘാടന ദിവസം ഏകദേശം 200,000 ആളുകളാണ് ഈ പാലത്തിലൂടെ നടന്ന് നീങ്ങിയത്. എഞ്ചിനീയറിംഗ് അത്ഭുതമായി ഇന്നും വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പാലം അമേരിക്കയുടെ വികസനത്തിന്റെയും സാങ്കേതിക വളർച്ചയുടെയും പ്രതീകമായി നിലകൊള്ളുന്നു. 2-ാം ലോകമഹായുദ്ധത്തിലെ ഏറ്റവും വലിയ നാവിക പോരാട്ടങ്ങളിലൊന്ന് അവസാനിച്ചത് 1941 മെയ് 27-നാണ്. ജർമ്മനിയുടെ കരുത്തുറ്റ യുദ്ധക്കപ്പലായ ബിസ്മാർക്ക് ബ്രിട്ടീഷ് നാവികസേനയുടെ ആക്രമണത്തിൽ തകർന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങി. 2000-ലധികം ജർമ്മൻ സൈനികർ ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടു. സമുദ്രത്തിലെ ജർമ്മനിയുടെ ആധിപത്യത്തിന് ഈ സംഭവം വലിയ തിരിച്ചടിയായി. മൌണ്ട് എവറസ്റ്റിന്റെ വടക്കുഭാഗത്തു കൂടി ഒരു ചൈനീസ് സംഘം കൊടുമുടി കീഴടക്കിയത് 1975 മെയ് 27-നാണ്. ഈ ദൌത്യത്തിനിടയിലാണ് അവർ എവറസ്റ്റിന്റെ കൃത്യമായ ഉയരം 8,848.13 മീറ്റർ ആണെന്ന് അളന്ന് തിട്ടപ്പെടുത്തിയത്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയെക്കുറിച്ചുള്ള കൂടുതൽ ശാസ്ത്രീയ വിവരങ്ങൾ ഈ ദൌത്യത്തിലൂടെ ലഭ്യമായി. പർവ്വതാരോഹണ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു റെക്കോർഡാണ് ഇത്. ശീതയുദ്ധത്തിന് ശേഷം റഷ്യയും നാറ്റോ സഖ്യവും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായുള്ള ഫൗണ്ടിംഗ് ആക്ട് ഒപ്പിട്ടത് 1997 മെയ് 27-ന് പാരീസിൽ വെച്ച് നടന്ന ഈ ചടങ്ങിൽ റഷ്യൻ പ്രസിഡന്റ് ബോറിസ് യെൽസിനും പാശ്ചാത്യ രാജ്യങ്ങളിലെ നേതാക്കളും പങ്കെടുത്തു. യൂറോപ്പിലെ സുരക്ഷയും സമാധാനവും ഉറപ്പാക്കുന്നതിൽ വലിയൊരു ചുവടുവെപ്പായിരുന്നു ഈ ഉടമ്പടി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഇന്ന് മെയ് 27. മലയാള മണ്ണും മനുഷ്യനും അക്ഷരങ്ങളും ഉള്ളിടത്തോളം കാലം മായാതെ നിൽക്കുന്ന ഒരു നാമം. ONV കുറുപ്പിന്റെ ജന്മദിനമാണ് ഇന്ന്. ഭൂമിക്കൊരു ചരമഗീതം പാടിയും പ്രണയത്തിന്റെ മധുരീശിൽ പകർന്നാടിയും അദ്ദേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്നു. 1931 കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്ന ONV ജനിച്ചത്. കവിതയെ സാമൂഹിക മാറ്റത്തിനുള്ള ആയുധമാക്കിയ അദ്ദേഹം അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദമായും പ്രകൃതിയുടെ കാവൽക്കാരനായും മാറി. പ്രകൃതിയെ ഇത്രമേൽ സ്നേഹിച്ച മറ്റൊരു കവി നമുക്കുണ്ടോ എന്ന് സംശയമാണ്. പ്രകൃതിക്ക് നേരെയുള്ള ഓരോ മുറിവും തന്റെ ഹൃദയത്തിലേറ്റ വ്രണമായി അദ്ദേഹം കവിതകളിൽ ആവിഷ്കരിച്ചു. കവിതയ്ക്കപ്പുറം മലയാള സിനിമാ സംഗീതത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. മാണിക്യവീണയുമായി സാഗരങ്ങളെ, നീലഗിരിയുടെ സഖികളെ എന്നിങ്ങനെ എത്രയെത്ര അനശ്വര ഗാനങ്ങൾ. സംഗീതവും സാഹിത്യവും ഒത്തുചേരുന്ന ആ വരികൾ ഓരോ മലയാളിയുടെയും ചുണ്ടുകളിൽ ഇന്നും തത്തിക്കളിക്കുന്നുണ്ട്. അറിവിന്റെ ആദരമായ ജ്ഞാനപീഠം പുരസ്കാരം മലയാളത്തിന് സമ്മാനിച്ച കവിയാണ് ONV. പത്മശ്രീയും പത്മവിഭൂഷണും കേന്ദ്ര സംസ്ഥാന സാഹിത്യ അക്കാദമി അവാർഡുകളും ഈ കവിശ്രേഷ്ഠനെ തേടിയെത്തി. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ തന്നെ ജനിക്കണമെന്ന് ആഗ്രഹിച്ച കവിയായിരുന്നു അദ്ദേഹം. 2016 ഫെബ്രുവരിയിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും ONV ബാക്കി വെച്ചു പോയ കവിതകൾ ഇന്നും പുതുമഴ പോലെ നമ്മുടെ ഉള്ള് കുളിർപ്പിക്കുന്നു. എന്റെ ഈ അക്ഷരങ്ങൾ എന്നിൽ നിന്ന് നിങ്ങളിലേക്ക് വിരിയുന്ന വസന്തമാകട്ടെ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ആ മഹാകവിയുടെ സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ

0: ഇനിയിപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹ്ലിയ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹ്ലിയ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: Info@7.
0: നമസ്കാരം. Info@7 ആരംഭിക്കുന്നു. ഞാൻ സുനിൽ. മുട്ടിക്കുളങ്ങര ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോംസിൽ ഹോണറേറിയം ഇനത്തിൽ വിവിധ വിഷയങ്ങളിൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് സയൻസ് വിഷയങ്ങളിൽ ഉൾപ്പെടെ ട്യൂഷൻ ടീച്ചറെ നിയമിക്കുന്നു. യോഗ്യത ബിരുദാനന്തര ബിരുദം. രാവിലെ 6:30 മുതൽ 8 വരെയും വൈകിട്ട് 6:30 മുതൽ രാത്രി 8 വരെയുമാണ് ട്യൂഷൻ സമയം. താല്പര്യമുള്ളവർ June 11 രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പിയും സഹിതം KEP 2 ബറ്റാലിയൻ സമീപമുള്ള ചിൽഡ്രൻസ് ഹോമിൽ എത്തിച്ചേരണമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. ഈ വർഷത്തെ ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ പൊറ്റശ്ശേരി GHSS നടക്കും. അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ ജില്ലയിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്കായുള്ള പാഠപുസ്തകം, യൂണിഫോം, ഉച്ചഭക്ഷണത്തിനുള്ള അരി വിതരണം എന്നിവ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പായി മുഴുവൻ വിദ്യാർത്ഥികൾക്കും സമയബന്ധിതമായി പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചു. നിലവിൽ 24,07,160 പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകൾക്ക് 22,29,088 പുസ്തകങ്ങളും അൺ എയ്ഡഡ് സ്കൂളുകൾക്ക് 178,072 പുസ്തകങ്ങളുമാണ് വിതരണം ചെയ്തത്. ജില്ലയിലെ എല്ലാ സർക്കാർ വിദ്യാലയങ്ങളിലേക്കുമായി ആകെ ആവശ്യപ്പെട്ടിട്ടുള്ളത് 3,10,734.9 meter യൂണിഫോം ക്ലോത്ത് മെറ്റീരിയലാണ്. ഇതിൽ 1,27,368 meter ഇതിനോടകം എല്ലാ സ്കൂളുകൾക്കും നൽകിയിട്ടുണ്ട്. ബാക്കി ലഭിക്കാനുള്ള യൂണിഫോം കൂടി സ്കൂളുകളിൽ എത്തിച്ച് വിതരണം ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി വരുന്നു. 2025-26 അധ്യയന വർഷത്തെ വിദ്യാർത്ഥികളുടെ കണക്ക് അടിസ്ഥാനമാക്കി ജില്ലയിലെ 236,400 കുട്ടികൾക്ക് ആവശ്യമായ അരി മാവേലി സ്റ്റോറുകളിൽ നിന്ന് സ്കൂളുകളിലേക്ക് വിതരണം ചെയ്യുന്നത് പുരോഗമിക്കുന്നു. ജില്ലയിലെ 12 ഉപജില്ലകളിലായി 906 ഗവൺമെന്റ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലുമാണ് ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കുന്നത്. വെണ്ണക്കര ഗവൺമെന്റ് ഹൈസ്കൂളിൽ HST ഇംഗ്ലീഷ് FTM തസ്തികകളിൽ ഒഴിവ്. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി May 29 ഉച്ചയ്ക്ക് 2 അഭിമുഖത്തിനെത്തണമെന്ന് പ്രധാന അധ്യാപകൻ അറിയിച്ചു. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ കീഴിൽ നടത്തുന്ന ജോബ് ഡ്രൈവ് May 30. 3 സ്വകാര്യ സ്ഥാപനങ്ങളിൽ ക്യാഷ്യർ, സെയിൽസ് എക്സിക്യൂട്ടീവ്, പ്രോഡക്ട് സ്പെഷ്യലിസ്റ്റ്, ടെക്നീഷ്യൻ, സർവീസ് അഡ്വൈസർ, കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ്, ഫീൽഡ് സെയിൽസ് എക്സിക്യൂട്ടീവ്, യൂണിറ്റ് സെയിൽസ് മാനേജർ, ചാനൽ പാർട്ണർ എന്നീ ഒഴിവുകളിലേക്കാണ് നിയമനം. 10th class പ്ലസ് ടു ബിരുദം, ITI, ഓട്ടോമൊബൈൽ, മെക്കാനിക്കൽ, BCOM, MCOM എന്നിവയാണ് യോഗ്യത. എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരം. താല്പര്യമുള്ളവർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിൽ രാവിലെ 10 എത്തണം. ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ അഭിമുഖം June 10, 11, 12, 17, 18, 19 കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ജില്ലാ ഓഫീസിൽ നടത്തുമെന്ന് ജില്ലാ ഓഫീസർ അറിയിച്ചു. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ PTA ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിൽ ഒഴിവ്. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് യോഗ്യത. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ May 29 രാവിലെ 10 അഭിമുഖത്തിനായി കോളേജിലെത്തണമെന്ന് PTA സെക്രട്ടറി അറിയിച്ചു. മലമ്പുഴ മേഖല കോഴി വളർത്തൽ കേന്ദ്രത്തിൽ ഒരു ദിവസം പ്രായമുള്ള ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട പിടക്കോഴി കുഞ്ഞുങ്ങൾ 25 രൂപ നിരക്കിലും പൂവൻ കോഴി കുഞ്ഞുങ്ങൾ 5 രൂപ നിരക്കിലും ലഭിക്കും. മെയ് 28 ജൂൺ 1 തീയതികളിലാണ് വിതരണം. ആവശ്യമുള്ളവർ മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. തൃത്താല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജേർണലിസം, പൊളിറ്റിക്കൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. UGC യോഗ്യതയുള്ള കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ജൂൺ 4 രാവിലെ 10:30 ജേർണലിസം, 1:30 പൊളിറ്റിക്കൽ സയൻസ് വിഷയങ്ങൾക്ക് അഭിമുഖത്തിനായി എത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. അട്ടപ്പാടി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വിവിധ വിഭാഗങ്ങളിൽ അധ്യാപക ഒഴിവ്. കൊമേഴ്സ് 3, എക്കണോമിക്സ് 1, ഹിന്ദി 1 എന്നീ വിഭാഗങ്ങളിലാണ് നിയമനം. ബിരുദാനന്തര ബിരുദവും നെറ്റ് അല്ലെങ്കിൽ PhD യോഗ്യത. ഉദ്യോഗാർത്ഥികൾ കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണം. താല്പര്യമുള്ളവർ ജൂൺ 2 രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകളുമായി പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ അഭിമുഖത്തിനെത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഇൻഫോ അറ്റ് 7 ഇതോടുകൂടി.
3: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15-9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
4: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: ഈ വെളുപ്പംകാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
3: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
4: നമ്മളൊക്കെ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, അത് കേട്ടപ്പോഴാണ് ഞാൻ ട്രിഗറായത്. എന്റെ മൂഡ് കംപ്ലീറ്റ്ലി പോയിന്നല്ലേ. ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ നമ്മൾ മനുഷ്യന്മാർക്ക്. മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും ഒരു ദിവസം ഒരു പ്രശ്നവും ഇല്ലാതെ സമാധാനമായിട്ട് കടന്ന് പോകുന്ന ആളുകൾ വളരെ കുറവാണ്. ഈ ട്രിഗർ എന്ന് പറയുന്നൊരു വാക്കില്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ട്രിഗർ എന്ന വാക്ക്, എപ്പോഴും നമ്മളിങ്ങനെ ഈ ട്രിഗറിങ്ങിന്റെ പിന്നാലെ ഇരുന്നാൽ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരുന്നാൽ മതിയോ, പോരാ. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ FM-ലൂടെ കടിച്ചാൽ പൊട്ടാത്ത ഒരു പുതിയ ഇംഗ്ലീഷ് വാക്കുകൂടെ പരിചയപ്പെടുത്തട്ടെ. ഇന്നത്തെ എഴുത്തോലയിൽ നമ്മളിൽ പല ആളുകളും ദിവസവും അനുഭവിക്കുന്ന എന്നാൽ പേരറിയാത്ത ഒരു സംഗതിയാണ്. ഈ വാക്കിന്റെ മീനിങ് അങ്ങനെയാണ്, നമുക്ക് വളരെയധികം പീസ്ഫുൾ ആക്കി നമ്മളെ വെക്കുന്ന ഒരു വാക്കായിരിക്കും ഈ വാക്ക്. ട്രിഗർ എന്ന വാക്ക് നമുക്കറിയാം, നമ്മളെ ട്രിഗറാക്കുന്ന ഇമോഷൻസ്, നമ്മളെ ട്രിഗറാക്കുന്ന സ്ഥലങ്ങൾ, നമ്മളെ ട്രിഗറാക്കുന്ന ആളുകൾ അല്ലെ. ട്രിഗറിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ മൂഡ് ഔട്ട് ആക്കുന്ന, നമ്മളുടെ ആങ്കറിനെ ട്രിഗർ ചെയ്യുന്ന അങ്ങനത്തെ എന്തൊക്കെയോ കാര്യങ്ങളാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വാക്കാണ് ഗ്ലിമ്മർ. ഇന്ന് എഴുത്തോലയിൽ ഗ്ലിമ്മറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. And you are on Ahalya FM 90.4. Get to get to go to Kuda.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഗ്ലിമ്മർ എന്ന വാക്കിനെ വളരെ സോഫ്റ്റായിട്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ശത്രുവായിട്ടുള്ള ട്രിഗറിലെ, ട്രിഗർ എന്ന വാക്കിന്റെ നേരെ ഓപ്പോസിറ്റാണ്. നമ്മുടെ മനസ്സിന് പെട്ടെന്നൊരു പോസിറ്റീവ് എനർജി തരുന്ന, ഒരു ചെറിയ സേഫ്റ്റിയും ഹാപ്പിനെസ്സും ഒക്കെ തോന്നിപ്പിക്കുന്ന നിമിഷങ്ങളെയാണ് സൈക്കോളജിസ്റ്റുകൾ ഗ്ലിമ്മേഴ്സ് എന്ന് വിളിക്കുന്നത്. GLIMMERS, അതാണ് ഗ്ലിമ്മേഴ്സ്. ഇത് വലിയ ലോട്ടറി അടിക്കുന്ന കാര്യമൊന്നുമല്ല. ചില ആളുകൾക്ക് ലോട്ടറി അടിച്ചാലേ സന്തോഷം വരുള്ളൂ അല്ലേ, അവർക്ക് സന്തോഷവും ഹാപ്പിനെസ്സും ഒരു പോസിറ്റിവിറ്റിയും ഒക്കെ തോന്നുള്ളൂ. അങ്ങനെയല്ല, വലിയ സംഭവങ്ങളൊന്നുമല്ല, വളരെ ചെറിയ ചില്ലറ കാര്യങ്ങളാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രാവിലെ ചായ കുടിക്കാൻ എടുക്കുന്ന സമയത്തെ, നല്ല ചായ, നല്ലൊരു ചായ കുടിക്കുമ്പോൾ ഈ ചായ പ്രേമികളുടെ ഒരു സന്തോഷമുണ്ടല്ലോ, നമുക്ക് പറഞ്ഞ് കൊടുക്കാൻ പറ്റാത്ത ഒരു സന്തോഷമില്ലേ, വളരെ ടൈനി ആയിട്ടുള്ള ഹാപ്പിനെസ് ആണ്, പക്ഷെ എന്നാലും ആ ഒരു സന്തോഷം. പിന്നെ വഴിയിൽ വെച്ച് നമ്മളിങ്ങനെ പോണ സമയത്ത് ഒരു കുഞ്ഞു കുട്ടി, പല്ലില്ലാത്ത ഒരു വായയൊക്കെ കാട്ടി നമ്മളെ ചിരിച്ചു കാണിക്കുന്ന ഒരു കുഞ്ഞു കുട്ടി, അത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പോസിറ്റിവിറ്റി ഇല്ലേ. പിന്നെ പെട്ടെന്ന് നമ്മുടെ FM കേൾക്കുന്ന പഴയ ഒരു പാട്ട് അല്ലെ, നമ്മുടെ മെമ്മറീസുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് കുറെ നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന, എപ്പോഴും കേൾക്കാൻ കുതിക്കുന്ന ആ ഒരു പാട്ട് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചുമ്മാ ഇടുന്ന ഒരു റീൽസിന് പെട്ടെന്ന് ഒരു ഒരു എന്താ പറയുക, ഒരു 10K മുകളിൽ ലൈക്സ് ഒക്കെ വരുന്നത്. ഇതൊക്കെയാണ് ഈ ചെറിയ ചെറിയ ഗ്ലിമ്മേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു കുഞ്ഞു വെളിച്ചം മിന്നിമറിയും, നമ്മൾ അറിയാതെ ഒന്ന് പുഞ്ചരിക്കും. വലിയ വലിയ സംഭവങ്ങളല്ല, ചെറിയ സംഭവങ്ങളിൽ ഹാപ്പിനെസ് കണ്ടെത്തണം, എന്നാലാണ് നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ലൈഫ് ചിലപ്പോഴെങ്കിലും ഒരു ഓട്ടപ്പന്തയം പോലെ തോന്നിയിട്ടില്ലേ? എല്ലാവരും ഓട്ടപ്പാച്ചിലാണ്. ഓരോരുത്തരുടെ ജീവിതം സെറ്റിലാക്കാനല്ലേ, ജോലിക്ക് പിന്നാലെ, പരീക്ഷകൾക്ക് പിന്നാലെ, ലക്ഷ്യങ്ങൾക്ക് പിന്നാലെയുള്ള ഒരു ഓട്ടപ്പന്തയം. അപ്പുറത്ത് നിൽക്കുന്ന ആളേക്കാൾ മുന്നിലെത്തണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു മത്സരം, ഒരു റേസാണ് ലൈഫ്. അങ്ങനെ ഒരു വലിയ റേസായിട്ട് തോന്നുമ്പോൾ, എന്തിനാ എല്ലാവരും ഇങ്ങനെ ഓട്ടപ്പാച്ചിൽ നടത്തണേ എന്നൊക്കെ തോന്നുമ്പോൾ, ചുറ്റുമുള്ള ചെറിയ നല്ല കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാനാണ് ഈ ഗ്ലിമ്മേഴ്സ് ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനുള്ള ഒരു സംഗതിയാണ് ഗ്ലിമ്മേഴ്സ്. അപ്പോ ഇന്നത്തെ എന്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ, ഇന്നത്തെ ഈ ഒരു ദിവസോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസോ നിങ്ങളുടെ മൂഡ് സൂപ്പറാക്കിയ, നിങ്ങളുടെ മൂഡ് നന്നാക്കിയ ആ ഒരു കൊച്ചു ഗ്ലിമ്മർ എന്തായിരുന്നു? അത് ചിലപ്പോ അമ്മ നമുക്ക് ചുട്ടു തന്ന എക്സ്ട്രാ ഒരു ദോശയോ, അല്ലെങ്കിൽ നമ്മൾക്ക് കാത്തിരുന്ന് കിട്ടിയിട്ടുള്ള ഒരു നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുടെ ഒരു മെസ്സേജോ ആയിരിക്കാം. അങ്ങനെ ചെറിയ ചെറിയ ഗ്ലിമ്മേഴ്സ് നമ്മൾ കണ്ടെത്തണം നമ്മുടെ ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മുടെ മൈൻഡ് ഇങ്ങനെ ട്രെയിൻ ആയിരിക്കുന്നത് നെഗറ്റീവ് കാര്യങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കാനാണ് അല്ലേ. നെഗറ്റീവ് കാര്യങ്ങളാണ് കൂടുതലും സെല്ല് ചെയ്യുന്നത്. അതിപ്പോ നമ്മൾ എവിടെ നോക്കിയാലും അത് കാണാനായിട്ട് പറ്റും. വളരെ പോസിറ്റീവായ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ കാണാതെ പോവരുത്. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കണം, വൺസ് യു ട്രെയിൻ യുവർ മൈൻഡ് ടു ലുക്ക് ഔട്ട് ഫോർ ഗ്ലിമേഴ്സ്, ദീസ് ടൈനി മൊമെന്റ്സ് വിൽ അപ്പിയർ മോർ ആൻഡ് മോർ. അതായത് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ഇത്തരം കുഞ്ഞു കുഞ്ഞു ഗ്ലിമ്മറുകൾ കണ്ടെത്താൻ നമ്മളൊന്ന് ട്രെയിൻ ചെയ്തെടുത്താൽ പിന്നെ നോക്കുന്നിടത്തെല്ലാം ഇത്തരം സന്തോഷ നിമിഷങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ജീവിതം കൂടുതൽ മനോഹരമാകും. അപ്പോൾ ട്രിഗർ എന്ന വാക്കങ്ങ് മറന്നേക്കും. ഇനി നമ്മൾ ചേർത്ത് പിടിക്കേണ്ട വാക്കാണ് ഗ്ലിമ്മർ, GLIMMER. ഇന്നത്തെ എഴുത്തോല വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോ ഇനി അടുത്ത ദിവസം പുതിയ വിശേഷങ്ങൾ, പുതിയ വാക്കുകൾ, പുതിയ വർത്തമാനങ്ങൾ ഒക്കെ ആയിട്ട് വരുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം അഭിരാമി. കീപ് സ്മൈലിംഗ് ആൻഡ് ഫൈൻഡ് യുവർ ഗ്ലിമ്മേഴ്സ്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024786 84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.

രാവിലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്റ്റോറി, ഞാൻ ഇൻസ്റ്റാഗ്രാം വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സുഹൃത്തിൻ്റെ സ്റ്റോറി ഞാനിങ്ങനെ കാണാനിടയായി. വായിച്ചപ്പോൾ ശരിയാണ് എന്ന് തോന്നി, അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് കരുതി പറഞ്ഞുതരട്ടെ. ഇങ്ങനെയായിരുന്നു കേട്ടോ, കുറച്ച് വാക്കുകളാണ്. നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യ്, കുറേ ക്യാഷ് ഉണ്ടാക്ക്, നീറ്റായിട്ട് ഡ്രസ്സ് ഇട്, നന്നായിട്ട് സംസാരിക്കാൻ പറ്റിക്ക്, നന്നായിട്ട് ഫുഡ് കഴിക്ക്, ഹെൽത്ത് നോക്ക്, ആർക്കു വേണ്ടിയും ഇതൊന്നും സാക്രിഫൈസ് ചെയ്യരുത്, ഓക്കെ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ ആ ഒരു സ്റ്റോറിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ വായിച്ചു തരാം. നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യ്, കുറേ ക്യാഷ് ഉണ്ടാക്ക്, നീറ്റായിട്ട് ഡ്രസ്സ് ഇട്, നന്നായിട്ട് സംസാരിക്കാൻ പറ്റിക്ക്, നന്നായിട്ട് ഫുഡ് കഴിക്ക്, ഹെൽത്ത് നോക്ക്, ആർക്കു വേണ്ടിയും ഇതൊന്നും സാക്രിഫൈസ് ചെയ്യരുത്, ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലൈഫ്. നല്ല നിറയെ പൈസ ഉണ്ടാക്കുക, നന്നായിട്ട് ഡ്രസ്സ് ഇടുക, നന്നായിട്ട് സംസാരിക്കാൻ പറ്റിക്കുക, നല്ല ഫുഡ് കഴിക്കുക, ആർക്ക് വേണ്ടിയും ഇതൊന്നും കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല, ആർക്ക് വേണ്ടിയും കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അഹല്യ വിഷസ് ആരംഭിക്കുന്നു. നമസ്കാരം, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അഹല്യ വിഷസ്. അഹല്യ വിഷസുമായി കൂടെയുണ്ട് ഞാൻ സുനിൽ. സമയം 8 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുന്നു. ഇന്ന് ബുധനാഴ്ചയാണ്, May 27th. ഇന്ന് പബ്ലിക് ഹോളിഡേ ആണല്ലേ. ഇന്ന് ബക്രീദ് പ്രമാണിച്ച്, ഇന്നല്ല നാളെയാണ് ബക്രീദ്, പക്ഷെ ബക്രീദ് പ്രമാണിച്ച് ഇന്ന് അവധിയൊക്കെയാണ്. അവധിയൊക്കെ ആഘോഷമാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ അഹല്യ വിഷസ് ആരംഭിക്കാം. അഹല്യ വിഷസ് തുടങ്ങുന്നതിന് മുന്നേ, ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ഒരു രഹസ്യം പറയട്ടെ. വേറെ ആരോടും ഞാൻ പറയാത്തൊരു രഹസ്യമാണ്. ഇവിടെ നമ്മുടെ ഓഫീസിലുണ്ടല്ലോ, നമ്മുടെ ഓഫീസിൽ 2 ഗ്യാങ്ങാണ്, 2 ഗ്രൂപ്പാണ് കേട്ടോ. ഈ ഒരു ഗ്രൂപ്പിൽ 2 ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല, 2 ടീമാണെന്ന് പറയാം, ഓക്കെ. അപ്പം അതിൽ ഒരു ടീമിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ടീമിൽ ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാവിലെ എന്ത് കഴിച്ചു എന്ന് ഞാൻ എല്ലാവരോടും ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും പറയാറുള്ളത് ദോശ കഴിച്ചു, ദോശയും കഴിച്ചു, ചമ്മന്തിയും കഴിച്ചു, ദോശ സാമ്പാർ കഴിച്ചു എന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷേ ഞാൻ മാത്രം കഴിക്കുക ഇഡ്ഡലി ആയിരിക്കും. അപ്പോൾ ബാക്കി എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ, ഈ 2 ടീമിൽ ഒരു ടീമിന് മൊത്തം ഇഷ്ടം ദോശയാണ്, ദോശയും ചമ്മന്തിയാണ്. ആര് വന്നാലും, അഭിരാമയാണെങ്കിലും മായില്ലയാണെങ്കിലും ജിഷ്ണു ആണെങ്കിലും നിസാറാണെങ്കിലും വിഷ്ണു ആണെങ്കിലും, ആരോട് ചോദിച്ചു കഴിഞ്ഞാലും രാവിലെ ദോശ കഴിച്ചു, ദോശയാണ്, രാവിലെ ഞാൻ 2 ദോശ കഴിച്ചു, നല്ല ദോശയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഞാൻ മാത്രം ഒറ്റയ്ക്കാണ്, എൻ്റെ ടീമിൽ ഞാൻ ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന ഒരാളാണ്. ഞാൻ മാത്രം ഇഡ്ഡലി ഇഷ്ടപ്പെടുന്ന, രാവിലെ ദോശയേക്കാളും ഇഡ്ഡലി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പൊതുവേ മലയാളികൾ എല്ലാവരും ഇങ്ങനെ 2 തരക്കാരാണ് അല്ലെ, 2 വിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദോശയെ ഒരുപാട് ഇഷ്ടമുള്ള ആളുകളുണ്ടാവും, എന്നും ബ്രേക്ക്ഫാസ്റ്റായിട്ട് വീട്ടിൽ ദോശ ഉണ്ടാക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ അതേപോലെ തന്നെ എന്നും ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇഡ്ഡലി ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ദോശ സ്നേഹിയാണോ അതോ ഒരു ഇഡ്ഡലി സ്നേഹിയാണോ? കീർത്തി സുരേഷ് ഉണ്ടല്ലോ, അഭിനേത്രി കീർത്തി സുരേഷ്, മേനകാ സുരേഷിന്റെ മകള്. അപ്പോൾ മേനകാ സുരേഷിന്റെ മോളോട് ഇങ്ങനെ, കീർത്തി സുരേഷിനോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ദോശ ഓർ ഇപ്പോൾ ചപ്പാത്തി എന്ന് പറയുന്ന സമയത്ത് ദോശ ഓർ ബിരിയാണി, ദോശ ഓർ ഫ്രൈഡ് റൈസ്, ദോശ. അങ്ങനെ ദോശ സ്നേഹിയായിട്ടുള്ള ഒരു കീർത്തി സുരേഷിനെ ഞാൻ ഇങ്ങനെ അടുത്ത് റീലിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദോശ ജീവന തുല്യം, വേറെ ഏത് ഫുഡിനേക്കാളും ദോശയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ദോശ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കീർത്തി സുരേഷ് എന്ന് ഞാനിങ്ങനെ കേട്ടു. അപ്പോൾ അതുപോലെ നിങ്ങൾ ദോശപ്രിയാണോ അതോ അല്ലെങ്കിൽ ദോശപ്രിയനാണോ അതോ ഇഡ്ഡലി പ്രിയനാണോ, ബ്രേക്ക്ഫാസ്റ്റിന് ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത്. അയ്യോ, ഇത് വളരെ സിമ്പിളായല്ലോ എന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവും. ഇന്നലെ ആയില്യ വന്നിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം സംസാരിച്ച് ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യുമായിരുന്നു. അപ്പോൾ ഇന്ന് അത്രയും സീരിയസ് വേണ്ട, വളരെ സിമ്പിളാക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു ടോപ്പിക് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ വിളിക്കാം, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. ഒപ്പം തന്നെ ദോശയെക്കുറിച്ചും ഇഡ്ഡലിയെക്കുറിച്ചും നിങ്ങളുടെ ഫേവററ്റ് ആയിട്ടുള്ള ആ ഒരു സംഭവത്തെക്കുറിച്ചും കൂടെ ഷെയർ ചെയ്യാം. എന്തുകൊണ്ട് എന്ന് കൂടെ പറയണം കേട്ടോ. അപ്പോൾ ദോശ എനിക്കിഷ്ടമാണ്, എന്തുകൊണ്ട്? ഇഡ്ഡലി എനിക്കിഷ്ടമാണ്, എന്തുകൊണ്ട്? ആ ഒരു ആൻസർ കൂടെ വേണം എനിക്ക്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 8821509000 82 81 90 0 നമ്പർ സെയിം തന്നെയാണ്, വാട്സ്ആപ്പ് നമ്പറും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ത്രൂ മെസ്സേജ് ഒക്കെ അയക്കാവുന്നതാണ്. നല്ല കുറെ പാട്ടുകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ കാലം എൻ്റെ റിംഗ് ടൂൺ ആയിരുന്ന ഒരു പാട്ടാണ് ഇന്ന് ആദ്യം നിങ്ങളുടെ കാതോരം എത്താനായിട്ട് പോകുന്നത്. സക്കറയുടെ ഗർഭിണികൾ എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഒരു ഗാനം വരുന്നു, എൻജോയ് ചെയ്യാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: സമയം 8 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആണ്. അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് കൂടെ ഉണ്ട് ഞാൻ സുനൽ. നിങ്ങളൊരു ദോശപ്രിയനാണോ, ദോശപ്രിയയാണോ, അതോ ഇഡ്ഡലി സ്നേഹിയാണോ, അതിനെ കുറിച്ചാണ് നമ്മളിങ്ങനെ സംസാരിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ
6: ഹലോ
5: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
6: സ്വാതി, കൊട്ടേക്കാട്.
5: സ്വാതി, കൊട്ടേക്കാട്. ഫസ്റ്റ് ടൈം ആണോ സ്വാതി നമ്മൾ സംസാരിക്കുന്നത്?
6: അല്ലല്ല,
5: നേരത്തെ സംസാരിച്ചിട്ടുണ്ടോ? എന്നോട് സംസാരിച്ചിട്ടുണ്ടോ?
6: ആണോ,
5: ഓക്കെ. സ്വാതി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്?
6: ഞാൻ പ്ലസ് ടു കഴിഞ്ഞു.
5: ആ, പ്ലസ് ടു റിസൾട്ട് അറിയുന്ന സമയത്ത് വിളിച്ച് പറയണമെന്ന് പറഞ്ഞ സ്വാതിയാണോ?
6: അതെ.
5: ആ, ഇപ്പൊ ഓർമ്മ വന്നു കേട്ടാ, പ്ലസ് ടു എന്ന് കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നു. എന്തായി റിസൾട്ട്?
6: റിസൾട്ടൊക്കെ വന്നു.
5: റിസൾട്ടൊക്കെ വന്നു, പാസ്സായി.
6: 90%
5: മാർക്ക്. ഓ, കൺഗ്രാജുലേഷൻസ് സ്വാതി, അടിപൊളി അടിപൊളി കേട്ടോ.
6: താങ്ക് യു.
5: ഇനി എന്താ നെക്സ്റ്റ് പരിപാടി? എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ?
6: ആ, കുറച്ച് പ്ലാനിംഗ് ഒക്കെ ഉണ്ട്. ഡിഗ്രി ചെയ്യണമെന്നാണ്.
5: ഡിഗ്രി ചെയ്യണമെന്നാണ്? ഏത് സബ്ജക്റ്റില് ഡിഗ്രി ചെയ്യണമെന്നാണ്?
6: അത് കൺഫ്യൂഷൻ ആണ്.
5: കൺഫ്യൂഷൻ ആണ്. ആ, ഒന്ന് പറഞ്ഞ കൺഫ്യൂഷനുള്ള സബ്ജക്ട് ഒന്ന് പറഞ്ഞ, എനിക്ക് കൺഫ്യൂഷൻ മാറ്റാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ
6: BA ഹിസ്റ്ററി, BA മലയാളം.
5: BA മലയാളം, BA ഹിസ്റ്ററി അല്ലേ? ഐ പ്രിഫർ മലയാളം. മലയാളം കുറച്ചുകൂടെ നല്ല. ഹിസ്റ്ററി മോശമാണെന്നല്ല പറഞ്ഞത്, പക്ഷെ മലയാളം നമുക്ക് മലയാളം പഠിക്കണ്ടേ അല്ലേ? എല്ലാരും മറ്റ് സബ്ജക്റ്റുകളും മറ്റ് സയൻസ് വിഷയങ്ങളും മാത്രം പഠിച്ചാൽ മതി, മലയാളവും നമ്മൾ പഠിക്കണ്ടേ? പഠിക്കണം. ഓക്കെ, ഐ പ്രിഫർ. ഓക്കെ, അത് ബാക്കിയെല്ലാം സ്വാതിയുടെ ഇഷ്ടമായിരിക്കണം. ഓക്കെ ഓക്കെ. അപ്പോ ചെലവൊക്കെ ചെയ്തോ ഫ്രണ്ട്സിനും വീട്ടുകാർക്കും ഒക്കെ? ഇല്ല. ഇനിയാണല്ലേ, ഒരു ബിരിയാണിയൊക്കെ വെച്ച് ആഘോഷിക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ സ്വാതി പറയൂ, ഇഡ്ഡലി സ്നേഹിയാണോ ദോശ സ്നേഹിയാണോ?
6: എനിക്ക് ദോശ ഇഷ്ടം.
5: ദോശ ഇഷ്ടം, എന്തുകൊണ്ട്?
6: ദോശയാകുമ്പോ മൊരിഞ്ഞ്,
5: ആ മൊരിഞ്ഞ് നല്ല രസമായിട്ട് കിട്ടും അല്ലേ?
6: അതെ.
5: കുറച്ച് കട്ടിയാണ്, അത് അത്ര രസമില്ല. എത്ര ദോശ വരെ കഴിക്കും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആണെങ്കിലും? രണ്ട് ദോശ. വലിയ ദോശയാണോ കുഞ്ഞു ദോശയാണോ? ഒരു മീഡിയം സൈസിലുള്ള ദോശ. രണ്ട് ദോശ മതി അല്ലേ? പക്ഷെ പോരാ കേട്ടോ, രണ്ട് ദോശ പോരാ, ഒരു 4 ദോശയെങ്കിലും കഴിക്കണം. വയറുന്നറിയാം. ഓക്കെ, അടിപൊളി. അപ്പൊ ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്?
6: ഇന്നലെ പ്ലസ് ടു റിസൾട്ട് കഴിഞ്ഞ എല്ലാവർക്കും.
5: ഓക്കെ, തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സിനും കൺഗ്രാജുലേഷൻ. സ്വാതിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വീണ്ടും വിളിക്കണേ.
6: താങ്ക്
5: യു സോ മച്ച്. വിളിച്ചത് സ്വാതി ആയിരുന്നു. പ്ലസ് ടു റിസൾട്ട് ഒക്കെ വന്ന് 90% മാർക്കോടുകൂടി പാസ്സായിട്ട് വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് സ്വാതി. സ്വാതിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നു. ഹലോ
7: ഹലോ, എന്റെ പ്രിയപ്പെട്ട പ്രിയങ്കരൻ സുനിൽജി, പ്രിയപ്പെട്ട സുനിൽജി അവർക്ക് സ്നേഹത്തോടുള്ള ഗുഡ് മോർണിംഗ്. കൊഞ്ഞാൻ പറഞ്ഞു ശ്രീ ചേട്ടൻ.
5: എന്താണ് ചേട്ടൻ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ?
7: വന്നുപോയല്ലേ.
5: ഇത് എവിടെയാണ്? വീട്ടിലാണ്. ബക്രീദ് ഒക്കെ എങ്ങനെ പോകുന്നു?
7: സൂപ്പറായിട്ട് പോകുന്നുണ്ട്. ബക്രീദിന് എല്ലാരും മരണം എത്ര ക്ഷണിക്കാറുണ്ട്. കൊല്ലം കൊല്ലം എല്ലാരും ക്ഷണിക്കാറുണ്ട്.
5: എല്ലാരും
7: അബ്രാമി ക്ഷണിക്കാറുണ്ട്, ആലിയനുണ്ട്, നമ്മുടെ സുനിൽജിന്ന്.
5: അച്ഛാ, നമ്മൾ ഓഫീസ് സമയത്തല്ല ചേട്ടാ, അപ്പൊ നമ്മൾ ആ സമയത്ത് പുറത്തേക്കൊക്കെ പോവാന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ.
7: നല്ല സങ്കടം, എനിക്ക് നല്ല
5: സങ്കടം ഉണ്ടല്ലേ. അപ്പോ ഞങ്ങൾക്കും കൂടെ ഉള്ള ബിരിയാണി അങ്ങ് വയറ് നിറച്ച് കഴിച്ചോളാ. നാളെ അല്ലേ ബക്രി ബലി പെരുന്നാൾ?
7: നാളെയാണല്ലേ.
5: ഓക്കെ. ഈ പള്ളിന്നൊക്കെ കന്തിരിച്ചോറോ അങ്ങനെ എന്തോ പറയില്ലേ?
7: അല്ല, പള്ളിയിൽ വന്നിട്ട് ദുർബാൻ കരി.
5: ഓക്കെ, അങ്ങനെയാണോ?
7: അങ്ങനെ.
5: ഈ പള്ളിയിൽ നെയ്ച്ചോറൊക്കെ നമ്മൾ കൊടുക്കുന്നതൊക്കെ നാളെയല്ലേ, അങ്ങനെയല്ലേ? ആ ഓക്കെ. അപ്പൊ എന്തായാലും നാളെ നല്ല നിറയെ നെയ്ച്ചോറൊക്കെ കഴിക്കണം. ഓക്കെ. അപ്പോ പറയൂ, ദോശപ്രിയ ദോശ സ്നേഹിയാണോ അതോ ഇഡലി സ്നേഹിയാണോ? ദോശയാണ്. ആ, എല്ലാവർക്കും ദോശയാണ് ഇഷ്ടം.
7: കാരണം ദോശ എല്ലാവർക്കും ശരിയാവും. ചട്നി, സാമ്പാറ്, മറ്റേ ഇറച്ചിച്ചാറ്, മീൻചാറ്, എല്ലാവരും സൂട്ടാവും.
5: ഇഡലിയും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ.
7: ആ, ഇഡ്ഡലിയും കുഴപ്പമില്ല, പക്ഷെ വീട്ടമ്മമാർക്ക് എളുപ്പപ്പണിയാണ്. പല്ലു ചൂടായ 5 മിനിറ്റില് 5 ദോശ റെഡി.
5: 5 ദോശ റെഡി. ഓക്കെ ഓക്കെ, അടിപൊളി.
7: അതൊക്കെ ഉണ്ട് പെണ്ണുങ്ങൾക്ക്. വേഗമാവും,
5: വേഗം ആവും. ഓക്കെ ഓക്കെ.
7: കല്ല് മാത്രം ചൂടായി കിട്ടിയാൽ മതി, പെട്ടെന്ന്
5: ആവും. ഓക്കെ. അപ്പൊ ഇന്ന് ആർക്കാണ് ആശംസ അറിയിക്കാനല്ലോ?
7: അതേമാതിരി നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി ഉണ്ടല്ലോ
5: വിജയ്,
7: ശോഭാ ചന്ദ്രശേഖർ പറഞ്ഞു, അമ്മ എന്റെ മകൻ 3 നേരം ദോശ കൊടുത്താലും എന്റെ മകൻ
5: കഴിക്കും അല്ലേ.
7: ദോശപ്രിയനാണ്.
5: തമിഴ്നാട്ടുകാർ പൊതുവെ ദോശപ്രിയരാണെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ താങ്ക് യു ഷെയ്ഫുദ്ദീൻ ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കണം.
7: പറയൂ. കൃഷ്ണൻ ചേട്ടൻ, അപ്പുപുളി മാവൻ ചേട്ടൻ, പള്ളത്തരി ഗോപിച്ചേട്ടൻ, പാറ ജോതിച്ചേട്ടൻ, തിരുവല്ലാമല ഗുരുവായൂർപ്പൻ ചേട്ടൻ, ചിറ്റൂർ രാഘലക്ഷ്മി ചേച്ചി, കണ്ണൻ ചേട്ടൻ, എല്ലാവർക്കും എന്റെ ഹൃദയ
5: താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. വിളിച്ചത് ഷെയ്ഫുദ്ദീൻ ചേട്ടനായിരുന്നു. ഷെയ്ഫുദ്ദീൻ ചേട്ടൻ എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹവും ഒരു ദോശപ്രിയനാണ് കേട്ടോ. അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ
8: ഹലോ, ഗുഡ് മോർണിംഗ് സുനിൽ.
5: വെരി വെരി ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ്. പറയൂ,
5: എന്താണ് ഹരിദാസ് ഏട്ടാ വിശേഷം പാലക്കാട്?
8: പാലക്കാട് മഴയൊന്നുമില്ല.
5: പാലക്കാട് മാത്രമേ മഴയില്ലാത്ത
8: വേറെ നിങ്ങളത് കൊഴിഞ്ഞാമ്പാറയിലൊക്കെ ഇന്നലെയോ
5: കൊഴിഞ്ഞാമ്പാറയിലല്ല, കഴിഞ്ഞ ദിവസം ഞാൻ കൊച്ചിയിലേക്ക് പോയിരുന്നു. അവിടെ മഴക്കാലമാണ്, നല്ല മഴക്കാലമാണ്.
8: ദിവസങ്ങളായി മഴ പെയ്തു.
5: അതെ, മഴക്കാലമാണ്, നമ്മൾ ഞെട്ടിപ്പോവും. കാര്യം വെച്ചാൽ അവിടെ നല്ല ജൂലൈ മാസത്തിലൊക്കെ എങ്ങനെയാ മഴ പെയ്യുക, അതുപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുക രാവിലെ മുതൽ രാത്രി വരെ. പക്ഷെ പാലക്കാട് എത്തുന്ന സമയത്ത് ഇതൊക്കെ അങ്ങ് മാറും. പാലക്കാട് എത്തുമ്പോ വേനൽക്കാലം.
8: അത് പാലക്കാടിന് പരിസരത്തൊക്കെ മഴ പെയ്യുന്നുണ്ട്. ടൗണിൽ മഴയില്ല.
5: ടൗണിൽ മഴ, ടൗണിലല്ല ചേട്ടാ, എല്ലായിടത്തും മഴയില്ല. എവിടെയും അങ്ങനെ കാര്യമായിട്ട് മഴ പെയ്യുന്നില്ല.
8: അല്ലാതെ അഭിരാമി ആരോ പറയണേ, അവിടെ ഇന്നലെ മഴ കിട്ടിയെന്ന്. അങ്ങനെ
5: ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ആയിരിക്കും, അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ലല്ലോ.
8: അതെ.
5: അപ്പോ ഹരിദാസ് ചേട്ടാ പറയൂ, ദോശപ്രിയനാണോ അതോ ഇഡലി പ്രിയനാണോ?
8: ദോശ പറഞ്ഞാൽ എനിക്ക് മസാല ദോശ ഇഷ്ടമാണ്. മസാല വെറും പ്ലെയിൻ ദോശ പറ്റില്ല.
5: പറ്റില്ല, മസാല ദോശ ഓക്കെ ആണല്ലേ. ഈ പ്ലെയിൻ ദോശയും മസാല ദോശയും തമ്മിൽ എന്താ വ്യത്യാസം? മസാല കുറച്ച് ആഡ് ചെയ്യും, അത്രേ ഉള്ളൂ.
8: ആ, ആഡ് ചെയ്തിട്ട് കുറച്ച് നെയ്യൊക്കെ മേലെ ഒഴിക്കുമല്ലോ. മസാലിന്റെ ടേസ്റ്റ് വരുള്ളൂ. അതുപോലെ വെങ്കായ ദോശ, ആ വെങ്കായൊക്കെ നന്നായി വതക്കി അതിന് ശേഷം അതിനകത്ത് വെച്ച് നെയ്യൊക്കെ മേലെ ആവുമ്പോ അതൊരു ടേസ്റ്റ് ആണ്. പ്ലെയിൻ ദോശ തന്നെ എനിക്ക് ഇഷ്ടമേയല്ല.
5: അപ്പൊ വീട്ടിൽ ഇതൊക്കെ
8: കഴിച്ചു കഴിഞ്ഞാ അത് കഴിഞ്ഞ് കൊറേ കഴിയുമ്പോ വെള്ളം കുടിച്ച് മതിയാവും.
5: വെള്ളം കുടിച്ച് മതിയാവും. ദോശ അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ, വെള്ളം ദാഹിച്ചു.
8: ആ, അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ ഇഡ്ഡലി ആണെങ്കിൽ കഴിക്കാം. ഇഡ്ഡലി പിന്നെ വേറെ ചട്നി ഒന്നും എനിക്ക് കാണുന്നില്ല. ഈ പൊടിയില്ലേ
5: ഇഡ്ഡലിപ്പൊടി,
8: വറപ്പൊടി, അത് മതി.
5: അത് മതി. അപ്പൊ ഏതാണ് ഇഷ്ടം, ദോശയാണോ ഇഡ്ഡലിയാണോ? ദോശ റോസ്റ്റ് പ്രിയനാണല്ലേ.
8: അതെ അതെ അതെ.
5: ഓക്കെ, അടിപൊളി. അപ്പൊ ചേട്ടാ, ഇന്ന് ആർക്കാ വിശേഷം അറിയിക്കാനുള്ളത്?
8: ഇന്നിപ്പോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, അതുപോലെ സുനിലിനും.
5: താങ്ക് യു, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കണേ. താങ്ക് യു സോ മച്ച്. ഹരിദാസ് ചേട്ടനും ദോശപ്രിയനാണ്. അപ്പൊ ഇഡലി പ്രിയർ ആരും ഇല്ലേ? നേരത്തെ ഷെയ്ഫുദ്ദീൻ ചേട്ടൻ പറഞ്ഞ പോലെ ഞാനൊക്കെ 3 നേരം ഇഡലി ആണെങ്കിലും എനിക്ക് ഒരു പ്രശ്നമില്ല. ഇഡലി ഞാൻ കഴിച്ചുകൊണ്ടേയിരിക്കും, എനിക്കൊരു വിഷയമേ ഇല്ല. ഇപ്പോ ഹരിദാസ് ചേട്ടൻ പറഞ്ഞ പോലെ ഇഡലി ഒക്കെ ഞാൻ വെറുതെ കഴിക്കാറുണ്ട്. എനിക്ക് അങ്ങനെ കറികൾ വേണം നിർബന്ധമില്ല. അങ്ങനെ ഒരു ഇഡലി പ്രിയനാണ് ഞാൻ. അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നു. ഹലോ
9: ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം.
5: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ആരാണ്?
9: അഷറഫ് വെസ്റ്റ് കൈപ്പുറം.
5: അഷറഫ് വെസ്റ്റ് കൈപ്പുറം. എന്നും മെസ്സേജ് ഒക്കെ വരാറുണ്ടെങ്കിലും അങ്ങനെ വിളിക്കാറില്ലല്ലോ ചേട്ടാ.
9: ഇല്ല, പക്ഷെ ഇന്നത്തെ സബ്ജക്ട് കേട്ടപ്പോ ഒന്ന് വിളിക്കണം
5: തോന്നി. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നോ ചേട്ടനും ഫാമിലിയും ഒക്കെ?
9: ആ സുഖമായിട്ടിരിക്കുന്നു. തയ്യലാണ്. അപ്പോ പെരുന്നാളിലൊക്കെ ഇങ്ങനെ വർക്കിന്റെ തിരക്കിലാണ്. എന്നാലും പ്രോഗ്രാം കേൾക്കുമ്പോ നമുക്കൊന്ന് വിളിക്കാതിരിക്കാൻ കഴിയില്ല.
5: തീർച്ചയായിട്ടും. നാളെ അവധിയാണോ?
9: നാളെ അവധിയാണ്.
5: നാളെ അവധിയാണ് അല്ലേ? എങ്ങനെ പോകുന്നു പെരുന്നാളൊക്കെ മലപ്പുറത്തൊക്കെ?
9: മലപ്പുറത്തൊക്കെ പെരുന്നാളൊക്കെ വളരെയധികം ഉഷാറാണ്.
5: ഉഷാറായിട്ട് പോകുന്നു. അപ്പൊ പറയൂ, ദോശപ്രിയനാണോ ഇഡ്ഡലി പ്രിയനാണോ?
9: രണ്ടും ഇഷ്ടമാണ്, പക്ഷെ അല്പം കൂടുതൽ ദോശനോടാണ്.
5: ഇത് എല്ലാരും ദോശക്കാരാണല്ലോ, ചുമ്മാ അതല്ല കേട്ടോ. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക്
9: ദോശ ഒക്കെ നമുക്ക് ലൈവായിട്ട് എടുത്ത് ആ സ്പോട്ടിൽ തന്നെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ അതിനോട് ടേസ്റ്റ് ഒക്കൂല എന്നുള്ളതാണ്.
5: ദോശ കുറച്ച് സമയം വെക്കാനും പറ്റില്ല, അത് ഡ്രൈ ആയി പോകും.
9: അതേമാതിരി ദോശ ഒക്കെ ഒന്ന് മൂന്നെണ്ണം കഴിച്ചിട്ടാ പോരുന്നത്. അതുകൊണ്ടാണ് തീർച്ചയായും വിളിച്ചത്.
5: ഓക്കെ, അപ്പൊ കൂടുതലും വീട്ടിൽ ദോശയാണ് ഉണ്ടാക്കാറുള്ളത് അല്ലേ?
9: അതുപോലെ നമ്മള് അരച്ച ദോശ ഒക്കെ ഉണ്ടല്ലോ, പച്ചരിയിട്ട് നമ്മള് മിക്സിയിലിട്ട് അരച്ച ദോശ, അതൊക്കെ കഴിച്ച അരി സൂപ്പറാണ്. നമ്മള് പൊടിക്കണ പൊടിനകായ്ക്കും നന്നായി കിട്ടുക ആ ദോശയിൽ.
5: അല്ല, പൊടി കൊണ്ട്, അരിപ്പൊടി കൊണ്ടാണോ ദോശ ഉണ്ടാക്കുന്നത്?
9: ആ അരിപ്പൊടി കൊണ്ടുള്ള,
5: അരിപ്പൊടി കൊണ്ടുള്ള ദോശ.
9: അരിപ്പൊടി കൊണ്ടുള്ളത് അത്ര കിട്ടൂല. നമ്മള് അരിച്ചിട്ട് നമ്മള് മിക്സ്.
5: പൊതുവെ ഇവിടെയൊക്കെ അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഈ അരി അരച്ചിട്ടാണ് ദോശ ഉണ്ടാക്കാറുള്ളത്. അരിപ്പൊടി കൊണ്ട് ദോശ ഉണ്ടാക്കുന്ന കാര്യം സാധാരണ ഈ ഉഴുന്നും അരിയും ഒക്കെ അരച്ചിട്ടല്ലേ ദോശ ഉണ്ടാക്കുക അല്ലേ?
9: അത് അല്പം ടേസ്റ്റ് കുറയും, പക്ഷെ നമ്മള് മിക്സിയിലിട്ട് അരക്കുക, അമ്മിമൊട്ട് അരക്കുകയാണെങ്കിൽ ആ ദോശന്റെ
5: ടേസ്റ്റ് കൂടുതലായിരിക്കും. ഓക്കെ ഓക്കെ. അങ്ങനെ ദോശയുടെ കൂടെ എന്നെ കറി വേണം, ചട്നി വേണം, അങ്ങനെയൊക്കെ ഉണ്ടോ?
9: വേണമെന്നില്ല, അത് ചൂടുവർക്കണം കഴിക്കുകയാണെങ്കിൽ ഒന്നും വേണ്ടാന്ന് അഭിപ്രായം.
5: ഒരു രണ്ട് രണ്ട് ഒരു രണ്ട് തുള്ളി നെയ്യ് അങ്ങ് ഒഴിച്ചാൽ മതി അല്ലേ?
9: അതിലല്പം ജീരകവും പിന്നെ അല്പം തേങ്ങ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളി അതുപോലെ കറിവേപ്പിന്റെ ഇട്ടിട്ട് ചെറുതായിട്ട് അതില് തൂമിച്ചിലായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അല്പം കൂടി ഒന്നുകൂടി രുചി കൂടും വെള്ളദോശ.
5: ഓക്കെ ഓക്കെ. അപ്പൊ ചേട്ടാ, ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്? ഹലോ,
9: ഹലോ, കേൾക്കുന്നുണ്ട്?
5: ഇന്ന് ആർക്കാ വിഷസ്? ആശംസകൾ ആർക്കാ അറിയിക്കാനുള്ളത്?
9: ആശംസകൾ നമ്മളെ കേട്ടുകൊണ്ട് അഹല്യ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും, നമ്മളെ പ്രോഗ്രാമിൽ കൂടെ പേര് ഒത്തിരി ആൾക്കാർ അറിയാം, നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ട്
5: ആശംസകൾ.
9: ഒപ്പം പെരുന്നാൾ ആശംസകളും.
5: പെരുന്നാൾ ആശംസകൾ ചേട്ടനും നേരുന്നു. വീണ്ടും വിളിക്കണേ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. വിളിച്ചത് അഷറഫ് ചേട്ടനായിരുന്നു, വെസ്റ്റ് കൈപ്പുറത്ത് നിന്നും. അദ്ദേഹം ദോശപ്രിയനാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. പെരുന്നാൾ ആശംസകൾ ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട് അടുത്തൊരു കോളറിലേക്ക് പോവാം. ഹലോ,
10: ഹലോ, സുനില്, ഞാൻ അപ്പോഴും മാധവൻ ആണ്.
5: മാധവൻ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു? മരുന്നൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞോ?
10: ഇല്ല, കഴിച്ചിട്ടില്ല.
5: ഭക്ഷണത്തിന് മുന്നേ ഉള്ള മരുന്നാണ് കഴിച്ചത് അല്ലേ? ഇതൊക്കെ ആരെ കൃത്യമായിട്ട് എടുത്തു തരാം? മരുന്നൊക്കെ എടുത്തു തരാം? സ്വന്തമായിട്ട് എടുക്കാറുണ്ടോ? സ്വന്തമായിട്ട് എടുക്കും അല്ലേ? അതൊന്നും പ്രശ്നമില്ല. കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ മാധവൻ ചേട്ടൻ ദോശപ്രിയനാണോ ഇഡ്ഡലി പ്രിയനാണോ?
10: രണ്ടും ഇഷ്ടമാണ്, പക്ഷെ കൂടുതൽ ഇഷ്ടമാണ്.
5: അതെ, ആവി വൈവിധ്യം അല്ലേ? അതിലെ എണ്ണയൊന്നും ആഡ് ചെയ്യണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് കുറച്ചുകൂടെ ഹെൽത്തി ആണ് ദോശ.

0: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്
1: സിന്ധു
0: ചേച്ചിയുടെ കോള് വരുന്ന സമയത്ത് ഞാൻ എന്റെ ഫൈഡർ ഇവിടെ ഇങ്ങനെ ഏറ്റവും മുകളിൽ വയ്ക്കും. കാര്യം എന്താണെന്നറിയോ, കേൾക്കാൻ കുറച്ച് പ്രയാസ. അവസാനത്തെ ട്രൈ ആയിരുന്നു അല്ലേ? അത് വേറെ കാര്യം. എങ്കിലും അവസാനത്തെ ഒരു ഒന്ന് ശ്രമിച്ചു
1: നോക്കാം,
0: സമയം കഴിയും. ഓക്കെ ഓക്കെ. അപ്പൊ പറയൂ ചേച്ചി, ദോശപ്രിയാണോ ഇഡ്ഡലി പ്രിയാണോ?
1: ദോശ ഇഷ്ടമാണ്, പക്ഷെ ഇഡ്ഡലി ഉണ്ടാക്കുള്ളു ആദ്യം. എന്താ വെച്ചാ ഇഡ്ഡലി ആകുമ്പോ എളുപ്പമാണ്,
0: എളുപ്പമാണ്
1: ആദ്യം ഇഡ്ഡലി ഉണ്ടാക്കും. പിന്നെ സുനിലിന്റെ പാവം
0: സപ്പോർട്ട് ചെയ്യാൻ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ്.
1: അങ്ങനെയല്ല, ഞാൻ ആദ്യം ഇഡ്ഡലി
0: ഉണ്ടാക്കുള്ളൂ.
1: ആവി എടുത്തിട്ട് ആവിയിൽ എന്താണ് ഇതൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ പിള്ളേർക്ക് പറയും. പിള്ളേർക്കാവുമ്പോ നൈസായി ദോശ ഇട്ടായി നല്ല എണ്ണയൊക്കെ
0: അടിച്ചിട്ട്.
1: അതിന് എല്ലാവർക്കും ദോശ ഇഷ്ടം,
0: ദോശ ഇഷ്ടം. അപ്പൊ ഇഡ്ഡലി പിന്നെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് അങ്ങ് ഉണ്ടാക്കുന്നു.
1: പിന്നെ ഇടക്കലൊക്കെ വെറുതെ കഴിക്കാനും പറ്റില്ല, ഇടക്കലൊക്കെ ആവി വന്നൊക്കെ കഴിക്കണ്ടേ?
0: തീർച്ചയായിട്ടും.
1: മാവ് എടുത്ത് ആവി ഇഡ്ഡലി ഉണ്ടാക്കും.
0: പക്ഷെ എങ്കിലും ദോശയോടാണ് പ്രിയം. ഓക്കെ. അപ്പൊ ചേച്ചി ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്? എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു ചേച്ചി, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കണേ. സിന്ധു ചേച്ചിക്കും ആശംസകൾ നേർന്നുകൊണ്ട് സമയം 8 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആകുമ്പോൾ അടുത്ത മനോഹരമായ പാട്ട് വരുന്നു. എൻജോയ് ചെയ്യാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: Your lovely wishes on Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: ശൃംഗാരവേൽ എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ വിശ്വസിലെ അടുത്ത കോളർ റെഡിയാണ്, ആരാണ് നോക്കട്ടെ. ഹലോ
6: ഹലോ, ഗുഡ് മോർണിംഗ് ചേട്ടാ.
5: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
6: അജീഷ് പൊൻപറമ്പാണ്.
5: അജീഷ് പൊൻപറമ്പ്, കുറെ നാളായി സംസാരിച്ചിട്ട് അല്ലേ?
6: അതെ.
5: എന്താണ് വിശേഷങ്ങൾ?
6: നല്ല വിശേഷം. നാട്ടിലായിരുന്നു, ഇപ്പോ എറണാകുളത്തേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളത്ത്
5: തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ദിവസത്തെ ലീവ് ഉണ്ടായിരുന്നു?
6: 2 ദിവസത്തെ
5: അവധി എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാണല്ലേ. എറണാകുളത്തേക്ക് നല്ല മഴയാണല്ലേ?
6: ഇന്നിപ്പോ ചെറിയ മഴയുള്ളൂ.
5: ചെറിയ മഴയുള്ളൂ. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു.
6: അതെ അതെ.
5: ഓക്കെ, അപ്പൊ പറയൂ, ദോശപ്രിയനാണോ ഇഡലി പ്രിയനാണോ?
6: എനിക്ക് ഇഡലിയോടാണ് താല്പര്യം.
5: ആഹ്, ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്റെ കൂടെ നിക്കാനായിട്ട്, സന്തോഷായി.
6: ദോശ പെട്ടെന്ന് ഡ്രൈ ആയി പോണതൊക്കെ എനിക്ക് ഇഷ്ടല്ല.
5: ആ, ഡ്രൈ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ദോശ ഓക്കെയാണ്, പക്ഷെ എങ്കിലും
6: ഒന്ന് തണുത്തു പോയി കഴിഞ്ഞ
5: പിന്നെ അതൊന്നിനും കൊള്ളില്ല അല്ലേ.
6: ഇഡലിയും അതിന്റെ കൂട്ടത്തിൽ തക്കാളി ചട്നി വേണം, അല്ലെങ്കിൽ ഇഡലി പൊടി വെളിച്ചെണ്ണ ചേർത്തിട്ട്,
5: അത് അല്ലെങ്കിൽ വറുത്തരച്ച സാമ്പാർ പോരാ. ഓക്കെ, അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ കയറി ചെന്ന് ആദ്യം അന്വേഷിക്കുന്ന ഇഡലി ആയിരിക്കും അല്ലേ?
6: ഏതാണുള്ളത്?
5: അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, വീട്ടില് വൈഫിന് എങ്ങനെയാണ്? വൈഫും ഇഡലി പ്രിയാണോ?
6: രണ്ടും കഴിക്കും.
5: ഓക്കെ, അപ്പൊ പ്രശ്നമില്ല അല്ലേ, വലിയ പരിക്കുകളൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്?
6: വിഷസ് ഇന്നലെ മാമന്റെ മോൻ പ്ലസ് ടു പാസ്സായിരുന്നു.
5: എത്ര പെർസെന്റേജ് മാർക്ക് ഉണ്ട്?
6: പെർസെന്റേജ് അറിയില്ല, 2 A+ 4 A.
5: ഓക്കെ, അപ്പൊ എന്തായാലും കൺഗ്രാചുലേഷൻസ് അറിയിക്കണം കേട്ടോ.
6: ശോഭിക്കാൻ
5: പറ്റട്ടെ ഇനി അങ്ങോട്ട്. ഓക്കെ, താങ്ക് യു അജീഷ്, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കണം. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നലെ പ്ലസ് ടു പാസ്സായ മാമന്റെ മോൻ ശോഭിന് എല്ലാവിധ ആശംസകളും നേരുന്നു അജീഷിന്റെ വകയായിട്ട്. അജീഷ് ഒരു ഇഡലി പ്രേമിയാണ്, ഇഡലി സ്നേഹിയാണ്, സന്തോഷം. അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു, ആരാണ് നോക്കട്ടെ. ഹലോ
7: ഹലോ, ഗുഡ് മോർണിംഗ്.
5: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
7: ഇളയോടി വിളക്കത്രക്കുളം ഭാസ്കരനാണ്.
5: ഭാസ്കരൻ ചേട്ടാ, കുറച്ച് നാളായല്ലോ സംസാരിച്ചിട്ട്.
7: 2 മാസമായി. ഞാൻ
5: ശബ്ദത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളത് പോലെ. സാധാരണ ഇത്രയും എന്താ പറയാ, ഡൗൺ ആയിട്ട് സംസാരിക്കാറില്ലല്ലോ. വളരെ എനർജറ്റിക് ആയിട്ടാണ് സംസാരിക്കുക. എന്ത് പറ്റി?
7: ചെറിയൊരു അറ്റാക്ക് വന്നു, ബ്ലോക്ക് എടുത്തു.
5: ഓഫ്, ചെറിയൊരു അറ്റാക്ക് വന്നു.
7: രണ്ട് ബ്ലോക്ക് എടുത്തു
5: അല്ലേ. വീണ്ടും തിരിച്ചു വന്നോ?
7: ഓ, തിരിച്ചു വന്നു. മിനിമം എത്തി. അപ്പൊ എന്തായാലും ഇന്നലെ വിളിച്ച് കിട്ടിയില്ല. പിന്നെ എന്തായാലും വിളിക്കണം. സുജലാന്ന് പറഞ്ഞപ്പോ വളരെ സന്തോഷപ്പെട്ടു.
5: റെസ്റ്റ് എടുക്കുക കേട്ടോ, റെസ്റ്റ് എടുക്കുക. പിന്നെ എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ?
7: പറഞ്ഞിട്ടുണ്ട്.
5: കൃത്യമായിട്ട് ചെയ്യാം. ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അധികം ഓയിലും അതുപോലെ തന്നെ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക അല്ലേ. കൊറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം ഡോക്ടർമാര് പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യണം. ഓക്കെ
7: ഓക്കെ.
5: വീണ്ടും പഴയതുപോലെ ഓടിച്ചാടി നടക്കാനായിട്ട് പറ്റട്ടെ.
7: ഓക്കെ.
5: വൈഫ് ഉണ്ടോ കൂടെ സപ്പോർട്ടിന്?
7: ഇല്ല ഇല്ല, ആള് പോയി. ആള് 2 ദിവസം ഉണ്ടായിരുന്നു, പോയി. മകളുടെ അടുത്ത് തന്നെ പോയി.
5: മകളുടെ അടുത്തേക്ക് പോയി. ഒറ്റയ്ക്ക് തന്നെയാണ് അല്ലേ? അപ്പൊ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, ഒറ്റയ്ക്ക് ആയതുകൊണ്ട്. അപ്പൊ എങ്ങനെയാണ് ഭാസ്കരൻ ചേട്ടൻ, ദോശപ്രിയനാണോ ഇഡലിപ്രിയനാണോ?
7: ദോശയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം.
5: ദോശയാണോ എന്നും ബ്രേക്ക്ഫാസ്റ്റ്?
7: അല്ല, എന്നും ഉണ്ടാവില്ല, ഇടയ്ക്കൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ.
5: ഓക്കെ, അപ്പോ ഇനി ദോശ ഉണ്ടാക്കുമ്പോ അധികം നെയ്യൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. നെയ്യും എണ്ണയൊന്നും ഉപയോഗിക്കരുത്. അപ്പൊ ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്?
7: കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും.
5: ഓക്കെ, താങ്ക് യു ഭാസ്കരൻ ചേട്ടാ, റെസ്റ്റ് എടുക്കുക, പെട്ടെന്ന് തന്നെ എല്ലാം ഓക്കെ ആവട്ടെ, ഹെൽത്ത് ഒക്കെ ഓക്കെ ആവട്ടെ. താങ്ക് യു സോ മച്ച്. വിളിച്ചത് ഭാസ്കരൻ ചേട്ടനാണ്. ഭാസ്കരൻ ചേട്ടൻ ഒരു ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം വന്ന് അതെല്ലാം അതിൽ നിന്നൊക്കെ റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ശരിയാവട്ടെ, എല്ലാം ഓക്കെ ആവട്ടെ, ഹെൽത്ത് ഒക്കെ ഓക്കെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു, ആരാണ് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ്?
8: കുറച്ച്
5: നാളായല്ലോ രാജേശ്വരി ചേച്ചി സംസാരിച്ചിട്ട്.
8: എവിടെ
5: ആയിരുന്നു? ഇവിടെ ഇല്ലേ?
8: അമ്മയൊക്കെ
5: സുഖായിട്ടിരിക്കുന്നോ? സുനിലും സുഖമായിട്ട് പോകുന്നു, അടിപൊളിയായിട്ട് പോകുന്നു. അപ്പൊ പറയൂ, ദോശപ്രിയാണോ ഇഡലി പ്രിയാണോ? ഇഡലി പ്രിയാണ്. അപ്പൊ എന്റെ കൂടെ എന്റെ കൂട്ടത്തില് കൂട്ടാൻ ഒരാള് കൂടെ ആയല്ലേ, അജീഷും രാജേശ്വരി ചേച്ചിയും. എന്തുകൊണ്ടാ ഇഡലി ഇത്രയധികം ഇഷ്ടം?
8: എനിക്ക് ഇഡലിയും കാന്തിയാണ് ഇഷ്ടം.
5: കാന്തിയാണ് ഈ പാലക്കാട് മാത്രം കിട്ടുന്ന ഒരു കാന്തി ചമ്മന്തി അല്ലേ? മുളകും തക്കാളിയും ഉള്ളിയും ഒക്കെ ഇട്ടിട്ടുള്ളതല്ലേ, അതെല്ലാം വഴറ്റിയെടുത്ത് അത് മിക്സിയിൽ അടിച്ച് അതിൽ ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ചിട്ടുള്ള ചമ്മന്തി അല്ലേ? എണ്ണ. ശരിയാ ശരിയാ. ഓക്കെ, അപ്പൊ ഇഡലി പ്രിയ, ഒരുപാട് സന്തോഷം. ഇതാർക്ക് വിഷസ് അറിയിക്കാനുള്ളത്?
8: കേട്ട്
5: എല്ലാ കുട്ടികൾക്കും ആശംസ അറിയിക്കാം. അവർക്ക് ആശംസ അറിയിക്കാം.
8: തീർച്ചയായിട്ടും
5: തീർച്ചയായിട്ടും. അപ്പൊ അവർക്കും എല്ലാവർക്കും
8: എല്ലാവർക്കും.
5: അതെ, തീർച്ചയായിട്ടും. അപ്പൊ താങ്ക് യു ചേച്ചി, ചേച്ചിക്കും ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. വിളിച്ചത് രാജേശ്വരി ചേച്ചിയായിരുന്നു. ചേച്ചി നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാവുന്ന, നമ്മുടെ ഗ്യാങ്ങിലേക്ക് കൂട്ടാവുന്ന ഒരാളാണ്, ഇഡലി പ്രിയയാണ് എന്നാണ് പറഞ്ഞത്. സന്തോഷം. ചേച്ചിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ പ്ലസ് ടു വിജയിച്ചവർക്കും തോറ്റുപോയവർക്കും ആശംസകൾ നേരുകയാണ്. തോറ്റതിൽ വിഷമിക്കൊന്നും വേണ്ട. എല്ലാവരും പറയും ഇത് വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് ലൈഫ്, ഇനിയിപ്പോ ഇല്ല, പ്ലസ് ടു പോലും ജയിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കുറ്റം പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പ്ലസ് ടു എഴുതിയെടുക്കുക, സേ എക്സാം ഒക്കെ വരുന്നുണ്ട്, അപ്പൊ അതൊക്കെ എഴുതിയെടുക്കുക. വിഷമിക്കാനൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ നമുക്ക് അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് കുറെ കൊല്ലങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് എടുത്തു വെക്കാവുന്ന ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിഗ്രിക്കോ മറ്റെന്തെങ്കിലുമൊക്കെ കോഴ്സിന് ജോയിൻ ചെയ്യാവുന്ന ജസ്റ്റ് പ്രൊസീജിയറിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ, അതെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ,
9: ഗുഡ് മോർണിംഗ് സുനിൽ.
5: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
9: ബിന്ദു ടീച്ചർ.
5: ബിന്ദു ടീച്ചർ, സുഖമായിട്ടിരിക്കുന്നു?
9: സുഖമായിരിക്കുന്നു.
5: പിള്ളേരെ പിടുത്തമൊക്കെ എന്തായി? ക്ലോസ് ചെയ്തു. അപ്പൊ ഈ വർഷം വലിയ തരക്കേടില്ല. അപ്പോ എപ്പോഴാണ്? തിങ്കളാഴ്ചയാണല്ലേ പ്രവേശനോത്സവം. പിള്ളേർക്ക് എന്തൊക്കെ കൊടുക്കും? ലഡു കൊടുക്കോ, ജിലേബി കൊടുക്കോ, പായസം കൊടുക്കോ, എന്തൊക്കെ കൊടുക്കും?
9: ഞങ്ങൾ ലഡു കൊടുക്കും.
5: ലഡു കൊടുക്കും. ഓക്കെ, നല്ല വെറൈറ്റി കളർ കൊടുക്കണം കേട്ടോ.
9: ഓക്കെ, റെഡ് റെഡ്
5: റെഡ് കളർ. അപ്പൊ പിള്ളേർ കുറച്ചുകൂടി ഇഷ്ടാവും.
9: പിള്ളേർക്ക്
5: മാത്രമേ ഉള്ളൂ, അതവിടെ വരുന്നവർക്ക് എല്ലാവർക്കും
9: ഉണ്ടോ?
5: ഞങ്ങൾ വന്നാൽ ഞങ്ങൾക്കും കിട്ടും.
9: തീർച്ചയായിട്ടും.
5: എനിക്കിങ്ങനെ ഭയങ്കര ആഗ്രഹമായത് നിങ്ങളുടെ സ്കൂളിൽ പ്രവേശനം.
9: ഓക്കെ
5: ഓക്കെ. അപ്പൊ എത്ര കുട്ടികളുണ്ട് ഒന്നാം ക്ലാസ്സിലേക്ക്, എൽ കെ ജിയിലേക്ക്?
9: എൽ കെ ജിയിലേക്ക് ഇപ്പോ 45.
5: 45, അടിപൊളി അടിപൊളി. അപ്പോ നല്ല ക്യാൻവാസിംഗ് ആയിരുന്നു അല്ലേ? കൊള്ളാം കേട്ടോ. അപ്പോ പറയൂ, ദോശ സ്നേഹിയാണോ ഇഡലി സ്നേഹിയാണോ?
9: ഞാൻ ഇഡലി.
5: ഇഡലി, ആഹാ, വീണ്ടും കൂട്ടത്തിൽ കൂട്ടാവുന്ന ഒരാളായി. എന്തുകൊണ്ടാണ് ഇഡലി പ്രിയ?
9: അത് എനിക്ക് ഒരു രാവിലെ എണിച്ച ആദ്യം ഒരാട്ടം ഇഡ്ഡലി ഉണ്ടാക്കിയ പണി
5: കഴിഞ്ഞില്ലേ?
9: എല്ലാവർക്കും കഴിക്കാം. പിന്നെ
5: ഒഴിച്ച് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ച് പോയാ മതി,
9: ബാക്കിയുള്ള വർക്കുകൾ നോക്കാം,
5: ബാക്കിയുള്ള ജോലികൾ എളുപ്പമാണ്.
9: അതെ അതെ.
5: ദോശയാകുമ്പോ നമ്മൾ അവിടെ നിന്ന് അത് കൃത്യമായിട്ട് നോക്കണം.
9: അതെ അതെ. ഇതാകുമ്പോ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഡ്യൂട്ടികൾ നോക്കാം.
5: അപ്പൊ അതുകൊണ്ട് ഇഡ്ഡലി പ്രിയാണ്. വീട്ടില് കംപ്ലൈന്റ് പറയാറുണ്ടോ എന്നും ഇഡലിയൊക്കെ?
9: ഇല്ല ഇല്ല, ചേട്ടായിക്കും കാലത്ത് ആവിയിലുള്ള ഭക്ഷണം ഭയങ്കര ഇഷ്ടം.
5: ഇഷ്ടമാണ് ഈ പുട്ട് ഇഡലി പോലുള്ള
9: ഇടിയപ്പം. ഇടിയപ്പം അതൊക്കെ ഉണ്ടാക്കാറ്.
5: മലയാളികളുടെ ടിപ്പിക്കൽ ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ അതൊക്കെ അല്ലേ?
9: അതെ,
5: നല്ല ഹെൽത്തിയായ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇതെല്ലാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റുകളിൽ ഒന്നാണ്. ഓക്കെ, അപ്പോ ടീച്ചറെ പറയുന്നു ആർക്ക് ആശംസ അറിയിക്കാൻ?
9: എല്ലാവർക്കും, കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ ബക്രീദ് ആശംസകൾ.
5: ബക്രീദ് ആശംസകൾ അപ്പോ ടീച്ചർക്കും ടീച്ചറുടെ പുതിയ കുട്ടികൾക്കും ആശംസകൾ നേരുന്നു.
9: താങ്ക് യു,
5: താങ്ക് യു സോ മച്ച്. ബിന്ദു ടീച്ചറാണ് വിളിച്ചത്. ബിന്ദു ടീച്ചർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ബിന്ദു ടീച്ചറും ഇഡ്ഡലി പ്രിയാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുമെന്നാണ് പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്. ഹലോ,
10: നമസ്കാരം.
5: ഉണ്ട്, ഇതാരാണ്?
10: ചന്ദ്രൻ,
5: എരുമയൂർ. ചന്ദ്രൻ ചേട്ടൻ സുഖമായിട്ടിരിക്കുന്നു?
10: പൊതുവെ
5: നമ്മള് ഈ പാലക്കാട്ടിലാണെന്ന് തോന്നുന്നു അല്ലെ, ഏറ്റവും കൂടുതലുള്ള ഒരു ഒരു മെയിൽ നെയിം ആണ് ചന്ദ്രൻ അല്ലേ?
10: ഉണ്ടാവാറുണ്ട്.
5: ഇപ്പൊ നമ്മളെ വിളിക്കുന്ന ഒരുപാട് ലിസണേഴ്സ് ഉണ്ട് ഈ ചന്ദ്രൻ എന്ന പേരുള്ളവര്. കൺഫ്യൂഷൻ ആവും നമുക്ക് ഇത് ഏത് ചന്ദ്രനാണ് എന്നുള്ളത്.
10: ചന്ദ്രേട്ടുണ്ട്,
5: ഒരുപാട് ചന്ദ്രന്മാരുണ്ട്. ഓക്കെ, വിളിക്കാൻ എളുപ്പമാണ്. അപ്പം ഒപ്പം തന്നെ പേര് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമില്ല. ചന്ദ്രൻ അല്ലേ, ആകാശത്ത് എന്ത് പേരാണല്ലോ.
10: പേരും ചന്ദ്ര തന്നെയാണ്.
5: ചന്ദ്ര തന്നെയാണ്
10: സ്റ്റുഡിയോ പേര്. ചന്ദ്ര,
5: ചന്ദ്ര സ്റ്റുഡിയോ എന്നാണ് അല്ലേ?
10: പേരോടുകൂടി. അപ്പൊ അങ്ങനെ
5: എരുമയൂരുകാരൊക്കെ എന്ത് പറയുന്നു? കുഴപ്പമില്ലാതെ പോകുന്നു.
10: യൂട്യൂബിലൊക്കെ
5: പറയൂ. ദോശ സ്നേഹിയാണോ ഇഡ്ഡലി സ്നേഹിയാണോ?
10: ഇഡ്ഡലിയാണ് നമുക്ക് കൂടുതൽ താല്പര്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തമിഴ്നാട് ഏരിയയിലൊക്കെ പോയാലേ നല്ല നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാവും. നമ്മളെ വർക്കിനൊക്കെ അങ്ങനെ ആ ഭാഗത്തൊക്കെ പോകുമ്പോ നല്ല സോഫ്റ്റ്, ഇങ്ങനെ നല്ല പഞ്ഞു പോലെ ഉണ്ടാവും.
5: കേരളത്തിലുണ്ടാക്കുന്ന ഇഡ്ഡലി സോഫ്റ്റ് അല്ലേ?
10: അത്രയല്ല. നമ്മളിവിടെ കുറെ വർക്ക് നമ്മൾ എടുത്താണ്ടോ കഴിക്കാൻ. പക്ഷെ അന്നാല് അവിടെ എന്തോ ഒരു
5: സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്യുന്നുണ്ട് തോന്നുന്നു.
10: അതെ, അങ്ങനെ എന്തോ ഒരു വ്യത്യാസം ചെയ്യുന്നുണ്ട് എന്നാണ്.
5: കഴിച്ചിട്ടുണ്ട്, പക്ഷെ സോഫ്റ്റ് എനിക്കൊന്നും ഇവിടെയും കിട്ടാറുണ്ട്, കുഴപ്പമൊന്നുമില്ല.
10: എന്നാലും ഞങ്ങൾ കൂടുതലിങ്ങനെ കഴിച്ചത് അങ്ങനെ ഒരു വ്യത്യാസം കണ്ടുണ്ട്. പക്ഷെ അത് അതുപോലെ അവിടെ നല്ലൊരു അതിനുള്ള കൂടി കഴിക്കാനുള്ള സംഭവങ്ങള് കുറെ സാധനങ്ങൾ ഉണ്ടാവും,
5: കുറെ കറികളൊക്കെ ഉണ്ടാവും അല്ലേ?
10: ഉണ്ടാവും.
5: അപ്പൊ തമിഴ്നാട്ടിലെ ഇഡ്ഡലിയാണ് ഇഷ്ടം?
10: ആ, കൂടുതലും അങ്ങനെ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു ഒന്ന് രണ്ട് കൂടുതൽ കഴിക്കാൻ തോന്നും.
5: കഴിക്കാൻ തോന്നും. ഓക്കെ, ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
10: ആശംസ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നല്ല, സിംഗിൾക്കല്ലേ.
5: അപ്പൊ ചന്ദ്രൻ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും വിളിക്കണേ. വിളിച്ചത് ചന്ദ്രൻ ചേട്ടനാണ്. തമിഴ്നാട്ടിലെ ഇഡ്ഡലിയാണ് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടം. ഇവിടെ കേരളത്തിലെ ഇഡ്ഡലിയെക്കാളും കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ. ഓക്കെ, ചന്ദ്രൻ ചേട്ടനും ആശംസകൾ അറിയിക്കുന്നു. ഒന്ന് രണ്ട് മെസ്സേജിലേക്ക് പോവാം. മെസ്സേജ് സുലൈ ചേട്ടന്റെ മെസ്സേജ് വായിക്കാം. യുദ്ധക്കളത്തിൽ പരാജയപ്പെട്ടവന് വീണ്ടും വിജയിക്കാൻ സാധിക്കും, എന്നാൽ മനസ്സുകൊണ്ട് തോറ്റുപോയവന് ഒരിക്കലും ജയിക്കാനാവില്ല. നിങ്ങളുടെ ആത്മവിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. ശുഭദിനം നേരുന്നു. സുലൈ ഐനിക്കോടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സുലൈ ചേട്ടനും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് അടുത്ത കോളറിലേക്ക്. ഹലോ, കോൾ ഡ്രോപ്പ് ആയി പോയോ? ഓക്കെ, കുഴപ്പമില്ല, അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ,
11: ഹലോ, നമസ്കാരം.
5: നമസ്കാരം. നമസ്കാരം നിർമ്മലമ്മേ, സുഖമായിട്ടിരിക്കുന്നോ?
11: സുഖമായിട്ടിരിക്കുന്നു.
5: വീട്ടിലെല്ലാരും എന്ത് പറയുന്നു?
11: വീട്ടില് മകനും കുട്ടികളും പോയി, കോട്ടയത്തെത്തി.
5: തിരിച്ചുപോയി അല്ല, സ്കൂളിൽ തുറക്കാനായി അവര് തിരിച്ചുപോയി.
11: അവരെന്താ ട്രിപ്പിന് പോകണം പറഞ്ഞു. രണ്ടു
5: ദിവസം ഇനി എപ്പോഴാ ഇങ്ങോട്ട് വരിക പിള്ളേരൊക്കെ?
11: അവരിനി എന്താണ് രണ്ടാം ശനിയാഴ്ച വരില്ലേ? ആ സമയത്തേ വരുന്നു.
5: ആ സമയത്തേ വരല്ലോ. ഓക്കെ, അപ്പോ
11: ഇവിടെ മകളുണ്ട്, രണ്ടാമത്തെ മകളും കുട്ടികളും ഉണ്ട്.
5: ഓക്കെ, അവരെപ്പോഴാണ് തിരിച്ചു പോവാ?
11: അവര് ഞായറാഴ്ച
5: പോവും അല്ലേ? സ്കൂള് തുറക്കുന്നതിന് മുന്നേ ആയിട്ട് പോവും അല്ലേ? അപ്പൊ പിന്നെ ആകെ മൊത്തം ഇങ്ങനെ വീടൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞൊരവസ്ഥയായിരിക്കും. അതെ അതെ. ഓക്കെ, അപ്പൊ നിർമ്മലമ്മ പറയൂ, ദോശപ്രിയാണോ ഇഡ്ഡലി പ്രിയാണോ? ഇഡ്ഡലിയാണ്, ഇഡ്ഡലിയോടാണ് ഇഷ്ടം. ഇഷ്ടമല്ല, എന്താണ് കാരണം? ദോശ ഇഷ്ടമില്ലാത്തതിനും ഇഡ്ഡലി ഇഷ്ടപ്പെടാനും?
11: അതായത് നമുക്ക് ആവി വന്നതല്ലേ, അപ്പൊ അതിന് ദോഷമില്ലല്ലോ. ഇതാകുമ്പോ അതും ഇതൊക്കെ തേച്ച്
5: നെയ്യ് എണ്ണ അല്ലേ, അതാകുമ്പോ വലിയ പ്രശ്നമില്ല.
11: അത് എത്ര തോന്നിയ ഒന്ന് എടുത്ത് കടിച്ചേ പിന്നെ വേറൊന്നും ഇല്ലെങ്കിൽ.
5: വേറൊന്നും വേണ്ട. അപ്പൊ ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്?
11: ആശംസ എല്ലാ മക്കൾക്കും, എന്റെ സുനിൽ മോനും എല്ലാവർക്കും ആയിക്കോട്ടെ, കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും ആയിക്കോട്ടെ.
5: താങ്ക് യു, താങ്ക് യു. ഒരുപാട് സന്തോഷം നിർമ്മലമ്മ. വീണ്ടും വിളിക്കാം. നിർമ്മലമ്മയാണ് വിളിച്ചത്, ഇഡലിപ്രിയാണ് എന്നെ പോലെ. ഓക്കെ, സന്തോഷം. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അടുത്ത മനോഹരമായ പാട്ട് വരുന്നു. എൻജോയ്.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: Ahalya wishes, your lovely wishes on Ahalya FM 90.4. കേട്ട് കൂട്ടുകൂടാ.
3: സമയം 8 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആണ് അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്നു. അഹല്യ വിഷസ് കൂടെ ഉണ്ട്. ഞാൻ സുനിൽ, എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു അടുത്ത കോളർ. ഹലോ.
4: ഹലോ,
3: നമസ്കാരം. ഇത് ആരാണ്? ചെന്താമര. നല്ല രസമുണ്ട് അത് പറയുന്നു കേക്കാൻ. ചെന്താമര ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു?
4: എല്ലാം സുഖം.
3: അപ്പോ ചെന്താമര ചേട്ടൻ ഇഡ്ഡലി പ്രിയനാണോ ദോശപ്രിയനാണോ? ഇഡ്ഡലി പ്രിയനാണ്. എന്തുകൊണ്ടാണ് ദോശയെക്കാളും ഇഡ്ഡലിയോട് സ്നേഹം കൂടുതൽ?
4: ഇപ്പോ പൊറോട്ടയില്ലേ,
3: പൊറോട്ട ഉണ്ടല്ലോ,
4: പൊറോട്ട തന്ന അവന്റെ ലൈഫ് പൊറോട്ട.
3: ആണോ? ആരോ പറഞ്ഞ എങ്ങനെ?
4: നമ്മുടെ പ്രകൃതി സീസണിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്.
3: ഓക്കെ, അപ്പൊ പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ പുറകോട്ടായിരിക്കും ലൈഫ്. അപ്പൊ അതുകൊണ്ട് അത് കഴിക്കാൻ പാടില്ല.
4: പാടില്ല, അന്ന കഴിക്കില്ലേ. എവിടെങ്കിലും പോയി കിട്ടുമ്പോ എന്ത് ചെയ്യാ, കിട്ടുന്നത് തിന്നിയാ. അത് എപ്പോഴും ലൈഫിൽ പൊറോട്ടയ്ക്കേ പോകാൻ പാടില്ല. അവന്റെ ലൈഫ് പുറകോട്ട് പോയിക്കൊണ്ടേയിരിക്കും.
3: അപ്പൊ അതുകൊണ്ട് പൊറോട്ടയുടെ അടുത്തേക്ക് പോവരുത്, ഇഡ്ഡലിയുടെ അടുത്തേക്ക് പോകണം അല്ലേ?
4: ഇഡ്ഡലി ആവിയിൽ വരുന്നതാണ്,
3: ആരോഗ്യമുള്ളതാണ്,
4: ആരോഗ്യത്തിനും നല്ലത്.
3: പിന്നെ
4: രണ്ടാമത് കണ്ട എണ്ണകളൊക്കെ തേച്ച് ആദ്യം അടുത്ത ദോശ വെച്ച് നോക്കുമ്പോ അവര് ശരീരത്തിന് കേടുവാണ്.
3: അതുകൊണ്ട് എണ്ണയൊന്നും ഇല്ലാത്ത ആവിയിൽ വെന്തിട്ടുള്ള ഇഡ്ഡലിയാണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ താങ്ക് യു ചേട്ടാ, ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്?
4: നമുക്ക് എപ്പോഴും ബളിയാടി കൃഷ്ണേട്ടനും എല്ലാവർക്കും.
3: ഓക്കെ, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം വിളിച്ചത്. ചെന്താമര ചേട്ടനാണ്. പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ ലൈഫ് പുറകോട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് പൊറോട്ട കഴിക്കാൻ പാടില്ല, ഇഡ്ഡലി ആവിയിൽ വെന്നതാണ്, ദോശയിലെ എണ്ണയൊക്കെ ഒഴിക്കാറുണ്ട്. അപ്പൊ അതും ആരോഗ്യത്തിന് പ്രശ്നമാണ്. പക്ഷെ ഇഡ്ഡലി അങ്ങനെ ഒന്നും അല്ല എന്നാണ് പറഞ്ഞത് നമ്മുടെ ചെന്താമര ചേട്ടൻ. ഓക്കെ, അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നു, ആരാണ് നോക്കട്ടെ. ഹലോ.
5: ഹലോ സുനിലേ, ഞാൻ മോഹൻ.
3: മോഹൻ സാർ, ഗുഡ് മോർണിംഗ്.
5: ഞാന് സുനിലിന് ഒരു സപ്പോർട്ട് ചെയ്യുന്നു.
3: സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോഴാണ് ആളുകൾ ഇങ്ങനെ വന്ന് തുടങ്ങിയത്. ആദ്യം മൊത്തം ദോശപ്രിയരായിരുന്നു.
5: അതായത് ഞങ്ങള് ഈ ഗ്രൈൻഡറിൽ അരി അരയ്ക്കും. ആദ്യത്തെ 2 ദിവസം ഇഡ്ഡലി, മൂന്നാമത്തെ ദിവസം നെയ്റോസ്റ്റ്.
3: ബാക്കി മാവൊക്കെ വരുമ്പോഴാണ് നെയ്റോസ്റ്റ് അല്ലേ?
5: അത് മൂന്നാമത്തെ ദിവസം. അന്നേരത്തേന് മാവ് കുറഞ്ഞു കുറഞ്ഞു വരും. പിന്നെ 4-ാമത്തെ ദിവസം മറ്റേ
3: ദോശ ഉണ്ടാക്കാറല്ലോ.
5: അല്ലല്ല, ദോശ അല്ല, മറ്റേ മസാല റോസ്റ്റ്.
3: മസാല റോസ്റ്റ്. ഓക്കെ, അങ്ങനെയാണ്. 2 ദിവസം ഇഡ്ഡലി, 3-ാമത്തെ ദിവസം നെയ്റോസ്റ്റ്, 4-ാമത്തെ ദിവസം മസാല റോസ്റ്റ്.
5: അതോടെ തീർന്നു.
3: അങ്ങനെയാണ്.
5: അപ്പൊ പിന്നെ ദോശയോട് നല്ല അല്ല, ഇഡ്ഡലിയോട് നല്ല ഇഷ്ടമാണ്. കാരണം ഇഡ്ഡലി സാമ്പാർ ചട്നി അതൊരു കോമ്പിനേഷൻ ആണ്.
3: അത് വല്ലാത്തൊരു കോംബോ ആണ്.
5: കോംബോ ആണ് ശരിക്കും.
3: ഇപ്പൊ എനിക്കൊക്കെ എപ്പൊ കിട്ടിക്കഴിഞ്ഞാലും, ഏത് സമയത്ത് കിട്ടിക്കഴിഞ്ഞാലും ഞാൻ കഴിക്കും അത്. അങ്ങനെ ഒരു കോംബോ ആണ്.
5: രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചക്ക് ആണെങ്കിലും അതായാലും
3: വലിയ കുഴപ്പമില്ല അല്ലെ?
5: വലിയ കുഴപ്പമില്ല.
3: ഓക്കെ, അപ്പൊ മോഹൻ സാർ ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനും
5: കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും, പിന്നെ ഇഡ്ഡലിയോട് സ്നേഹമുള്ള സുനിലിനും.
3: ഓക്കെ, താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം. ഇഡ്ഡലിയോട് സ്നേഹമല്ല, ഇഡ്ഡലിയോട് വല്ലാത്തൊരു ആരാധനയാണ് എനിക്കുള്ളത്. കാര്യം ഇഡ്ഡലി എന്തോ ഇഷ്ടമാണ്. പണ്ടൊന്നും എനിക്ക് ഇഡ്ഡലി അധികം ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇപ്പോൾ ഇഡ്ഡലിയോട് ഇപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും, ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എവിടെ പോയി ചെന്ന് കഴിഞ്ഞാലും ചോദിക്കുക ഇഡ്ഡലി ഉണ്ടോ എന്നായിരിക്കും ആദ്യം ഞാൻ ചോദിക്കുക. അതില്ലെങ്കിൽ മാത്രമാണ് അടുത്തൊരു ഓപ്ഷനിലേക്ക് പോവുക. ദോശയൊക്കെ എൻ്റെ ലാസ്റ്റ് പ്രിഫറൻസ് ആയിരിക്കും. ഓക്കെ, അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ. ജയരാജ് ചേട്ടാ, കൊറേ നാളായി സംസാരിച്ചിട്ട്. എവിടെയായിരുന്നു?
6: ഇവിടെ തന്നെ.
3: ഓക്കെ, എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
6: ആ ജോലി നന്നായി പോകുന്നു.
3: നാട്ടിലേക്ക് എപ്പോഴാണ്
6: വരുന്നുണ്ട്? ഇവിടെ അഹല്ലിയിലുണ്ട്, 13-14 പരിപാടി.
3: ഓക്കെ, അപ്പൊ എന്തായാലും സ്വാഗതം. ഓക്കെ, അപ്പൊ പറയൂ, ദോശ പ്രിയനാണോ അതോ ഇഡലി പ്രിയനാണോ?
6: കുറച്ച് കൂടുതൽ പ്രിയം ഇഡലിയാ.
3: ഇഡലിയാണ് കുറച്ച്,
6: ഒരു പ്രിയം ഇല്ലാതില്ലെങ്കിൽ കൂടിയും ഇഡലിയാണ് കുറച്ച് കൂടുതൽ.
3: കുറച്ച് കൂടുതൽ എന്തുകൊണ്ടാണ്?
6: അതിന്റെ ആ ഒരു, സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഇഡ്ഡലിന് സാമ്പാറും ഒക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുന്നതിനോടുള്ള ആ ഒരു സുഖം.
3: ഇങ്ങനെ സാമ്പാറ് വെച്ചിട്ടല്ലേ അതിലിങ്ങനെ ഇഡ്ഡലി ഇട്ട് ഇഡ്ഡലി ഇട്ട് മുക്കി എടുത്ത് ഇങ്ങനെ കുളിപ്പിച്ച് കഴിക്കണം അല്ലേ?
6: ഇഡ്ഡലിയുടെ മുകളിൽ സാമ്പാർ നല്ലവണ്ണം ഒഴിച്ചിട്ട് കഴിക്കുന്നതിനോട് ആ ഒന്നിങ്ങനെ ഒന്ന് സാമ്പാർ ഇറങ്ങി ചെന്നിട്ടുള്ള ഇഡ്ഡലി ഉണ്ടല്ലോ, അതിന്റെ ഒരു ടേസ്റ്റ് വേറെ.
3: അയ്യോ, എനിക്ക് വയറ് വിശക്കുന്നു കേട്ടോ. വയറിങ്ങനെ എന്തേലും ഇഡ്ഡലി തരൂ തരൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് കേൾക്കുമ്പോ. ഓക്കെ, അപ്പൊ
6: മോഹൻസാർ പറഞ്ഞ കാര്യം ഞാനും കുറച്ചാൾ ഉണ്ടാക്കിട്ട്, അല്ലെങ്കിൽ ഞാനൊരു നേരം ഇങ്ങനെ ഒരാഴ്ചക്ക് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ട് ഈ 2-3 ദിവസം ഇഡ്ഡലി, അത് കഴിഞ്ഞ് ദോശയും, ഏറ്റവും അവസാനം ചില സമയങ്ങളിൽ മറ്റേ പനിയാരം പോലുള്ള
3: ഏറ്റവും ബാക്കി വരുന്ന മാവ് അല്ലേ?
6: അതെ അതെ അതെ, അവസാനം കഴിയുന്നില്ലെങ്കിൽ.
3: അടിപൊളി അടിപൊളി. അപ്പോ ഇന്ന് ആർക്കാ ചേട്ടാ ആശംസ അറിയിക്കാനുള്ളത്?
6: എല്ലാവർക്കും, എല്ലാവരും മിസ് ചെയ്യുന്നു അല്ലാതെ, അവിടെ പ്രിയപ്പെട്ട എല്ലാ സ്നേഹമുള്ള എല്ലാ എന്റെ പ്രിയ സ്നേഹ സൗഹൃദങ്ങൾക്ക് എല്ലാവർക്കും
3: താങ്ക് യു ജയരാജേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക, ജയരാജേട്ടനാണ് വിളിച്ചത്. ജയരാജേട്ടനും ഇഡ്ഡലി പ്രിയനാണ് എന്നാണ് പറഞ്ഞത്, സന്തോഷം. അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ
7: ഹലോ സുല്ലേട്ടാ, ഗുഡ് മോർണിംഗ്.
3: വെരി വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ഗുഡ് മോർണിംഗ് പറയാൻ ഒരു ഒരു ഡൗട്ട്? കൺഫ്യൂഷനിലായിരുന്നു അല്ലേ? ഓക്കെ, ആരാണ്, എവിടെ നിന്നാണ്?
7: ബാലൻ ഫ്രം ചിറ്റൂർ.
3: ചിറ്റൂർ, സുഖമായിട്ടിരിക്കുന്നു ബാലൻ?
7: സുഖമായിട്ടിരിക്കുന്നു സുനിലേട്ടനും. സുഖമല്ലേ?
3: സുനിലേട്ടനും സുഖമായിട്ട് പോകുന്നു. എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
7: ജോലി കുഴപ്പമില്ല, പോകുന്നുണ്ട്. ഈ ഡീസൽ വർധന ഒരു പ്രശ്നമാണ്.
3: ഡീസൽ മാത്രല്ലോ, പെട്രോളും വില വർധിക്കുന്നുണ്ടല്ലോ.
7: പക്ഷെ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഓട്ടോറിക്ഷ വാഹനത്തിന് ഡീസലിലാണ്.
3: ഡീസലിലാണ്, അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലേ?
7: അതെ അതെ അതെ.
3: ഓക്കെ, അതിപ്പോ ബാലൻ മാത്രല്ല, എല്ലാരും അനുഭവിക്കുന്ന ഒരു
7: പ്രശ്നം.
3: ഈ ഓട്ടോ ചാർജ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടോ?
7: തീർച്ചയായിട്ടും.
3: ഓക്കെ, എനിക്കൊന്ന് കുറച്ച് കാലത്തേക്കുള്ളതാണെന്ന് തോന്നുന്നു, എന്തോ നഷ്ടം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് വില കൂട്ടൽ എന്നാണ് കേട്ടത്. അത് കഴിയുമ്പോ
7: ഇത് മാത്രല്ലോ, നിത്യോപയോഗ എല്ലാ സാധനങ്ങൾക്കും,
3: എല്ലാ സാധനങ്ങൾക്കും വില കൂടും. നമ്മളിങ്ങനെ ഒരു ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, വില കൂടുതൽ വില ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും അല്ലെ? സാധാരണക്കാർക്ക് ജീവിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. തീർച്ചയായിട്ടും മറികടന്നേ പറ്റൂ, നമ്മൾ ഒരുപാട് സോഴ്സ് ഓഫ് ഇൻകം ഇങ്ങനെ ജനറേറ്റ് ചെയ്തേ പറ്റുള്ളൂ.
7: അതെ അതെ.
3: അപ്പൊ പറയൂ, ദോശ പ്രിയനാണോ ഇഡ്ഡലി പ്രിയനാണോ?
7: എനിക്കെന്നും ദോശയാണ് സുല്ലേട്ടാ ഇഷ്ടം.
3: ആണോ?
7: അതെ, ഐ ലവ് ദോശ. എനിക്ക് ചെറുപ്പം മുതലേ ദോശയാണ് ഭയങ്കര
3: ഇഷ്ടം. എത്ര ദോശ വരെ കഴിക്കും ഒരു നേരം?
7: മാക്സിമം ഇപ്പൊ ലിമിറ്റ് 4 ആദ്യമൊക്കെ 6
3: അടിപൊളി. 6 ദോശ വരെയൊക്കെ പോവായിരുന്നു അല്ലേ?
7: വെറൈറ്റി ദോശകള് ഭയങ്കര ഇഷ്ടമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോകുമ്പോ വെറൈറ്റി ദോശകളാണ് ഒന്ന് ട്രൈ ചെയ്യാറ്.
3: അങ്ങനെ വെറൈറ്റി ദോശകളിൽ ഒരു വെറൈറ്റി പറഞ്ഞു കേക്കട്ടെ, ഏതാണെന്ന്?
7: ഞാനൊരു തക്കാളി ദോശ കഴിച്ചു.
3: തക്കാളി ദോശ, തക്കാളി ഊത്തപ്പം ആണോ റോസ്റ്റ് ആണോ അതോ?
7: അല്ല, തക്കാളി ദോശ. ആ, തക്കാളി റോസ്റ്റ് മസാല ദോശ അങ്ങനെ എന്താണെന്ന്?
3: അങ്ങനെയാണ്. ഓക്കെ,
7: പിന്നെ ക്യാരറ്റ്.
3: ക്യാരറ്റ് ദോശ.
7: പിന്നെ എനിക്ക് വെറൈറ്റി ആയി തോന്നുന്നത്, ഇപ്പോഴല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒറ്റപ്പാലം ചിനക്കത്തൂർ അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടലുണ്ട്, വെജിറ്റേറിയൻ. ആ, അവിടെ നിന്ന് ഒരു മസാല റോസ്റ്റ് കഴിച്ചു കുറച്ച് വർഷങ്ങൾ മുന്നാണ്, ഒരു 10 ബാക്കാണ്. ആദ്യമായിട്ടാണ് ഞാൻ മസാല ദോശ, അങ്ങനെ ഒരു മസാല ദോശ കഴിച്ചു. ഭയങ്കര ഇഷ്ടമായി, കാരണം എല്ലാ വെജിറ്റബിൾസും അതിനകത്തുണ്ട്, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു.
3: പിന്നെയും പോയില്ല അത് കഴിക്കാനായിട്ട്?
7: പിന്നെ ഞങ്ങൾ ആ വഴി പോയപ്പോ പോയായിരുന്നു, പക്ഷെ ആ ഷോപ്പ് ആ സമയത്ത് തുറന്നില്ല, ഇപ്പൊ വൈകിയാണ് തുറക്കണമെന്ന് അറിയപ്പെട്ടത്.
3: ഓക്കെ ഓക്കെ, അപ്പൊ ഇനി ഇടയ്ക്ക് പോയി കഴിക്കണം.
7: തീർച്ചയായും തീർച്ചയായും.
3: ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
7: ആശംസ സുനിലേട്ടനായിക്കോട്ടെ.
3: ഓക്കെ, താങ്ക് യു ബാലൻ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കണം. താങ്ക് യു സോ മച്ച്. വിളിച്ചത് ബാലനായിരുന്നു. ബാലനും ദോശപ്രിയനാണ് എന്നാണ് അറിഞ്ഞത്. ഞാനും പണ്ട് ദോശയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. ഇങ്ങനെ അമ്മ ഇങ്ങനെ ദോശ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും, ഞങ്ങളിങ്ങനെ 3 ഇങ്ങനെ ചുറ്റും ഇരിക്കും, ഓരോരുത്തർക്കും ഇങ്ങനെ ദോശ കൊടുത്തുകൊണ്ടേയിരിക്കും. എത്ര ദോശ കഴിക്കുന്നത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. അത്രയും ദോശ ഞാനിങ്ങനെ പണ്ട് കഴിച്ചിരുന്നു. ഞാൻ ബാലൻ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു കാര്യം ഓർമ്മ വന്നത് അല്ലേ? ഓർമ്മ വന്നത് നിങ്ങൾക്കും അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ സമയം 9 മണിയോട് അടുക്കുന്നു. സമയം 8 മണി കഴിഞ്ഞ് 59 മിനിറ്റ് ആയിരിക്കുന്നു. ദോശ ഇഡ്ഡലി ആ ഒരു ഡിബേറ്റ് ഇവിടെ ഏറെക്കുറെ അവസാനിക്കുകയാണ്. ഇനി മെസ്സേജുകളിലൂടെയുള്ള എന്തൊക്കെയാണ്, എന്താണ് ഇഷ്ടം, എന്തുകൊണ്ടാണ് ഇഷ്ടം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുണ്ട്. അതെല്ലാം ഷെയർ ചെയ്യാം. അതിന് മുന്നേ ഞാൻ പത്രത്തിൽ 1-2 കാര്യങ്ങൾ ഷെയർ ചെയ്തുതരാം. ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ഇന്നലെ പ്രഖ്യാപിച്ചല്ലോ. 77.97% വിജയശതമാനം. വി എച്ച് എസ് സി ആണെങ്കിൽ 72.49% ഹയർ സെക്കൻഡറി. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. ഹയർ സെക്കൻഡറിയിൽ 77.97% വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49% വിജയം. ഹയർ സെക്കൻഡറിയിൽ 30,561 പേർ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി. 60 പേർ മുഴുവൻ മാർക്കും നേടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം, ആശംസകൾ നേരുന്നു എല്ലാ കുട്ടികൾക്കും. 76 സ്കൂളുകൾ 100% വിജയം നേടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ സ്കൂളുകൾക്കും ആശംസകൾ. അവരുടെ കഠിനാധ്വാനമാണല്ലേ, 100% വിജയം നേടാനായിട്ടുള്ള ഒരു കഠിനാധ്വാനമാണ്. അപ്പോൾ ആ അധ്വാനത്തിന് റിസൾട്ട് കിട്ടിയിരിക്കുന്നു, ആശംസകൾ നേരുന്നു. ഓക്കെ, പിന്നെയുള്ള കാര്യം എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. പെട്രോൾ ഡീസൽ ഹൈക്ക് അല്ലെ, അത് ഒരു പ്രശ്നമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പെട്രോൾ ഡീസൽ വില ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. CNG വില വീണ്ടും കൂട്ടി 2 രൂപ. ജനങ്ങൾക്ക് വീണ്ടും ഇരട്ടടിയുമായി CNG വില. കിലോഗ്രാമിന് 2 രൂപ കൂടി വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ഡൽഹിയിൽ 83.09 രൂപയായി. 15-ന് 2 രൂപയും 18-ന് 1 രൂപയും 23-ന് വീണ്ടും 1 രൂപയും വർദ്ധിപ്പിച്ചിരുന്നു. ഇപ്പോൾ പെട്രോൾ ഡീസൽ മാത്രമല്ല CNG വില കൂടെ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം, തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ചൊവ്വാഴ്ച കേരളത്തിൽ എത്തുമെന്ന് പ്രവചിച്ചിരുന്നുവെങ്കിലും വൈകും. ജൂൺ 5-ന് ശേഷമേ സാധ്യതയുള്ളൂവെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. ആൻഡമാനിൽ ഈ മാസം 15-ഓടെ കാലവർഷം എത്തിയിരുന്നു. അവിടെ നിന്ന് കൂടുതൽ മുന്നേറാനായിട്ട് കഴിഞ്ഞിട്ടില്ല. 2-3 ദിവസങ്ങൾക്കുള്ളിൽ അറബിക്കടലിലെ തെക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്കൻ ഭാഗങ്ങളിലേക്കും കാലവർഷം വ്യാപിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ഈ ദിവസങ്ങളിൽ മഴ കൂടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും കുറയുകയാണ് എന്നാണ് കാലവർഷവുമായി ബന്ധപ്പെട്ട കാര്യം. കാലവർഷം വൈകും എന്നാണ് പുതിയ റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. സമയം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുന്നു. മെസ്സേജുകൾ നിങ്ങളിങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. കുറെ പേരുടെ മെസ്സേജ് ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്, അതെല്ലാം വായിക്കണം. അതൊക്കെ വായിക്കുന്നതിന് മുന്നേ മനോഹരമായ ഒരു പാട്ട് ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. ഇത് അഹല്യ വിഷസ്, അഹല്യ FM 90.4.

0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കോമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716. എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9198954112, 04923225000.
1: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സെൻഡ് ചെയ്യുക. നമ്പർ 8 81 50 9000 ആണ്. അപ്പോൾ മെസ്സേജിലേക്ക് പോവാം. കുറച്ചധികം മെസ്സേജ് ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്, പച്ച കത്തിക്കൊണ്ട് കിടപ്പുണ്ട് കേട്ടോ. ഓരോന്നായിട്ട് വായിക്കാം. ആരുടെയൊക്കെയാണ് മെസ്സേജ്, എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇഡലി പ്രിയരാണോ അതോ ദോശപ്രിയരാണോ എന്നൊക്കെ നമുക്ക് അറിയണ്ടേ. കുറേ കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് പേര് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 9 മണിക്ക് ശേഷം നമ്മൾ കോൾസ് എടുക്കാറില്ല, അടുത്ത ദിവസങ്ങളിൽ വിളിക്കുക. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, നമസ്തേ അഹല്യ, സുനിൽ, വൈശാഖം, ഇടവം, ചിത്ര ദ്വാദശി ബുധനാഴ്ച, ബക്രീദും ജന്മനാൾ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. വിഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വേനൽക്കാലം ഇഡലിയാണ്, മഴക്കാലം ദോശയാണ്. സസ്നേഹം സത്യനാരായണനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സത്യനാരായണൻ ചേട്ടനും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ കുഞ്ഞിപ്പ പന്താവരുടെ മെസ്സേജാണ്. നമസ്കാരം സുനിൽ, ഇന്നത്തെ ടോപ്പിക് ഉഷാറായിട്ടുണ്ട്. മസാല ദോശയാണ് കൂടുതൽ ഇഷ്ടം. ചൂടാറുന്നതിന് മുമ്പ് കഴിക്കണം. ദോശയൊക്കെ ചൂടാറുന്നതിന് മുന്നേ തന്നെ നല്ല ചൂടോടെ കഴിക്കേണ്ടതാണ് ദോശയൊക്കെ കേട്ടോ. ചൂടാറിക്കഴിഞ്ഞാൽ, തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ദോശ ഒന്നിനും കൊള്ളില്ല അല്ലേ. ഇന്ന് അറഫാ ദിനം, നാളെ ബലി പെരുന്നാൾ. എല്ലാ ശ്രോതാക്കൾക്കും അവതാരകർക്കും ബക്രീദ് ആശംസകൾ. കുഞ്ഞിപ്പ പന്താവൂർ മലപ്പുറം. ഓക്കെ, കുഞ്ഞിപ്പ ചേട്ടനും എല്ലാവിധ ബക്രീദ് ആശംസകളും നേരുന്നു. അടുത്ത മെസ്സേജ്, ഹായ് ഗുഡ് മോർണിംഗ് സുനിലേട്ടാ, ഞാൻ ലോറൻസ്. എനിക്കിഷ്ടമുള്ളത് ഇഡലി, സാമ്പാർ, വട, ഇടിയപ്പം, ചപ്പാത്തി, ഗ്രീൻ പീസ് ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോറൻസ് ഏട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഹായ് സുനിൽ, ആശംസകൾ. എനിക്ക് ഇഡലിയേക്കാൾ ഇഷ്ടം ദോശയാണ് സുനിൽ. ഏത് കറി കൂട്ടിയും എനിക്ക് ദോശ കഴിക്കാൻ പറ്റും. എനിക്കും ഏത് കറി കൂട്ടിയും ഇഡലി കഴിക്കാനായിട്ട് പറ്റും. അത് കാരണം ദോശയാണ് കൂടുതൽ ഇഷ്ടം. പ്രിയപ്പെട്ട അഹല്യയ്ക്കും പിന്നെ കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ഒത്തിരി സ്നേഹത്തോടെ കണ്ണൂരിലെ മട്ടന്നൂരിൽ നിന്നും ബൈജു ചെങ്ങരയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ബൈജു ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഹായ് ഹലോ അഹല്യ FM, എല്ലാവർക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. സോ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന അരുൺ ഏട്ടനും അനുസ്മൃതി ചേച്ചിക്കും, അരുൺ അനുസ്മൃതി ചേച്ചിക്കും വിഷസ് അറിയിക്കുന്നു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ബോത്ത് ഓഫ് യു എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ആൻഡ് തങ്കലക്ഷ്മി ടീമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്തായാലും ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന അരുണും അനുസ്മൃതിക്കും, അനുസ്മൃതി നല്ല പേര് കേട്ടോ, അനുസ്മൃതിക്കും എല്ലാവിധ വിവാഹ വാർഷിക ആശംസകളും അറിയിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഉഷ ചേച്ചിയുടെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് സുനിൽ, എനിക്ക് ഇഡലിയാണ് ഇഷ്ടം. കാരണം ഇഡലിക്ക് എന്ന് വേണ്ട, ഇഡലിക്ക് എണ്ണ വേണ്ട. ഓക്കെ, ഇഡലിക്ക് എണ്ണ വേണ്ട, ദോശയ്ക്ക് എണ്ണ ഒഴിക്കണം. എല്ലാവർക്കും ഗുഡ് ഡേ നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഉഷ ചേച്ചിയുടെ മെസ്സേജ്. ഉഷ ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഷീബ ചേച്ചിയുടെ മെസ്സേജാണ്, വായിക്കാം. ഹായ് സുനിൽ, ഗുഡ് മോർണിംഗ്. സുഖമല്ലേ സുനിൽ? നല്ല ടോപ്പിക്. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ഭക്ഷണവും ഇഷ്ടമാണ്. പിന്നെ ബിന്ദു ടീച്ചർ പറഞ്ഞതുപോലെ ഇഡലിയോട് ഒന്നുകൂടി ഇഷ്ടം തോന്നും. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ആകും, നമ്മുടെ വേറെ ജോലിയും നടക്കും. ഇന്ന് വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ചങ്ങാതിക്കൂട്ടം കൂട്ടുകാർക്കും, അജിത ചേച്ചി, ശാന്തി ചേച്ചി, ഗിരിജക്കുട്ടി, അപർണക്കുട്ടി, സുധന്യമോൾ, ലിഷിക കുട്ടി, പിന്നെ സുനിലിനും ഹെൽത്തിയായ അടിപൊളിയായ ഒരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഷീബ ദിനേശ് ആലാമര മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷീബ ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോവാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രീകുട്ടിയാണ്. ഹലോ സുനിൽ, ഗുഡ് മോർണിംഗ്. ഞാൻ ശ്രീകുട്ടി. പ്ലസ് ടു പരീക്ഷയിൽ ജയിച്ച ദേവനന്ദയ്ക്കും ഷാനിക്കും വിജയാശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ദേവനന്ദയ്ക്കും ഷാനിക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ശ്രീകുട്ടിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ് കവിതാ മോഹൻദാസിന്റെ മെസ്സേജാണ്. കവിത ചേച്ചി ഇങ്ങനെ ഓരോരോ മെസ്സേജ് അയച്ചിട്ട് കുറച്ച് നേരമായിട്ട് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശുഭദിനം സുനിൽ, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ദോശയാണ് കൂടുതൽ ഇഷ്ടം, ഉണ്ടാക്കാൻ എളുപ്പം ഇഡ്ഡലിയാണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കവിത ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അവസാനത്തെ മെസ്സേജിലേക്ക് പോവാണ്. വേറെ ആരുടെങ്കിലും മെസ്സേജ് വായിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ പൊക്കി കാണിക്കുക. ആരെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് സെൻഡ് ചെയ്തേക്കൂ, ഞാൻ ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. പകുതിയൊക്കെ ആണെങ്കിൽ ബാക്കി ഞാൻ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്ത് പോകുന്നതിന് മുന്നേ മെസ്സേജ് കിട്ടിയില്ലെങ്കിൽ അത് വായിച്ചില്ല എങ്കിൽ അതിന് ശേഷം, വൈൻഡ് അപ്പ് ചെയ്തതിന് ശേഷം മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ വിഷമമാണ് വായിക്കാത്തതിൽ. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സെൻഡ് ചെയ്യുക. അടുത്ത മെസ്സേജ്, അവസാനത്തെ മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിലൂട്ട. ഞാനും ഒരു ദോശപ്രിയയാണ്. പിന്നെ പുറത്തു പോകുമ്പോൾ മസാല ദോശ കഴിക്കാനാണ് ഇഷ്ടം. വീട്ടിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഇഡ്ഡലി ഉണ്ടാക്കും. സാമ്പാറും ചട്നിയും കൂട്ടി ഒരു പിടി പിടിക്കാനും വലിയ ഇഷ്ടമാണ് കേട്ടോ. നല്ല സോഫ്റ്റായ ഇഡ്ഡലി വേണമെന്ന് മാത്രം. ഇവിടെ ചേട്ടനും മോനും ഇഡ്ഡലിയാണ് ഇഷ്ടം. എനിക്കും മോൾക്കും ദോശയാണ്. ആഹാ, അപ്പോൾ പിന്നെ ഇടയ്ക്ക് യുദ്ധങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കും. ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്നവർക്കും അഹല്യ കുടുംബത്തിലെ എല്ലാവർക്കും ഇഡ്ഡലി പ്രിയൻ സുനിലൂട്ടനും ഒരു സൂപ്പർ ഡേ ആശംസിക്കുന്നു. ഇന്നത്തെ പാട്ടുകളെല്ലാം സൂപ്പറാണ്. ഒരുപാട് സ്നേഹത്തോടെ ഇന്ദ്ര ചേച്ചി പെരുവമ്പാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, ഇന്ദ്ര ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീട്ടിലും ഇതുപോലെയൊക്കെയാണ് കേട്ടോ. കുറച്ച് പേർക്ക് ദോശ ഇഷ്ടം, കുറച്ച് പേർക്ക് ഇഡ്ഡലി ഇഷ്ടം, അങ്ങനെയൊക്കെയാണ്. അപ്പം അമ്മ മിക്സ്ഡ് ആയിട്ടാണ് ഉണ്ടാക്കുക. കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കും, കുറച്ച് ദോശ ഉണ്ടാക്കും, അങ്ങനെയൊക്കെയാണ് അമ്മ ഉണ്ടാക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നൊരു ചേച്ചിക്കും ഫാമിലിക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു മെസ്സേജ് കൂടെ ഉണ്ട്. ഡിയർ സുനിൽ, ഗുഡ് മോർണിംഗ്. എനിക്ക് ഇഡ്ഡലിയാണ് കൂടുതൽ ഇഷ്ടം. ഇനി എഴുതാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, സമയം കണ്ടെത്തി എഴുതണമായിരുന്നു, കുഴപ്പമില്ല. ഷക്കീല ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷക്കീല ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ അവസാനത്തെ മെസ്സേജ്, എല്ലാവർക്കും ഒരു കിടുക്കാജ് ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കവിതാ മോഹൻദാസാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കവിത ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു മെസ്സേജ് കൂടെ വന്നിട്ടുണ്ട്. ഇനിയും ആരെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സെൻഡ് ചെയ്യുക കേട്ടോ, പെട്ടെന്ന് സെൻഡ് ചെയ്യുക. ഹലോ സുനിൽ, എനിക്ക് ഇഡ്ഡലിയും കടച്ചക്കറിയും, കടച്ചക്കറിയും ഇഡ്ഡലിയോ, ഇതാണ് ഇഷ്ടം. എല്ലാവർക്കും ശുഭദിന ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് മാത്രം പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. റഹ്മത്താണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, റഹ്മത്തിന് ഇഡ്ഡലിയും കടച്ചക്കറിയുമാണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വല്ലാത്തൊരു കോംബോ ആണല്ലോ, കൊള്ളാം. അപ്പോൾ എന്തായാലും റഹ്മത്തിനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. സമയം 9 മണി കഴിഞ്ഞ് 14 മിനിറ്റാണ്. ഒരു മെസ്സേജ് കൂടെ വന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ലിസ്ണേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മെസ്സേജ് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും അയക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഞാനിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാൽ ഈ മെസ്സേജ് വായിക്കില്ല. എനിക്കിത് കഴിഞ്ഞ് പോകുമ്പോൾ അയ്യോ മെസ്സേജ് വായിച്ചില്ലല്ലോ എന്നൊരു വിഷമമാണ്. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് അയച്ചിട്ട് വായിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും വിഷമമാണ്. എന്തിനാണ് രാവിലെ തന്നെ നമ്മളിങ്ങനെ പരസ്പരം വിഷമിക്കുന്നത്? അപ്പം അതുകൊണ്ട് പെട്ടെന്ന് സെൻഡ് ചെയ്യണം. ഓക്കെ, ഒരു മെസ്സേജ് കൂടെ ഉണ്ട്. ഇത്രയും ലേറ്റായിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണെന്നറിയൂ? രമ്യ രാധാകൃഷ്ണൻ രാമാണ്ടിച്ചള്ളയാണ്. എനിക്ക് ദോശയാണ് ഇഷ്ടം. സുനിലിന് ഇന്ന് ഇഷ്ടമുള്ള ഭക്ഷണം കിട്ടട്ടെ. ഇന്ന് ഇഷ്ടമുള്ള ഭക്ഷണമാണ് രാവിലെ ഇഡ്ഡലിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് എടുത്തത്. നല്ല പൂ പോലെയുള്ള ഇഡ്ഡലി അമ്മ രാവിലെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് കാരണമാണ്, ആ ഒരു ഇഡ്ഡലി കാരണമാണ് ഈ ഒരു ടോപ്പിക് തന്നെ വരാൻ കാരണം. അപ്പോൾ ഭക്ഷണം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ രമ്യയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. രമ്യ ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റാണ്. വിളിച്ച എല്ലാവർക്കും അതുപോലെ തന്നെ മെസ്സേജ് അയച്ച എല്ലാവർക്കും നന്ദിയും സ്നേഹമൊക്കെ അറിയിക്കുന്നു. ഇഡ്ഡലി ദോശ, ആ ഒരു സ്നേഹത്തെക്കുറിച്ച്, ആ ഒരു ഭക്ഷണത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. ഒരു മിക്സഡ് അഭിപ്രായമാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നല്ലേ. കുറേ പേര് ഇഡ്ഡലി ഇഷ്ടപ്പെടുന്നു, കുറേ പേര് ദോശ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെടാൻ ഓരോരോ കാരണങ്ങൾ കൂടെ ഉണ്ട്. ഇപ്പോൾ ദോശ, ഇഡ്ഡലി, പുട്ട്, അപ്പം, ഇടിയപ്പം എന്നൊക്കെ പറയുന്നത് മലയാളികളുടെ ടിപ്പിക്കലായിട്ടുള്ള, മലയാളികളുടെ സ്വന്തം ഭക്ഷണമായിട്ടാണ് എനിക്ക്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. പക്ഷെ ഒരുപാട് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അല്ലേ. എന്തും അമിതമായിട്ട് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു ലിമിറ്റിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് ഇതൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഒരു സമയം കഴിഞ്ഞാൽ ഇതൊന്നും കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് വരും, സിറ്റുവേഷനിലേക്ക് പോകും. അപ്പം അതുകൊണ്ട് എല്ലാം ലിമിറ്റായിട്ട് കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം നല്ല ആസ്വദിച്ച് എൻജോയ് ചെയ്ത് കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അഹല്യ വിഷസിൽ നിന്നും ഞാൻ സുനിൽ വിട വാങ്ങുന്നു. വീണ്ടും നമ്മൾ കേൾക്കുന്നത് ശനിയാഴ്ചയായിരിക്കും. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് അഹല്യ വിഷസുമായിട്ട് ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499604057. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-94002-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112-04923225000.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
4: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9 4 9 6 0 0 4 5 7 0. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: സെല്ലുലോയിഡ്.
5: നമസ്കാരം.

സലോഡി, ഈ ഒരു എപ്പിസോഡിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ സ്വന്തം ആർജി ആയിലിയാണ് സലോഡുമായിട്ട് കൂടെയുള്ളത്. ഇന്ന് നമ്മൾ സലോഡിൽ പറയാൻ പോകുന്ന ആ ഒരു സിനിമ തിയേറ്ററുകളിൽ വലിയൊരു മാസ് ഓളം സൃഷ്ടിച്ച അന്തരിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംവിധായകൻ സച്ചി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത അയ്യപ്പനും കോശിയും, അതൊരു മാസ്റ്റർ പീസ് സിനിമ തന്നെയാണല്ലേ. പൃഥ്വിരാജും ബിജുമേനോനും സ്ക്രീനിൽ രണ്ട് സിംഹങ്ങളെ പോലെ കടിച്ചു കയറാൻ നിന്ന ആ ഒരു കട്ട മാസ ചിത്രം. കൂടുതലായി കേൾക്കാം സെല്ലോഡി. കഥയിലേക്ക് കടക്കുകയാണെങ്കിൽ കഥ അങ്ങ് തുടങ്ങുന്നത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലാണ്. ഒരു രാത്രിയിൽ അട്ടപ്പാടിയിലെ നോ ആൽക്കഹോൾ സോണിലുള്ള, അതായത് മദ്യനിരോധിത മേഖലയായ ഒരു ചെക്ക് പോസ്റ്റിൽ വെച്ച് എക്സൈസും പോലീസും ചേർന്ന് ഒരു ആഡംബര കാറ് തടയാണ്. അതിൽ വരുന്നത് പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത വലിയ പണക്കാരനും സ്വാധീനവുമുള്ള കോശി കുര്യൻ. ഈ ഒരു കഥാപാത്രമാണ് മലയാളത്തിന്റെ സ്വന്തം നടൻ പൃഥ്വിരാജ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു ചെക്കിങ്ങിനിടയിൽ കാറിനുള്ളിൽ നിന്ന് മദ്യക്കുപ്പികൾ കണ്ടെത്തുകയാണ്. അതോടുകൂടി എക്സൈസ് ഉദ്യോഗസ്ഥർ കോശിയുമായി തർക്കത്തിലാകുന്നു. കോശി അവരെ കൈയേറ്റം ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെയുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായ അയ്യപ്പൻ നായർ. ഈ ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്നത് ബിജുമേനോനാണ്. അയ്യപ്പൻ നായർ ഈ ഒരു കേസിൽ പിന്നീട് ഇടപെടാണ്. നിയമം എല്ലാവർക്കും ഒന്നാണെന്ന് വിശ്വസിക്കുന്ന, വിരമിക്കാൻ ഏതാനും വർഷങ്ങൾ മാത്രം ബാക്കിയുള്ള ഒരു പാവം പോലീസ് ഓഫീസറാണ് അയ്യപ്പൻ നായർ. അയ്യപ്പൻ നായർ ഇടപെട്ട് കോശിയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ്. തന്റെ പണക്കൊഴുപ്പിലും അഹങ്കാരത്തിലും നിൽക്കുന്ന കോശിക്ക് ഈ ഒരു അറസ്റ്റ് ഒട്ടും തന്നെ താങ്ങാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. സ്റ്റേഷനിൽ വെച്ച് ജാമ്യം കിട്ടാൻ വൈകുന്നതോടെ കോശി അയ്യപ്പനോട് പ്രതികാരം ചെയ്യുമെന്നൊരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുകയാണ്. താൻ ആരാണെന്ന് അയ്യപ്പന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കോശി തന്റെ അപ്പനായ കുര്യൻ ജോണിന്റെ സഹായം തേടാണ്. ജാമ്യത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് കോശി കളിച്ച ഒരു ചെറിയ കളി, ആ ഒരു കളിയാണ് അയ്യപ്പൻ നായരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നത്. എന്തായിരിക്കും ആ ഒരു കാര്യം കേൾക്കാം സെലോയിഡിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. കീപ് ലിസണിംഗ് അഹലിയ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: celluloid.
1: വെൽക്കം ബാക്ക് ടു സെല്ലുലോയിഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് സ്റ്റേഷനിലിരിക്കുന്ന കോശിയെ കുറിച്ചാണല്ലേ. ജാമ്യത്തിൽ ഇറങ്ങാൻ നേരം കോശി തന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അയ്യപ്പൻ നായരെ കൊണ്ട് ഒരു നിയമലംഘനം നടത്തിക്കുകയാണ്. അതോടെ അയ്യപ്പൻ നായരുടെ ജോലി തെറിക്കുന്നു. അയാളെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നു. വനവാസി വിഭാഗത്തിൽപ്പെട്ട അയ്യപ്പന്റെ ഭാര്യ കണ്ണമ്മയ്ക്ക് കോശിയുടെ ഈ ഒരു അഹങ്കാരം ഒട്ടും തന്നെ സഹിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. തന്റെ യൂണിഫോമും ജോലിയും നഷ്ടപ്പെട്ടതോടെ അയ്യപ്പൻ നായർ എന്ന ശാന്തനായ പോലീസുകാരന്റെ ഉള്ളിലെ യഥാർത്ഥ കലിപ്പൻ പുറത്തു വരാണ്. പണ്ട് കണ്ണൂർ ഭാഗത്ത് സർവീസിലിരുന്നപ്പോൾ അയ്യപ്പൻ നായർ ആരായിരുന്നു എന്ന് കോശിക്ക് ഒട്ടും തന്നെ അറിയില്ലായിരുന്നു. ഒരു സാധാരണക്കാരനായി മാറി നിൽക്കുന്ന അയ്യപ്പൻ കോശിക്കൊരു വലിയ വെല്ലുവിളിയായി മാറുന്നു. കോശി താമസിക്കുന്ന സ്ഥലത്തേക്ക് അയ്യപ്പൻ നേരിട്ടെത്തുന്നു. അവിടെ വെച്ച് അവൻ തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നു. നീ നാളെ നേരം വിളിക്കുമ്പോൾ ജീവനോടെ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല എന്ന് അയ്യപ്പൻ കോശിയുടെ മുഖത്ത് നോക്കി പറയുന്നു. അതോടെ രണ്ടുപേരുടെയും ഈഗോ വലിയൊരു യുദ്ധത്തിലേക്ക് വഴിമാറുകയാണ്. കോശി അയ്യപ്പനെ സാമ്പത്തികമായിട്ടും നിയമപരമായും തകർക്കാനായിട്ട് നോക്കുന്ന സമയത്ത് അയ്യപ്പൻ തന്റെ കായിക ബലവും ബുദ്ധിയും ഉപയോഗിച്ച് കോശിക്ക് ഓരോ തിരിച്ചടികൾ നൽകുന്നു. കോശിയുടെ കാർ അടിച്ചു തകർക്കുന്നതും അവർ തമ്മിൽ റോഡിൽ വെച്ച് നടക്കുന്ന ആദ്യത്തെ വലിയ കയ്യാങ്കളിയുമെല്ലാം കഥയെ അടുത്ത തലത്തിലേക്ക് എത്തിക്കുന്നില്ല. ഇനി ഇതിന്റെ അന്തിമ പോരാട്ടം എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. കേൾക്കാം സെല്ലുലോയിഡിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആ ബ്രേക്കിൽ മനോഹരമായ പാട്ട് വരുന്നുണ്ട്. പാട്ട് കേട്ട് വേഗം തന്നെ തിരികെ എത്താം സെല്ലുലോയിഡിലേക്ക്. സ്റ്റുഡിയോ വിത്ത് അഹ്ലൈ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് സെല്ലോയിഡാണ്, കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. അങ്ങനെ കഥ ഇതാ അവന്റെ ക്ലൈമാക്സിലേക്ക് നീങ്ങാൻ പോവാണ്. അയ്യപ്പനും കോശിയും തമ്മിലുള്ള ഈഗോ വെറുമൊരു വ്യക്തിപരമായ തല്ലിൽ ഒതുങ്ങുന്നില്ല. കോശിയുടെ അപ്പൻ കുര്യൻ ജോൺ അയ്യപ്പന്റെ ഭാര്യയെയും കുട്ടിയെയും പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് നോക്കുന്നതോടെ അയ്യപ്പന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്നു. അയ്യപ്പൻ കോശിയെ കൊല്ലാനായി അട്ടപ്പാടി ടൗണിലേക്ക് വരുന്നു. കഥയുടെ ക്ലൈമാക്സിൽ അട്ടപ്പാടിയിലെ ആ പുതുനിരത്തിൽ വെച്ച് ഇരുവരും തമ്മിൽ ഒരു വന്യമായ മൃഗീയ പോരാട്ടം നടക്കുകയാണ്. പരസ്പരം അടിച്ചു ചോര വരുത്തുമ്പോഴും അവരുടെ ഉള്ളിലെ ഈഗോ ഒട്ടും തന്നെ കുറയുന്നില്ല. എന്നാൽ ആ തല്ലിനിടയിൽ ഇരുവരും ഒരു കാര്യം തിരിച്ചറിയുന്നു. ഈ പോരാട്ടം കൊണ്ട് രണ്ടുപേർക്കും നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പുറത്തുനിന്നുള്ള ചില ശക്തികൾ, അതായതിപ്പോ കോശിയുടെ അപ്പൻ ഉൾപ്പെടെയുള്ളവർ, ഇവരെ പരസ്പരം തല്ലിക്കാൻ നോക്കുകയായിരുന്നു എന്ന് മനസ്സിലാകുന്നതോടെ കഥയുടെ മൂഡ് തന്നെ മാറുന്നു. തുടർന്ന് അയ്യപ്പനെ കൊല്ലാൻ വരുന്ന ഗുണ്ടകളിൽ നിന്ന് കോശി അയ്യപ്പനെ രക്ഷിക്കുന്നു. ഒടുവിൽ രണ്ടുപേരും തങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി ആ ഒരു ശത്രുത അവസാനിപ്പിക്കുകയാണ്. അയ്യപ്പന് തന്റെ പോലീസുകാരനായുള്ള ആ ഒരു ജോലി തിരികെ ലഭിക്കുന്നു. കോശി തന്റെ അഹങ്കാരമെല്ലാം വെടിഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി മാറുന്നിടത്ത് സിനിമ പതിയെ അവസാനിക്കുന്നു. രണ്ട് പുരുഷന്മാരുടെയും ഈ ഒരു ഈഗോയെ ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് കാണിച്ച മറ്റൊരു കഥ മലയാളത്തിൽ വന്നിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാമല്ലേ. ഇതാണ് അയ്യപ്പനും കോശിയും സിനിമയുടെ ഒരു ചെറിയ ഉള്ളടക്കം എന്ന് പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ഈ ഒരു സിനിമയുടെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ചും സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ടെക്നിക്കൽ മാജിക്കിനെ കുറിച്ച് കേൾക്കാം സെല്ലോയിഡിൽ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം. കീപ് ലിസണിംഗ് ഹലീഫ് 90.4 കേട്ട് കേട്ട് കൊട്ടുകൂടാം.

0: celluloid.
1: അങ്ങനെ സെല്ലുലോയിഡ് എന്നീ അവസാനത്തിലേക്ക് നമ്മളിത് എത്തിയിരിക്കുകയാണ്. എല്ലാ സിനിമാ പ്രേമികൾക്കും വീണ്ടും സ്വാഗതം. ഒരു സിനിമയുടെ കഥ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നണി പ്രവർത്തകരുടെ ടെക്നിക്കൽ മാജിക് കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ടല്ലേ. അയ്യപ്പനും കോശിയും എന്ന സിനിമയെ ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ് ആക്കി മാറ്റിയത് ഇതിന്റെ മേക്കിങ്ങിന്റെ മികവ് തന്നെയാണ്. ജിക്സ് ബിജോയാണ് ഈ ഒരു സിനിമയുടെ സംഗീതം ഒരുക്കിയിരിക്കുന്നത്. അട്ടപ്പാടിയുടെ തനത് നാടൻ പാട്ടുകളും നഞ്ചിയമ്മയുടെ ആ ഒരു ഗാനം വളരെ വളരെ അധികം മലയാളിയിൽ കേട്ട ഒരു പാട്ടായിരുന്നു. പരുക്കൻ ഡ്രംസ് ബീറ്റുകളും ഉപയോഗിച്ചാണ് ജിക്സ് ബിജോ ഈ ഒരു ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയത്. അയ്യപ്പൻ നായർ കോപത്തോട് വരുമ്പോൾ വരുന്ന ആ ഒരു ബീജിയം കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകന് ഒരു ആവേശം വരും എന്നുള്ളതാണ്. ഇനി സിനിമാറ്റോഗ്രഫി, സുദീപ് ഇളമൻ ആണ് ഈ ഒരു സിനിമയുടെ സിനിമാറ്റോഗ്രഫി. അട്ടപ്പാടിയുടെ ആ വരണ്ട ഭൂപ്രകൃതിയും മലനിരകളും പൊടിയും നിറഞ്ഞൊരു അന്തരീക്ഷം കൃത്യമായി അദ്ദേഹം സ്ക്രീനിലേക്ക് പകർത്തിയിരിക്കുന്നു. സിനിമയിലെ ആക്ഷൻ രംഗങ്ങളിലെ ക്യാമറ മൂവ്മെന്റുകൾ വളരെ റിയലിസ്റ്റിക് ആണ്. എഡിറ്റിംഗും ഒട്ടും തന്നെ മോശമല്ല. രഞ്ജൻ എബ്രഹാം ആണ് ഈ ഒരു സിനിമയുടെ എഡിറ്റർ. പ്രേക്ഷകന് ഒട്ടും തന്നെ ലാഗ് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഈ ഒരു സിനിമയുടെ എഡിറ്റിംഗ്. ഡയലോഗ് സീനുകളിലെ കട്ടുകൾ വളരെ ഷാർപ്പ് തന്നെയാണ്. ആക്ഷൻ കൊറിയോഗ്രാഫിയും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സുപ്രീം സുന്ദറാണ് ഇതിലെ ഫൈറ്റുകൾ ഒരുക്കിയത്. തിയേറ്ററുകളിൽ കയ്യടി വാങ്ങിയ ആ ക്ലൈമാക്സ് ഫൈറ്റ് വായുവിൽ പറന്നു കളിക്കുന്ന തല്ലുകളില്ലാതെ രണ്ടുപേർ പരസ്പരം കലിപ്പിൽ തല്ലുകൂടുന്ന തനി നാടൻ ശൈലിയാണ് അദ്ദേഹം ഈ ഒരു സിനിമയിലെ സ്റ്റണ്ടിന് വേണ്ടി കൊറിയോ ചെയ്തിരിക്കുന്നത്. തിരക്കഥയും സംവിധാനവും ആ ഒരു കാര്യം അല്ലെ, സ്ക്രീൻ പ്ലേ ആൻഡ് ഡിറക്ഷൻ, എല്ലാത്തിനും ഉപരി സച്ചി എന്ന പ്രതിഭയുടെ തിരക്കഥയാണ് ഈ ഒരു സിനിമയുടെ വട്ടല. ഓരോ ഡയലോഗും ഇത്രയും ശക്തമായിട്ട് എഴുതാനായിട്ട് സച്ചിക്ക് കഴിഞ്ഞതുകൊണ്ട് തന്നെയാണ് സിനിമ ഇന്നും ജനമനസ്സുകളിൽ നിൽക്കുന്നതിന്റെ ഒരു കാര്യം. ചുരുക്കത്തിൽ സാങ്കേതിക വശങ്ങളുടെയും മികച്ച പെർഫോമൻസുകളുടെയും ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു ചിത്രം. അപ്പോൾ സെല്ലുലോയിഡിൽ നിന്ന് സംസാരിച്ച സിനിമ, പരിചയപ്പെട്ട സിനിമ അയ്യപ്പനും കോശിയും. ഇന്നത്തെ എപ്പിസോഡിനെ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത തവണ മറ്റൊരു മികച്ച സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ഹാപ്പി, ലവ് സിനിമ, ബൈ ഫ്രം യുവർ ആർ ജെ ആയിലിയ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
4: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
6: ഹലോ, വെൽക്കം ടു കാലിഡോസ്കോപ്പ്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. നമ്മുടെ നാട്ടില് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ ഡോക്ടേഴ്സിന് പണി കുറവാണോ അതോ കൂടുതലാണോ? എന്റെ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരമാണ് പറയാനുള്ളത്. ആർക്കും ഒരു നിശ്ചയമില്ല. കാരണം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ഒഴുകി നടന്ന ഒരു അതിമാരക ഹെൽത്ത് ടിപ്പ് കണ്ടിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ ഞെട്ടി ഉണർന്നത്. സംഗതി മറ്റൊന്നുമല്ല, കുമ്പളങ്ങ നീരും ശർക്കരയും ചേർത്ത് കഴിച്ചാൽ നമ്മുടെ കിഡ്നി സ്റ്റോൺ ഇല്ലേ, വൃക്കയിലെ കല്ല്, അത് ഐസ്ക്രീം ഉരുകുന്നത് പോലെ അലിഞ്ഞു പോകുന്നു. പോരെ പൂരം. കേട്ട പാതി കേൾക്കാത്ത പാതി പല ആളുകളും വീട്ടിലെ കുമ്പളങ്ങയും തപ്പി അടുക്കളയിലേക്ക് ഓടിക്കാണും. ഇനിയിപ്പോ സ്കാനിങ്ങും വേണ്ട, ലേസറും വേണ്ട, നമ്മുടെ കുമ്പളങ്ങ ചേട്ടൻ എല്ലാം ശരിയാക്കും എന്ന് കരുതി ആളുകളൊക്കെ ഈ ന്യൂസിന്റെ പിന്നാലെ പായുമ്പോ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇത്രയും കഷ്ടപ്പെട്ട് MBBS ഒക്കെ പഠിച്ച് ഡോക്ടറായി ഒരാള് അവിടെ നമ്മളെ പരിശോധിക്കാനായിട്ട് ശുശ്രൂഷിക്കാനായിട്ടിരിക്കുന്ന എന്തിനാണ്? എല്ലാവർക്കും ഇന്റർനെറ്റ് കണക്ഷനുള്ള ഫോൺ വാങ്ങിയ പോരെ, ഇതിലൂടെ കാണുന്ന റീലുകൾ ഷെയർ ചെയ്താൽ പോരെ, എന്തിനാ ഹോസ്പിറ്റലിലേക്ക് പോകണേന്ന് വരെ ഞാൻ ആലോചിച്ചു. ഈ പറഞ്ഞ പോലെ ഫോർവേഡ് മെസ്സേജും വാട്സപ്പിലും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഹെൽത്ത് ടിപ്പുകൾക്ക് പിന്നാലെ ഓടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് ആ ഓട്ടം നിർത്തൂ, എന്നിട്ട് റിവേഴ്സ് എടുക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: Kaleidoscope, information plus entertainment.
1: ഈ കുമ്പളങ്ങയെ കുറിച്ച് പറയുമ്പോൾ കുമ്പളങ്ങ ആളൊരു പാവാണ്. അതിൽ ഒരുപാട് വാട്ടർ കണ്ടന്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ശരീരത്തിന് തണുപ്പ് നൽകും. പിന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് അത് ഗുണമുള്ള കാര്യമാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ കിഡ്നി സ്റ്റോണൊക്കെ അത് തടയുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ ഇങ്ങനെ പടച്ചു വിടുന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമായിരുന്നു. ഉള്ളിൽ ഓൾറെഡി വന്നിരിക്കുന്ന ഈ കിഡ്നി സ്റ്റോൺ കുമ്പളങ്ങ ജ്യൂസ് കുടിച്ച ഉടനെ മാന്ത്രിക വിദ്യ പോലെ അലിഞ്ഞു പോകും എന്ന് പറയുന്നത് വെറും തള്ളാണ്, വെറും തള്ള്. പോരാത്തതിന് ഇതിൻ്റെ കൂടെ ശർക്കര കൂടി ചേർക്കാനാണ് ആ ഒരു വീഡിയോയിലിരുന്ന് ആ ആള് പറയണത്. കിഡ്നി സ്റ്റോൺസിൽ ഭൂരിഭാഗവും ഈ കാൽസ്യം ഓക്സലേറ്റ് പോലെയുള്ള സംഭവമാണ്. ഈ ശർക്കരയിൽ നല്ല ഒന്നാം തരം ഓക്സലേറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുമ്പളങ്ങ നീരിലേക്ക് ശർക്കരയും കൂടെ അടിച്ച് അകത്താക്കി കഴിഞ്ഞാൽ കല്ലലിയുന്നത് പോയിട്ട് പുതിയ കല്ലുകൾ കൂടി ഫോം ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അതായത് നമ്മൾ പണി ഇരന്ന് വാങ്ങും എന്ന് ചുരുക്കം. അല്ലെങ്കിലും വാട്സപ്പിലൂടെയുള്ള ഫോർവേഡഡ് മെസ്സേജസ് വിശ്വസിക്കുന്നവർക്ക് അറ്റ്ലാസ്റ്റ് പണി കിട്ടിയേ ചരിത്രമുള്ളൂ. സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ പച്ചില മരുന്നുകളും ജ്യൂസുകളും കണ്ട് സ്വന്തം ശരീരത്തെ, സ്വന്തം കിഡ്നിയെ പരീക്ഷണ വസ്തുവാക്കരുത്. ദയവേത് കിഡ്നി സ്റ്റോൺ വന്നിട്ടേ കുമ്പളങ്ങയും ശർക്കരയും മിക്സ് ചെയ്ത് കുടിച്ച് വീട്ടിലിരുന്നാൽ വേദന കൂടുമ്പോൾ ആശുപത്രിയിലേക്ക് വണ്ടി വിളിക്കേണ്ടി വരും. ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടോ, ഈ പറഞ്ഞ പോലെ കിഡ്നി സ്റ്റോൺ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വേദനയോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നേരെ ഒരു നല്ല ഡോക്ടറെ കാണുക. അവർ പറയുന്ന കൃത്യമായ ചികിത്സയും മരുന്നും സ്വീകരിക്കുക. പിന്നെ ദിവസവും നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഫോർവേഡഡ് മെസ്സേജസ് വായിക്കരുത്. കാരണം ഒരുപാട് ഫാക്ച്വൽ അല്ലാത്ത കുറേ അധികം മെസ്സേജുകൾ ഇങ്ങനെ വരുന്നുണ്ട്. വളരെ റോങ് ആയിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ കൊണ്ട് നിറയാണ് ഓരോ ദിവസവും സോഷ്യൽ മീഡിയ. അപ്പോൾ കരുതിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പാട്ടിലേക്ക് പോവാണ്. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: സോഷ്യൽ മീഡിയയിൽ മൊത്തം ഈ ബൈസെപ്സ് ഒക്കെ കാണിച്ച് ജിമ്മന്മാർ നിൽക്കുന്ന പോലത്തെ ഫോട്ടോസിൻ്റെ ഒരു വിളയാട്ടാണ്. അത് മാത്രമല്ല കേട്ടോ, കുറേയധികം ആളുകൾ ജിമ്മിൽ പോവാൻ സ്റ്റാർട്ട് ചെയ്യുകയും ഹെൽത്ത് നോക്കുകയും ശരീരം നോക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കുന്നത് വരെ ഇൻസ്റ്റഗ്രാം റീൽസിൽ ഈ ബൈസെപ്സും കാണിച്ച് ഒരു കയ്യിലിതാ കോഴിമുട്ടയും പിടിച്ച് നിൽക്കുന്ന ഫിറ്റ്നസ് ഫ്രീക്കന്മാരെ കാണാൻ പറ്റും. ജിമ്മിൽ പോകുന്ന ആളുകളുടെ ജിമ്മന്മാരുടെ ഒരു ദേശീയ ഭക്ഷണം എന്ന് വേണമെങ്കിൽ നമുക്ക് മുട്ടയെ പ്രഖ്യാപിക്കാം അല്ലെ. പക്ഷേ ഈ മുട്ടയ്ക്കെതിരെ വന്ന ഒരു വാട്സപ്പ് മെസ്സേജ്, ഫോർവേഡഡ് മെസ്സേജ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? നമ്മൾ ഈ മുട്ടയെ ഇങ്ങനെ പുകഴ്ത്തുമ്പോഴത്തേക്കേ അത് കണ്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണോ ചില വാട്സപ്പ് അമ്മാവന്മാര് ഈ ഇടയായിട്ടൊരു പുതിയ ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. മുട്ട കഴിച്ചാൽ ക്യാൻസർ വരുന്നു. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ദിവസവും 10-12 മുട്ടയൊക്കെ അടിച്ച് കയറ്റിക്കൊണ്ടിരുന്ന നമ്മുടെ ജിമ്മന്മാരുടെ നെഞ്ചിടിപ്പ് 180 നിൽക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മുട്ട കഴിക്കുന്നത് ക്യാൻസറിന് കാരണമാകുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ആ വാർത്തയെക്കുറിച്ച് കൂടെ എനിക്ക് പറയാനുണ്ട് ഇന്നത്തെ കാലിഡോസ്കോപ്പിൽ. പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ഇന്നത്തെ കാലിഡോസ്കോപ്പ് കംപ്ലീറ്റ് ഒരു ഫാക്ട് ചെക്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇടയ്ക്കിങ്ങനെ ചെക്ക് ചെയ്യുന്നത് നല്ലതാണേ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ക്യാൻസർ റിസർച്ച് യു കെ എന്ന് പറഞ്ഞിട്ട് ലോകത്തിലെ പ്രമുഖ ക്യാൻസർ ഗവേഷണ സംഘടനയുണ്ട്. അതുമുതൽ നമ്മുടെ ഇന്ത്യയിലെ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി ആയിട്ടുള്ള FSSAI വരെ ഈ കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. അതായത് വാട്സപ്പില് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാല് മുട്ട കഴിച്ചാൽ ക്യാൻസർ വരും എന്നാണ്. ശാസ്ത്രീയമായ ഒരു പഠനത്തിലും മിതമായ രീതിയിൽ മുട്ട കഴിക്കുന്നത് ക്യാൻസറിന് കാരണമാകുന്നു എന്ന് കണ്ടെത്തിയിട്ടില്ല. ചില വീഡിയോകളിൽ ഈ കോഴികൾക്ക് നൽകുന്ന ആന്റിബയോട്ടിക്കുകളെ കുറിച്ചും മറ്റും പറഞ്ഞ് ആളുകളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള മെസ്സേജസുകൾ ഇങ്ങനെ വരുന്നുണ്ട്. എന്നാൽ ഈ FSSAI പറയുന്ന എന്താന്ന് വെച്ചാൽ ഇന്ത്യയിൽ വിൽക്കുന്ന മുട്ടകളിൽ ഇത്തരം ക്യാൻസർ ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്ന വാദങ്ങൾക്ക് യാതൊരു ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളില്ല എന്നാണ്. ഇങ്ങനെയുള്ള വ്യാജ വാർത്തകൾ പടച്ചുവിടുന്ന ആളുകളുടെ മെയിൻ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ പൊതുജനങ്ങൾക്കിടയിൽ ഒരു പരിഭ്രാന്തി സൃഷ്ടിക്കുക എന്നുള്ളതാണ് അല്ലേ. അവരിത് വായിച്ചിട്ട് അയ്യോ മുട്ട കഴിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കോ, നമ്മൾ വേവലാതി പിടിക്കുമ്പോൾ ടെൻഷൻ അടിക്കുമ്പോൾ അവർക്ക് ഇതൊരു സന്തോഷം പോലെയാണ്. അപ്പോൾ മുട്ട എന്ന് പറയുന്നത് പ്രോട്ടീൻ, വിറ്റമിൻസ്, ആന്റി ഓക്സിഡൻസ് ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സൂപ്പർ ഫുഡാണ്. അതിനെ വെറുതെ അങ്ങ് ക്യാൻസർ വില്ലനാക്കല്ലേ സാറന്മാരെ എന്ന് മാത്രമേ ഇതുപോലെയുള്ള വ്യാജ വാർത്തകൾ പടച്ചുവിടുന്ന വ്യാജന്മാരോട്, ഡ്യൂപ്ലിക്കേറ്റുകളോട് എനിക്ക് പറയാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചേ, ഈ വാർത്തകളൊക്കെ കാണുമ്പോഴേ, അതായത് തെറ്റായിട്ടുള്ള ഈ വ്യാജ പ്രചരണങ്ങളൊക്കെ നടത്തുന്ന സമയത്ത്, ഇനിയിപ്പോൾ മുട്ടയാണെങ്കിൽ ഇന്നലെ അത് കുമ്പളങ്ങയായിരുന്നു, ഇനിയിപ്പോൾ നാളെ അത് മറ്റെന്തെങ്കിലും ആയിരിക്കും. നമ്മുടെ ഫോണിലേക്ക് ദിവസവും ഇതുപോലെ ഒഴുകി എത്തുന്ന ഫോർവേഡ് മെസ്സേജുകൾ, വീഡിയോകൾ, ഇതൊക്കെ കണ്ട് കണ്ണും പൂട്ടി അത് വിശ്വസിക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ അത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുന്നതിന് മുൻപ്, പ്ലീസ് നിങ്ങൾ മൂന്ന് വട്ടം ഒന്ന് സ്വയം ചോദിക്കുക. ഒന്നാമതായിട്ട്, ഈ പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും ശാസ്ത്രീയമായ അടിത്തറയുണ്ടോ? ആരാണ് പറഞ്ഞത്? എവിടെയാണ് തെളിവ് എന്നുള്ളത് അന്വേഷിക്കുക. രണ്ടാമതായിട്ടേ, ഇത് നിങ്ങളുടെ കയ്യിലേക്ക് ഷെയർ ചെയ്തത് ആരാണ്? ഇത് പടച്ചു വിട്ട ആളൊരു ഡോക്ടറോ, അതോ വെറും ലൈക്ക് കൂട്ടാൻ നടത്തുന്നതാണ്, അതോ വെറും ലൈക്കിന് വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണോ? അതൊന്ന് ആലോചിക്കുക, ചിന്തിക്കുക. ഇത് മറ്റൊരാൾക്ക് അയച്ചു കൊടുത്താൽ അത് അവരുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കും എന്നൊക്കെ നമ്മളൊന്ന് ആലോചിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ വരുന്ന ഇത്തരം വ്യാജ വാർത്തകൾ, ഒരുപാട് വ്യാജ വാർത്തകൾ വരുന്നുണ്ട്. എല്ലാത്തിൻ്റെയും പിന്നിൽ നടന്നിപ്പോൾ സത്യമാണോ അല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാ മനുഷ്യർക്കും സമയമില്ല അല്ലേ? നമ്മൾ സമയമില്ലാതെ ഇവിടെ ഓടുകയാണ്, അപ്പോഴാണ് ഈ വ്യാജ വാർത്തകളിവിടെ വരുന്നത് നമ്മൾ ടെൻഷൻ എടുപ്പിക്കാൻ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച്, നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന വസ്തുക്കളെക്കുറിച്ചൊക്കെ വരുന്ന വാർത്തകൾ സത്യമാണോ അല്ലയോ എന്നറിയാതെ നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. അത് വ്യാജ വാർത്തകൾ എന്ന് പറയുന്നതേ, പ്രത്യേകിച്ച് ആരോഗ്യകാര്യങ്ങളിൽ വരുന്ന വ്യാജ വാർത്തകൾ എന്ന് പറയുന്നത് വെറൊരു തമാശയല്ല. ശരിയായ ചികിത്സ തേടേണ്ട സമയത്ത് ഇത്തരം അന്തം വിട്ട ടിപ്പുകൾ പരീക്ഷിച്ച് ജീവിതം തന്നെ അപകടത്തിലാക്കിയിട്ടുള്ള എത്രയോ പേരുണ്ടാവും നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് കണ്ണിൽ കാണുന്നതൊക്കെ വിഴുങ്ങുന്നതിന് മുൻപ് അതൊന്ന് ട്രിപ്പിൾ ചെക്ക് ചെയ്യാൻ മടിക്കരുത്. നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ്, അല്ലാതെ വാട്സപ്പ് ഗ്രൂപ്പുകളിലല്ല. ശാസ്ത്രീയമായി നോക്കിയാൽ ഇങ്ങനെയുള്ള പ്രചാരണം പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കുന്നതായിരിക്കും എന്നൊക്കെ പിന്നീട് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, ലുക്ക് ബിഫോർ യു ലീപ്പ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അല്ലേ? നമ്മൾ പഠിച്ച് കണ്ടറിഞ്ഞ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, കാരണം നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വിലപ്പെട്ട കാര്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടേ ഇന്നത്തെ കാലഡോസ്കോപ്പ് ദാ ഇവിടെ വൈൻഡപ്പിയാണ്. ഇന്ന് നമ്മൾ കുറേയധികം ഫാക്ട് ചെക്കാണ് പറഞ്ഞത്, കാരണം വ്യാജ വാർത്തകൾ സ്പ്രെഡിങ് ലൈക്ക് നത്തിങ്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക, ബി കെയർഫുൾ. ഇറ്റ്സ് മീ അഭിരാമി, സൈനിങ് ഓഫ്.

0: ലോകനിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
4: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. ഇന്ന് ഹരിതഭൂമിയിൽ കൂടെയുണ്ട് ഞാൻ സുമ. നമ്മുടെ മനുഷ്യ ശരീരത്തിന് പോഷകാഹാരം എത്രത്തോളം പ്രാധാന്യമാണോ അത്രത്തോളം തന്നെ അത്യാവശ്യമാണ് ചെടികൾക്ക് അവയുടെ വളർച്ചാഘട്ടത്തിലുള്ള പോഷകങ്ങൾ. ചെടികളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും രോഗങ്ങളെ ചെറുക്കാനും സമൃദ്ധമായിട്ട് പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകാനും കൃത്യമായ പോഷകങ്ങൾ ആവശ്യമാണ്. ശരിയായ പോഷണം ലഭിക്കുന്ന ചെടികൾ ദീർഘകാലം നിലനിൽക്കുകയും മികച്ച വിളവ് നൽകുകയും ചെയ്യുന്നുണ്ട്. ചെടികൾക്ക് പ്രധാനമായിട്ടും 16 മൂലകങ്ങളാണ് വളർച്ചയ്ക്കായിട്ട് വേണ്ടത്. അത് നിങ്ങൾക്കറിയാമോ? ഇതിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ വായുവിൽ നിന്നും വെള്ളത്തിൽ നിന്നും ലഭിക്കുമ്പോൾ ബാക്കിയുള്ളവ മണ്ണിൽ നിന്നാണ് കിട്ടുന്നത്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയെ പ്രധാന പോഷകങ്ങൾ എന്ന് വിളിക്കുന്നു. ഇവയാണ് ചെടിയുടെ ഘടന രൂപപ്പെടുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. മണ്ണ് ഒരുക്കുമ്പോൾ തന്നെ ഈ പോഷകങ്ങൾ ലഭ്യമാണ് എന്ന് ഉറപ്പുവരുത്തണം. കൂടാതെ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ തുടങ്ങിയ ദ്വിതീയ പോഷകങ്ങളും ചെറിയ അളവിൽ ചെടികൾക്ക് ആവശ്യമാണ്. മണ്ണിലെ അമ്ലതയും ക്ഷാരഗുണവും കൃത്യമായിരുന്നാൽ മാത്രമേ ചെടികൾക്ക് ഈ പോഷകങ്ങളെ വേരുകൾ വഴി വലിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഹരിതഭൂമിയിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ഒരു ചെടിക്ക് വേണ്ട അത്യാവശ്യ പോഷകങ്ങളെക്കുറിച്ചും അത് എപ്പോഴൊക്കെ നൽകണം, ഏതൊക്കെ അളവിൽ നൽകണം, അങ്ങനെയുള്ള ഒരു ചെടിയുമായി ബന്ധപ്പെട്ട ഒരു ചെടി വയ്ക്കുമ്പോൾ, അതിപ്പോൾ എന്ത് ചെടിയാണെങ്കിലും മരമാണെങ്കിലും നമ്മൾ അത് പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അതിൻ്റെ പോഷകങ്ങളെക്കുറിച്ചും വളങ്ങളെക്കുറിച്ചും ഒക്കെ അറിയണമല്ലോ. അങ്ങനെ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഒരിക്കൽ കൂടി സ്വാഗതം. മനോഹരമായ ഒരു പാട്ട് വരുന്നു. പാട്ടിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം.

0: ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ചെടികൾക്ക് നല്ല പച്ചപ്പും വളർച്ചയും ലഭിക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യം വേണ്ടത് എന്താണെന്നറിയോ? അത് നൈട്രജൻ ആണ്. ഇലകളുടെ വളർച്ചയ്ക്കും ക്ലോറോഫിൽ നിർമ്മാണത്തിനും നൈട്രജൻ സഹായിക്കുന്നുണ്ട്. നൈട്രജന്റെ കുറവുണ്ടെങ്കിൽ ഇലകൾ വിളറി മഞ്ഞ നിറമാവുകയും ചെടിയുടെ വളർച്ച മുരടിച്ചു പോവുകയും ചെയ്യും. പച്ചക്കറികളിലും അലങ്കാര ചെടികളിലും തുടക്കകാലത്തുള്ള വളർച്ചയ്ക്ക് ഇത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നൈട്രജൻ നൽകുന്ന പ്രധാന വളമാണ് യൂറിയ. എന്നാൽ അമിതമായിട്ട് യൂറിയ ഉപയോഗിക്കുന്നത് മണ്ണിന്റെ ഘടന നശിപ്പിക്കാനായിട്ട് കാരണമാകും. ജൈവ രീതിയിൽ നൈട്രജൻ നൽകേണ്ട കടലപ്പിണ്ണാക്ക്, ചാണകം, പച്ചിലവളങ്ങൾ എന്നിവ ഉപയോഗിക്കാം. വായുവിലെ നൈട്രജനെ മണ്ണിലേക്ക് എത്തിക്കാനായിട്ട് പയറുവർഗത്തിലുള്ള ചെടികൾ വളർത്തുന്നതും കൃഷിയിൽ ഗുണകരമാണ്. ചെടിയുടെ വളർച്ചാഘട്ടത്തിലാണ് നൈട്രജൻ വളങ്ങൾ കൂടുതൽ നൽകേണ്ടത്. എന്നാൽ പൂ വിട്ടു തുടങ്ങുമ്പോൾ ഇതിന്റെ അളവ് കുറയ്ക്കണം. അല്ലാത്ത പക്ഷം ചെടി ഇലകൾ വെച്ച് വളരുകയല്ലാതെ കായ്ഫലം കുറയാനായിട്ട് ഇടയാക്കാം. കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ട് പുളിപ്പിച്ച് നൽകുന്നത് നൈട്രജൻ ലഭ്യമാക്കാനായിട്ട് ഏറ്റവും മികച്ച ജൈവ രീതിയാണ്. അപ്പോൾ പ്രധാനമായിട്ടും വളർച്ചാഘട്ടത്തിൽ ആവശ്യമായ നൈട്രജനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു. ഇനി വേരുകൾക്ക് കരുത്ത് നൽകേണ്ട ഫോസ്ഫറസിനെ കുറിച്ചറിയാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വേരുകളുടെ കരുത്താർന്ന വളർച്ചയ്ക്കും ചെടികൾ കൃത്യസമയത്ത് പൂവിടുന്നതിനും ഫോസ്ഫറസ് അനിവാര്യമാണ്. ചെടികൾക്കുള്ളിലെ ഊർജ കൈമാറ്റത്തിന് സഹായിക്കുന്ന ഈ മൂലകം വിത്തുകൾ പാകമാകാനും കായ്കളുടെ വലുപ്പം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. ഫോസ്ഫറസ് കുറഞ്ഞാൽ വേരുകൾ ദുർബലമാവുകയും ചെടി പൂവിടാൻ വൈകുകയും ചെയ്യും. ഫോസ്ഫറസിന്റെ പ്രധാന സ്രോതസ്സാണ് സൂപ്പർ ഫോസ്ഫേറ്റ്. ജൈവ രീതിയിൽ ഇത് ലഭ്യമാക്കാനായിട്ട് ഏറ്റവും നല്ലത് എല്ലുപൊടിയാണ്. എല്ലുപൊടി സാവധാനം മണ്ണിൽ ലയിക്കുന്ന ഒന്നായതുകൊണ്ട് നടുമ്പോൾ തന്നെ കുഴിയിൽ അടിവളമായി നൽകുന്നതാണ് ഉചിതം. ഇത് വേരുകൾക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആവശ്യമായ കരുത്ത് നൽകുന്നു. ഫോസ്ഫറസ് വളങ്ങൾ മണ്ണിൽ അധികം ചലിക്കാത്ത സ്വഭാവമുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ചെടിയുടെ ചുവട്ടിൽ നിന്ന് ദൂരെയല്ലാതെ വേരുകൾക്കടുത്തായിട്ട് ഇവ പ്രയോഗിക്കണം. ചാണകപ്പൊടിയോടൊപ്പം എല്ലുപൊടി ചേർത്ത് നൽകുന്നത് ഫോസ്ഫറസിന്റെ ആഗിരണം വേഗത്തിലാക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഫോസ്ഫറസിനെ കുറിച്ച് അറിഞ്ഞല്ലോ. ഇനി കായ്കളുടെ മധുരവും അതുപോലെ തന്നെ പ്രതിരോധത്തിനുമായിട്ട് വേണ്ട പോഷകമാണ് പൊട്ടാസ്യം. പൊട്ടാസ്യത്തെ കുറിച്ചറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ചെടികളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും വരൾച്ചയെയും കീടങ്ങളെയും ചെറുക്കാനും പൊട്ടാസ്യം സഹായിക്കുന്നുണ്ട്. പഴങ്ങൾക്ക് നല്ല മധുരവും നിറവും വലുപ്പവും നൽകുന്നതിൽ പൊട്ടാസ്യത്തിന് വലിയ പങ്കുണ്ട്. കായ്കൾ പൊഴിഞ്ഞു പോകുന്നത് തടയാനും ചെടിയുടെ ശരിയായിട്ടുള്ള ശ്വസന പ്രക്രിയയ്ക്കും ഈ മൂലകം അത്യന്താപേക്ഷിതമാണ്. പൊട്ടാസ്യത്തിനായിട്ട് രാസവളമായിട്ട് പൊട്ടാഷ് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ജൈവകൃഷിയിൽ ചാരമാണ് ഇതിനായിട്ട് സാധാരണ ഉപയോഗിക്കുന്നത്. അടുക്കളയിൽ വിറകടുപ്പിൽ നിന്നുള്ള ചാരം തടങ്ങളിൽ വിതറുന്നത് ചെടികൾക്ക് പെട്ടെന്ന് പൊട്ടാസ്യം ലഭിക്കാനായിട്ട് സഹായിക്കും. വാഴപ്പഴത്തിന്റെ തൊലി ഉണക്കി പൊടിച്ച് നൽകുന്നതും പൊട്ടാസ്യത്തിന്റെ അളവ് കൂട്ടാനായിട്ട് നല്ലതാണ്. പൂവിട്ട് കായ്ക്കുന്ന ഘട്ടത്തിലാണ് പൊട്ടാസ്യം വളങ്ങൾ കൂടുതലായിട്ട് ആവശ്യമായി വരുന്നത്. ചാരം നേരിട്ട് ചെടിയുടെ ചുവട്ടിലിടാതെ അല്പം മണ്ണുമായി കലർത്തി വേണം നൽകാൻ. കായ്കൾക്ക് തൂക്കവും ഗുണമേന്മയും വർദ്ധിപ്പിക്കാനായിട്ട് പൊട്ടാസ്യം പ്രയോഗം ഏറെ ഗുണകരമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. ചെടികൾക്ക് ആവശ്യമായ പോഷകങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നിലനിർത്താനും ഉപകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികളെ വളർത്താനും ജൈവവളങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഇവ ചെടികൾക്ക് പോഷകം നൽകുന്നതോടൊപ്പം മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും ജലസംഭരണ ശേഷി കൂട്ടുകയും ചെയ്യുന്നുണ്ട്. രാസവളങ്ങൾ നൽകുന്നതുപോലെ പെട്ടെന്ന് ഫലം ലഭിക്കില്ല എങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ചെടികളുടെ ആരോഗ്യത്തിന് ജൈവവളങ്ങളാണ് ഉത്തമം. ചാണകപ്പൊടി, ആട്ടിൻ കാഷ്ടം, കോഴിക്കാഷ്ടം എന്നിവയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ജൈവവളങ്ങൾ. ഇവ നന്നായി ഉണക്കി പൊടിച്ചു വേണം ഉപയോഗിക്കാനായിട്ട്. പച്ചച്ചാണകം നേരിട്ട് ചെടിയുടെ ചുവട്ടിലിടുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. കിച്ചൺ വേസ്റ്റുകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന കമ്പോസ്റ്റും ചെടികൾക്ക് മികച്ച പോഷകം നൽകുന്ന ഒന്നാണ്. മണ്ണിര കമ്പോസ്റ്റ് ഇന്ന് വിപണിയിൽ സുലഭമാണ്. ഇത് ചെടികൾക്ക് പെട്ടെന്ന് ആഗിരണം ചെയ്യാവുന്ന രീതിയിലുള്ള ജൈവവളമാണ് എന്ന് മനസ്സിലാക്കുക. കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ വെള്ളത്തിൽ പുളിപ്പിച്ച് നൽകുന്ന ദ്രാവക വളങ്ങൾ ചെടികൾക്ക് ഉന്മേഷം നൽകാനായിട്ട് സഹായിക്കും. ജൈവവളങ്ങൾ കൃത്യമായി നൽകുന്നതിലൂടെ നമുക്ക് വിഷരഹിതമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാം. ചെടികൾക്ക് ആവശ്യമുള്ള പോഷകങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ പോഷകങ്ങൾ, ഈ വളങ്ങളൊക്കെ എപ്പോഴൊക്കെയാണ് പ്രയോഗിക്കേണ്ടത്, എങ്ങനെ പ്രയോഗിക്കണം, അതിനെക്കുറിച്ച് പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വളം നൽകുന്നതിനേക്കാൾ പ്രധാനമാണ് അതെങ്ങനെ നൽകുന്നു എന്നത്. തെറ്റായ സമയത്തോ തെറ്റായ രീതിയിലോ വളം നൽകുന്നത് ചെടി കരിഞ്ഞു പോകാനായിട്ട് കാരണമാകും. വളം നൽകുമ്പോൾ മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പമുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. വെയിൽ കടുപ്പമുള്ള സമയത്ത് വളം പ്രയോഗിക്കുന്നത് ഒഴിവാക്കി വൈകുന്നേരമോ രാവിലെയോ ചെയ്യുന്നത് ചെടികൾക്ക് ആശ്വാസകരമായിരിക്കും. അടിവളം, മേൽവളം എന്നിങ്ങനെ രണ്ട് രീതിയിൽ വളം നൽകാം. ചെടി വളർന്നു തുടങ്ങുമ്പോൾ ഇടയ്ക്കിടെ നൽകുന്നതാണ് മേൽവളം. വളം നൽകുമ്പോൾ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് അല്പം മാറ്റി തടമെടുത്ത് വേണം നൽകാൻ. തടിയോട് ചേർത്ത് വളം നൽകിയാൽ അത് തടി ചീയാനായിട്ട് കാരണമാകും. ദ്രാവക വളങ്ങൾ നൽകുമ്പോൾ അവ അമിതമായി വീര്യം കൂടാതെ നേർപ്പിച്ച് വേണം ഉപയോഗിക്കാൻ. ഇലകളിൽ വളം തളിക്കുമ്പോൾ ഇലയുടെ അടിഭാഗത്തു കൂടി സ്പ്രേ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഓരോ വളപ്രയോഗത്തിന് ശേഷവും ലഘുവായി നനയ്ക്കുന്നത് വളം വേഗത്തിൽ വേരുകളിലേക്ക് എത്താനായിട്ട് സഹായിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമി. തുടരാം ഒരു മനോഹരമായ പാട്ട്.

0: ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നമ്മൾ വളം നൽകുന്ന, ചെടികൾക്ക് വളം നൽകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി നൽകാൻ പാടില്ലാത്ത വളങ്ങളും നമ്മൾ ചെയ്യുന്ന അബദ്ധങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട്, ചില വസ്തുക്കളെ വളം എന്ന പേരിൽ നൽകുന്നത് ചെടിയുടെ നാശത്തിന് കാരണമാകും. ഈ പച്ചച്ചാണകം, പച്ചക്കോഴിക്കാഷ്ടം എന്നിവ നേരിട്ട് ഉപയോഗിക്കുന്നത് വഴി അമിതമായ ചൂട് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും വേരുകൾ കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. കൂടാതെ ഇവ മണ്ണിലെ ചിതൽ ശല്യം വർദ്ധിപ്പിക്കാനും ഇടയാക്കും. അതുപോലെ തന്നെ പാകം ചെയ്ത ഭക്ഷണാവശിഷ്ടങ്ങൾ നേരിട്ട് ചുവട്ടിലിടുന്നത് ഉറുമ്പ് ശല്യത്തിനും പൂപ്പൽ ബാധയ്ക്കും കാരണമാകും. ഉപ്പ് ഒരിക്കലും വളമായിട്ട് ഉപയോഗിക്കരുത്, തെങ്ങിനൊഴികെ. ഇത് മണ്ണിന്റെ ഫലഭൂഷ്ടത നശിപ്പിക്കും. രാസവളങ്ങൾ അമിതമായ അളവിൽ നൽകുന്നത് കെമിക്കൽ ബേൺ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ കെമിക്കലുകൾ കലർന്ന വെള്ളം ചെടികൾക്ക് നൽകുന്നത് ഒഴിവാക്കണം. സിന്തറ്റിക് ആയ വസ്തുക്കൾ വളമായി ഉപയോഗിക്കുന്നത് മണ്ണിന്റെ സ്വാഭാവികത നഷ്ടപ്പെടുത്തുകയും ചെയ്യും. മീൻ കഴുകിയ വെള്ളം അല്ലെങ്കിൽ ഇറച്ചി കഴുകിയ വെള്ളം നേരിട്ട് ഒഴിക്കുന്നത് ദുർഗന്ധത്തിനും ഈച്ച ശല്യത്തിനും കാരണമാകും. ഇവ കമ്പോസ്റ്റ് കുഴിയിലിട്ട് പുളിപ്പിച്ച ശേഷം മാത്രം ഉപയോഗിക്കുക. വളം നൽകുമ്പോൾ മിതത്വം പാലിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അമിതമായാൽ അമൃതും വിഷം എന്നത് വളപ്രയോഗത്തിന്റെ കാര്യത്തിലും സത്യമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. തുടരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നമ്മുടെ കൃഷിയുടെ വിജയം മണ്ണും ചെടിയും തമ്മിലുള്ള ആത്മബന്ധത്തിലാണ്. മണ്ണ് എന്ത് ആവശ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കി വളം നൽകുന്ന കർഷകനാണ് എന്നും വിജയിക്കുന്നത്. കൃത്രിമമായി ചെടിയെ വളർത്തുന്നതിനേക്കാൾ മണ്ണിനെ ഫലഭൂയിഷ്ഠമാക്കുക എന്നതാണ് ശാശ്വതമായിട്ടുള്ള രീതി. ആരോഗ്യകരമായ മണ്ണിൽ മാത്രമേ ആരോഗ്യകരമായ വിളകൾ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. NPK വളങ്ങളെക്കുറിച്ചും ജൈവ വളങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ കൃഷിയിൽ പ്രായോഗികമാക്കുമെന്ന് കരുതുന്നു. ഓരോ ചെടിയുടെയും സ്വഭാവം അറിഞ്ഞു വേണം പരിചരണം നൽകാനായിട്ട്. അടുക്കളയിലെ വേസ്റ്റുകൾ കമ്പോസ്റ്റാക്കി മാറ്റുന്നതിലൂടെ നമുക്ക് മാലിന്യ നിർമാർജനത്തോടൊപ്പം തന്നെ മികച്ച വളവും നിർമ്മിക്കാനായിട്ട് സാധിക്കും. മണ്ണിൽ പണിയെടുക്കുന്നത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം നൽകുന്ന ഒരു കർമ്മമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ഹലിയ FM 90.4.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

പാട്ട് കേൾക്കാൻ ഇന്ന് പല പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലേ. നമുക്ക് പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്താ പറയുക, വലിയ വിഷമമൊന്നുമില്ല. നമുക്ക് പാട്ട് കേൾക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. എവിടെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാം. പക്ഷേ റേഡിയോയിലൂടെ പാട്ട് റിക്വസ്റ്റ് ചെയ്ത് ആ പാട്ടിനായി കാത്തിരുന്ന് ആ പാട്ട് കേൾക്കുമ്പോൾ ആ നിമിഷം ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത വൈബാണ്. ആ ഒരു വൈബ് തരാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഞാൻ ഇതാ കൂടെ ഉള്ളത്. ഇൻസ്റ്റന്റ് പാട്ടിൽ നിങ്ങൾക്ക് പാട്ടുകൾ ചോദിക്കാം, ആ പാട്ടിനായിട്ട് കാത്തിരിക്കാം, ആ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വൈബ് ആസ്വദിക്കാം. വെൽക്കം ടു ഇൻസ്റ്റന്റ് പാട്ട്. കൂടെയുള്ളത് ഞാൻ അഭിരാമി. അപ്പോൾ പാട്ടിനായിട്ട് ആ വൈബിനായിട്ട് മെസ്സേജ് അയക്കാനുള്ള നമ്പറും വിളിക്കാനുള്ള നമ്പറും ഞാൻ പറഞ്ഞുതരട്ടെ. 8281509000 82 81 50 00. ഇതാണ് നമ്മുടെ നമ്പർ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്ലേലിസ്റ്റിലെ ഫസ്റ്റ് സോങ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ സോങ് ആണ്. ഞാൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു സോങ്ങുമായിട്ടുള്ളൊരു എൻകൗണ്ടർ നടത്തിയത്. ഞാൻ ഇന്നലെ ഇങ്ങനെ പാട്ടുകൾ കേട്ടുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് കേൾക്കാനിടയായിട്ടുള്ളൊരു പാട്ടാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ്. നമുക്കറിയാം കുറേയധികം ഇൻഡി ആർട്ടിസ്റ്റുകളുണ്ട് നമുക്ക് ചുറ്റും, അല്ലെ? സ്വതന്ത്ര സംഗീത ക്രിയേറ്റേഴ്സ്, സ്വതന്ത്ര മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മ്യൂസിക് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു പാട്ടിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. തിരുവനന്തപുരത്തുകാരനായിട്ടുള്ള ഇന്റർവെൽ എന്ന ആർട്ടിസ്റ്റാണ് ഈ ഒരു പാട്ട് ചെയ്തേക്കണേ, ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്തേക്കണേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സോങ് ഒരു ഇംഗ്ലീഷ് സോങ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്ന ഈ ഒരു ഫസ്റ്റ് സോങ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് എവർ മലയാളം പാട്ടാണ്. ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം കേട്ട സമയത്ത് ഏതോ ഒരു എന്താ പറയുക, ഒരു ഡ്രീമി, ഒരു മാജിക് ലാൻഡിലേക്ക് നമ്മൾ പോയി വീണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. അത്രയും രസമുള്ളൊരു പാട്ടാണ്, ഒരു സ്വപ്ന ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന പാട്ടാണ്. പക്ഷെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പാട്ടായിട്ട് നമുക്ക് തോന്നാം. പിന്നെ റൊമാൻസ് മാത്രമാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു പൊടിക്കൊരു വിരഹം കൂടെ ആഡ് ചെയ്തിട്ടുള്ളൊരു പാട്ടാണ്. പാട്ടിൻ്റെ പേര് വളരെ റൊമാൻറ്റിക്കാണ്, അതും ഒരു ഡ്രീമിയാണ്, അക്കലേ എന്നാണ് ആ ഒരു പാട്ടിൻ്റെ പേര്. സോ ഇന്റർവെല്ലിൻ്റെ അക്കലേ എന്ന പാട്ടാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ഫസ്റ്റ് സോങ്. ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അതുപോലെ പാട്ടിനായിട്ട് വിളിക്കാം. 8281509000 എന്ന നമ്മുടെ നമ്പറിലേക്ക്. ഇത് അഹലിയ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, അതാണ് നമ്മൾ കേട്ട അകലെ എന്ന ട്രാക്ക്. ഈ ഒരു ട്രാക്ക് കമ്പോസ് ചെയ്തിട്ടുള്ളത് ഒരു ഇന്ത്യ ആർട്ടിസ്റ്റാണ്, ഇൻ്റർവെൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു നേച്ചറുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്, അതുപോലെ റൊമാൻസ് ഉണ്ട്, പിന്നെ ഇടയ്ക്ക് നമ്മളൊരു ഫീലിംഗ് അലോൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ആ സംഭവം ഉണ്ട്, ഒക്കെ ചേർത്തിട്ടൊരു അടിപൊളി പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ്. എന്റെ കൂടെ ഒരു കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട് ഓൺ ഇൻസ്റ്റന്റ് പാട്ട്. ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ,
0: മാധവേട്ട നമസ്കാരം ഉണ്ട്. പറയൂ, ഏത് പാട്ടാ കേൾക്കണ്ടേ? എന്നും ഈ ഏട്ടന്റെ ചിങ്കാരി. അങ്ങനെയാണല്ലേ, അങ്ങനെയല്ലേ ആ പാട്ട്? എന്നും ഈ ഏട്ടന്റെ ചിങ്കാരി, അങ്ങനെയല്ലേ ആ പാട്ട്? അതാണ് കറക്റ്റ് ആണ്. ആരാണ് ഏട്ടന്റെ ചിങ്കാരി? എന്താ ഒരു ചിരിയൊക്കെ ഉണ്ടല്ലോ. പറയ, ഈ പാട്ട് ആർക്കാ ഡെഡിക്കേഷൻ? പറയ. ഓക്കെ, അടിപൊളി. എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ഉസ്താദ് എന്ന സിനിമയിലെ പാട്ടാണ്, ചേട്ടൻ ചോദിച്ചിട്ടുള്ള പാട്ട്. വെണ്ണില കൊമ്പിലെ രാപ്പാടി, എന്നും ഈ ഏട്ടന്റെ ചിങ്കാരി എന്ന പാട്ട്. ആ പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിനൊപ്പം നമ്മൾ കേൾക്കാൻ പോകുന്ന അടുത്ത സോങ് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കിയാൽ സിന്ധു ചേച്ചിയാണ് അയച്ചേക്കുന്നത്. ഹവ ഹവ എന്ന സോങ് ആണ് അയച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പാട്ട് കൂടെ കേൾക്കാം. ഏത് സിനിമയിലേതാണ് എന്നറിയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോറി, ദിവ്യ ചേച്ചി, ദിവ്യ ചേച്ചി ചോദിച്ചിട്ടുള്ള പാട്ടാണ്. അപ്പോൾ ആ ഒരു പാട്ടും വരുന്നുണ്ട്. രണ്ട് പാട്ടുകൾക്ക് ശേഷം നമുക്ക് തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

0: എന്താണെന്നറിയില്ല, ഈ പാട്ട് കേൾക്കുമ്പോ വല്ലാത്ത സങ്കടവും വല്ലാത്ത വിഷമവും. ഞാനിപ്പോ എന്തിനാ കരയണേ എന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. വല്ലാത്തൊരു ഫീലിംഗ് അല്ലേ ആ ഒരു പാട്ടിന്. ദാസേട്ടന്റെ ശബ്ദത്തിൽ വിദ്യാസാഗർ മ്യൂസിക് ചെയ്ത ഉസ്താദ് എന്ന ലാലേട്ടന്റെ ഒരു കിട്ടില്ലൻ സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. എന്റെ കൂടെ ഒരു കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരാണ്, ഏത് പാട്ടൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കണേ? ജാൻസി എന്നാണോ പേര്, ഷാൻശ്രീ എന്നാണോ പേര്, എന്താ പേര്? എന്താ സ്പെല്ലിംഗ്, എന്താ പേരിന്റെ? എന്താ എന്താ പേരിന്റെ സ്പെല്ലിംഗ്? എന്താ എനിക്കിവിടെ എഴുതാനാ. എഫ് എച്ച് എ എൻ എസ് ആർ ഇ ഇ, ഷാൻശ്രീ അല്ലേ. എന്റെ അമ്മ, ഇതാരാ ഈ പേരിട്ടേ? ഒരു ഗംഭീര പേരാണല്ലോ. എന്റെ പേരെന്താന്നറിയോ? അറിയില്ല. ഞാൻ ഒരു പാവ അഭിരാമി. ഞങ്ങക്ക് ഷാൻശ്രീ എന്നൊന്നും പേരില്ല കേട്ടോ. ഒരു പാവ അഭിരാമി. ഓക്കെ, ആ ഇനി ഏത് പാട്ടാ ഷാൻശ്രീക്ക് വേണ്ടേ? ജൂപ്പിറ്റർ മഴ. നെയിം പാട്ട് പാടാൻ അറിയോ? എന്നാ എനിക്കൊരു ഇച്ചിരി പാടിത്തരോ? ഇച്ചിരി.
1: ജോസിറ്റ മഴ നനയാൻ ചന്ദ്രിയാ

അയ്യോ രസമായിട്ട് പാടി കേട്ടോ. മറ്റേ ആ വരിയില്ലേ, പിരിയാൻ വയ്യ നിന്നെ അകലാൻ വയ്യ, ആ ഒരു പോർഷൻ അറിയോ പാടാൻ? അതറിയില്ല. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ ചേച്ചി, വെച്ചേരാ ഈ പാട്ട്. ഈ പാട്ട് ആർക്കാ ഡെഡിക്കേഷൻ ഉണ്ടോ? കുഴൽ മന്നത്തുള്ള വല്യമ്മ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ, നമ്മുടെ റേഡിയോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ വല്യമ്മക്ക് വേണ്ടിട്ട് ദാ പിടിച്ചോ ജുപ്പിറ്റർ മഴ, ഞങ്ങൾ ദാ ഇവിടുന്ന് പ്ലേ ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ, ബൈ ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ഷാൻശ്രീ ആണ്. അപ്പൊ ഷാൻശ്രീ പറഞ്ഞ പാട്ട് ജുപ്പിറ്റർ മഴ എന്ന പാട്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. നല്ല രസമാണ് ഈ പാട്ട് കേൾക്കാൻ. നമുക്ക് ആ പാട്ട് കേൾക്കാം. ആ പാട്ട് കുഴൽ മന്നത്തുള്ള വല്യമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വല്യമ്മ ഇതാ ഒരു പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് രാധാകൃഷ്ണൻ ചേട്ടനാണ്. ചേട്ടന്റെ മെസ്സേജ് ഇങ്ങനെയാണ്, ഹായ് അഹല്യ, ഞാൻ പാലക്കാട് നിന്ന് രാധാകൃഷ്ണൻ. ഇന്ന് എനിക്ക് ബട്ടർഫ്ലൈസ് എന്ന മൂവിയിലെ മിന്നാ മിന്നി പൂവും തേടി എന്ന സോങ് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചേക്കണേ. തീർച്ചയായിട്ടും വെച്ചുതരാം, ചേട്ടന്റെ ഫേവറേറ്റ് സോങ് കൂടെ വരുന്നുണ്ട്. അപ്പോ ആ പാട്ടും കൂടെ നമുക്ക് കേൾക്കാം. ആ പാട്ടിനൊപ്പം ഒരു പാട്ടുകൂടെ നമുക്ക് കേട്ടാലോ. ഈ പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് സുഖു ചേട്ടനാണ്, പിരായിരി കണ്ണുകോട്ടുകാവ് എന്ന സ്ഥലത്ത് നിന്ന്. ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ. ഗുഡ് ആഫ്റ്റർനൂൺ ചേട്ടാ. ആർ ജെ ടീമിലുള്ള എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ടിരിക്കുന്നു. എന്റെ ബോസ് രാജേഷ് ഏട്ടന്റെ കുഞ്ഞുവാവ കൂടാതെ വൈഫ് ഇവർക്ക് വേണ്ടിയിട്ട് ഇന്നൊരു അടിപൊളി സോങ് വേണം. വിശ്വാസം എന്ന സിനിമയിലെ കണ്ണാളെ കണ്ണേ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും സുഖുചേട്ടന്റെ ബോസ് രാജേഷ് ഏട്ടനും ഫാമിലിക്കും വേണ്ടിയിട്ട് നമുക്ക് കണ്ണാനെ കണ്ണേ എന്ന പാട്ടും കൂടെ കേൾക്കാം. ഇപ്പോൾ ഇൻസ്റ്റന്റ് പാട്ടിൽ ഈ പാട്ടുകൾക്കും പ്രാദേശിക വാർത്തകൾക്ക് ശേഷമായിരിക്കും നമ്മൾ തിരിച്ചെത്തുക. കേട്ടോണ്ടിരിക്കുന്നത് അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 100% 916 ഹോൾ മാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515, 9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
1: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy ayurvedic treatment at Ahalya Ayurveda Medical College.
6: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടി സുപ്രീംകോടതി ശരിവച്ചു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ ED റെയ്ഡ് തുടരുന്നു. പിണറായി വിജയന്റെ വീട്ടിലെ ED റെയ്ഡിനെ അപലപിച്ച CPM ജനറൽ സെക്രട്ടറി MA ബേബി. റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ ബക്രീദ് ഇന്ന്.

ഐപിഎൽ ക്രിക്കറ്റിൽ വൈകിട്ട് എലിമിനേറ്റർ ബാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടി സുപ്രീംകോടതി ശരിവച്ചു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പിന് സംശുദ്ധ വോട്ടർ പട്ടിക ഭരണഘടനാപരമായ അനിവാര്യതയാണെന്ന് കോടതി വിധിച്ചു. 1950 ജനപ്രാതിനിധ്യ നിയമപ്രകാരം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ട്. ബീഹാറിൽ ആദ്യമായി എസ്ഐആർ നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ജൂൺ അവസാനം പുറപ്പെടുവിച്ച വിജ്ഞാപനം ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളിലാണ് കോടതി വിധി. ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ജിയും ഉൾപ്പെട്ട ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ അമിതാധികാരം ഉപയോഗിച്ചുവെന്ന് പറയാനാകില്ലെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഇതിനു മുമ്പത്തെ വോട്ടർ പട്ടിക പരിഷ്കരണം 40 വർഷം പിന്നിട്ടതായും സുപ്രീംകോടതി നിരീക്ഷിച്ചു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മരുമകനും മുൻ മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് തുടരുന്നു. എക്സാലോജിക് സിഎംആറിൽ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡെന്നാണ് വിവരം. സിഎംആറിലുമായി ബന്ധപ്പെട്ട 12 ഇടങ്ങളിൽ റെയ്ഡ് നടത്തുന്നുണ്ട്. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലുമാണ് ഇഡി പരിശോധന നടത്തുന്നത്. രാവിലെ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. റിയാസിന്റെ കോഴിക്കോട് കോട്ടൂളിലെ വസതിയിലാണ് റെയ്ഡ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരം വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലുമടക്കമുണ്ടായ ഇഡി റെയ്ഡിന് പിന്നിൽ രാഷ്ട്രീയ പകപോക്കലാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപിച്ചു. പിണറായിയെ കടന്നാക്രമിക്കുകയാണ് നടപടിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. റെയ്ഡിനെതിരെ ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധിക്കുമെന്നും പിണറായി വിജയനുമായി കേസിന് യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിണറായി വിജയന്റെ കണ്ണൂർ പാണ്ഡ്യാലമുക്കിലെ വീടിന് മുന്നിൽ പ്രവർത്തകർ നടപടിക്കെതിരെ പ്രതിഷേധിച്ചു. പി ജയരാജൻ, വത്സൻ പനോളി, കെ മനോഹരൻ, കെ ശശിധരൻ, പി പുരുഷോത്തമൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. സിപിഐഎമ്മിനെ തകർക്കാൻ ലക്ഷ്യമിട്ട് ബിജെപി നടത്തുന്ന നീക്കമാണ് ഇതെന്നും കോൺഗ്രസ് അതിന് കൂട്ടുനിൽക്കുകയാണെന്നും സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് പറഞ്ഞു. പിണറായി വിജയന്റെ വീട്ടിലെ ഇഡി റെയ്ഡിനെ സിപിഎം ശക്തമായി അപലപിക്കുന്നതായി പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യമിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ആസൂത്രിത ആക്രമണമാണിതെന്നും ഇത്തരം നടപടികളിലൂടെ പിണറായി വിജയനെയോ സിപിഐഎമ്മിനെയോ ഭയപ്പെടുത്താം എന്ന് കരുതേണ്ടെന്നും ബേബി തിരുവനന്തപുരത്ത് അറിയിച്ചു. ഇഡി റെയ്ഡിന് അന്വേഷണത്തിലെ തടസ്സങ്ങൾ നീക്കിയിരുന്നുവെന്നും തുടർന്നാണ് റെയ്ഡുണ്ടായതെന്നും മന്ത്രി കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇഡിയെ കോൺഗ്രസിനും വിശ്വാസമില്ലെന്നും അവർ ചെയ്യുന്നത് ശരിയാണെന്ന അഭിപ്രായമില്ലെന്നും മന്ത്രി അറിയിച്ചു. ഇനി സെക്രട്ടേറിയറ്റിലും ഇഡി കയറുന്ന സാഹചര്യമുണ്ടായേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് ബിജെപി ബന്ധമെന്ന ആരോപണം അസംബന്ധമാണെന്നും ശബരിമല സ്വർണക്കൊള്ളയിൽ അന്വേഷണം ഊർജ്ജിതമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ ചർച്ച നടത്തിയ ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചകഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങും. സംസ്ഥാനത്തെ പ്രമുഖ പദ്ധതികൾക്ക് കേന്ദ്ര സഹായം തേടാനും കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ ഉറപ്പാക്കാനുമാണ് കൂടിക്കാഴ്ച. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും വി ഡി സതീശൻ ചർച്ച നടത്തിയിരുന്നു. രാജ്യത്ത് പലയിടത്തും താപനില ഉയരുന്ന സാഹചര്യത്തിൽ കഴിയുന്നത്ര മുൻകരുതലെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കുടിവെള്ളം കരുതണമെന്നും കഴിവതും കടുത്ത വെയിലിൽ പുറത്തുപോകുന്നത് ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിന് സിക്കിമിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. നാഥുല പാസ് സന്ദർശിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും മോശം കാലാവസ്ഥയെ തുടർന്ന് യാത്ര റദ്ദാക്കി. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാം ചരമവാർഷിക ദിനത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഡൽഹിയിൽ നെഹ്റുവിന് ആദരാഞ്ജലി അർപ്പിച്ചു. തിരുവനന്തപുരത്ത് നിയമസഭാ സമുച്ചയത്തിലെ നെഹ്റു പ്രതിമയിൽ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തി. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ച കേസിൽ 2 പ്രതികളെ കൂടി സിബിഐ അറസ്റ്റ് ചെയ്തു. ഡൽഹി ജയ്പൂർ, ഗുരുഗ്രാം, നാസിക്, പൂനെ, ലാത്തൂർ, അഹ്ലിയനഗർ എന്നിവിടങ്ങളിൽ നിന്ന് കേസിൽ ഇതുവരെ 13 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ 49 സ്ഥലങ്ങളിൽ സിബിഐ റെയ്ഡ് നടത്തി നിരവധി രേഖകളും ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. രാജ്യത്ത് ഇതുവരെ എബോള വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്രം അറിയിച്ചു. ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത എബോള വൈറസ് വ്യാപനം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ഉഗാണ്ടയിൽ സമീപകാലത്ത് യാത്ര നടത്തിയ ഒരാളെ ശരീരവേദന റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ബംഗളൂരുവിലെ എപ്പിഡമിക് ഡിസീസസ് ആശുപത്രിയിൽ ഐസൊലേറ്റ് ചെയ്തതായും ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്
ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലോ വഴി മറ്റന്നാൾ വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണകൾ പുതുക്കി നാളെ ഇന്ത്യയടക്കം രാജ്യങ്ങളിൽ ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കും. രാവിലെ പുതുവസ്ത്രങ്ങളണിഞ്ഞ പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികൾ പ്രാർത്ഥനകളിലും നമസ്കാരത്തിലും പങ്കുചേരും. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബക്രീദ്. പ്രതികൂല കാലാവസ്ഥ കാരണം ഇത്തവണ കോഴിക്കോട് സംയുക്ത ഈദ്ഗാഹ് ഉണ്ടാകില്ല. പാളയം മുഹീദ്ദീൻ പള്ളിയിൽ പെരുന്നാൾ നമസ്കാരത്തിന് ഡോക്ടർ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകും. ലോകത്തെ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ പങ്കെടുത്തു. ഇഹ്റാം അഥവാ തുന്നൽ ഇല്ലാത്ത വെള്ളവസ്ത്രം ധരിച്ച തീർത്ഥാടകർ അറഫ പ്രഭാഷണം കേൾക്കുകയും നമീറ പള്ളിയിൽ ഒരുമിച്ച് പ്രാർത്ഥന നടത്തുകയും ചെയ്തു. മുസ്തലിഫയിൽ രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം തീർത്ഥാടകർ രാവിലെ മൃഗബലിക്കും പിശാചിനെ കല്ലെറിയുന്നതിനുമായി മിനായിലേക്ക് തിരിക്കും. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ 175,000 ഇന്ത്യക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബലിപെരുന്നാൾ. ഒമാൻ ഉൾപ്പെടെ ജിസിസി രാജ്യങ്ങളിൽ പള്ളികളും ഈദ്ഗാഹുകളും ഇന്ന് പ്രാർത്ഥനാ നിർഭരമാവും. വേനൽ മഴയിലും ചുഴലിക്കാറ്റിലും കൃഷിനാശമുണ്ടായ കോഴിക്കോട് കാവിലുംപാറ പഞ്ചായത്തിലെ പ്രദേശങ്ങൾ കൃഷിമന്ത്രി ടി സിദ്ദിഖ് നേരിൽ കണ്ട് സ്ഥിതിഗതി വിലയിരുത്തുകയാണ്. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘവും മന്ത്രിക്കൊപ്പമുണ്ട്. വൈകിട്ട് കൽപ്പറ്റ മേപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച ജെസ്സിയുടെ കുടുംബത്തെയും മന്ത്രി നേരിൽ കാണും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് എലിമിനേറ്റർ മാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മൊഹാലിയിൽ വൈകിട്ട് 7:30 മത്സരം. ഗുജറാത്ത് ടൈറ്റൻസ് ഈ മത്സരത്തിലെ ജേതാക്കളുമായി ഫൈനൽ ബർത്തിനായി രണ്ടാം ക്വാളിഫയറിൽ മത്സരിക്കും. ശ്രീലങ്കയിൽ കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ റാപ്പിഡ് ബ്ലിറ്റ്സ് കിരീടങ്ങൾ സ്വന്തമാക്കി ഗ്രാൻഡ് മാസ്റ്റർ ഇനിയൻ പനീർസെൽവം. ഓരോ ഫോർമാറ്റിലും 7 റൌണ്ടുകളിൽ നിന്ന് 6.5 പോയിന്റുകൾ നേടിയാണ് തമിഴ്നാട് താരം രണ്ട് വിഭാഗങ്ങളിലും ചാമ്പ്യനായത്. മിത്രഭ ഗുഹയ്ക്കാണ് ക്ലാസിക്കൽ കിരീടം. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ ബിരുദദാന ചടങ്ങ് ഇന്ന് നടത്തും. നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിൽ ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. 311 കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇതിൽ 66 പേർ വനിതാ കേഡറ്റുകളാണ്. നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിന്റെ ഭാഗമായി ഇന്നലെ അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 440 രൂപ താഴ്ന്ന് 116,080 രൂപയിലായി. 14,510 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന 37 ഗ്രാമിലേറെ MDMA കോഴിക്കോട്ട് ഒരാളെ സിറ്റി ഡാൻസാഫും ടൗൺ പോലീസും പിടികൂടി. നല്ലളം അരീക്കാട് സ്വദേശി സാജിദ് ജമാൽ അഹമ്മദാണ് സൌത്ത് ബീച്ചിലെ ലോഡ്ജിൽ നിന്ന് കസ്റ്റഡിയിലായത്. മയക്കുമരുന്ന് തൂക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ത്രാസും സിപ്ലോക്ക് കവറുകളും മൊബൈൽ ഫോണുകളും ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ഫുൾ A+ നേടിയ സ്കൂൾ എന്ന പദവി കോഴിക്കോട് റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂൾ നിലനിർത്തി. 197 വിദ്യാർത്ഥികളാണ് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടി സുപ്രീംകോടതി ശരിവച്ചു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ ED റെയ്ഡ് തുടരുന്നു. പിണറായി വിജയന്റെ വീട്ടിലെ ED റെയ്ഡിനെ അപലപിച്ച CPM ജനറൽ സെക്രട്ടറി MA ബേബി. റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ ബക്രീദ് ഇന്ന്. ഐപിഎൽ ക്രിക്കറ്റിൽ വൈകിട്ട് എലിമിനേറ്റർ ബാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: പിരായിരുന്ന് സുഗുച്ചേട്ടൻ ചോദിച്ച പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് ഫ്രം ദ മൂവി വിശ്വാസം. പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും സമയം നോക്കുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ് 46 മിനിറ്റ്. എന്റെ കൂടെ ഒരു കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മധുരാമി.
0: നമസ്കാരമുണ്ട്. ഇത് ആരെ സംസാരിക്കണേ?
1: ഇത് കണ്ണൂർ ജില്ലയിൽ നിന്നും ആനന്ദൻ തിലാനൂരാണ്.
0: യെസ്, ഹാപ്പി ആനന്ദൻ അല്ലേ?
1: ഹാപ്പി ആനന്ദൻ.
0: അപ്പൊ പറയൂ, ഇന്ന് ഹാപ്പി ആയിട്ട് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞാനിപ്പം കേട്ടത് വിശ്വാസം ചില തമിഴ് കണ്ണോട് കണ്ണ. അപ്പൊ ഭയങ്കര ഇഷ്ടമായിരുന്നു.
0: കണ്ണോട് കണ്ണെന്നല്ല കേട്ടോ, കണ്ണാന് കണ്ണെന്നാണ്. അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഇങ്ങനെയും പറയാന്നല്ലേ.
1: അതെ അതെ, എനിക്ക് കേൾക്കേണ്ട പറ്റുന്നത് നാളെ പെരുന്നാളല്ലേ.
0: അതെ.
1: അപ്പൊന്ന് വെച്ചാല് എല്ലാ പെരുന്നാൾ ആഘോഷിക്കാൻ പോകുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേഷൻ ചെയ്തുകൊണ്ട് മണിയറ എന്ന സിനിമയിലെ ഒരു പാട്ടാണ്, നിലവിന്റെ കായൽ എന്നൊരു
0: പാട്ടാണ്.
1: അതന്നെ ആ പാട്ട് എനിക്ക് എല്ലാവർക്കും പെരുന്നാൾ ആഘോഷം ആഘോഷിക്കാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പാട്ട്
0: താങ്ക് യു ആനന്ദ ചേട്ടാ. എന്തായാലും നമ്മൾ കേൾപ്പിച്ചു കൊടുക്കും. പെരുന്നാൾ ആഘോഷാക്കണം, അടിപൊളിയാക്കണം
1: അല്ലേ? തീർച്ചയായിട്ടും.
0: അപ്പൊ നമ്മളെ വിളിച്ചത് ആനന്ദൻ ചേട്ടനാണ്. അപ്പൊ ചേട്ടൻ ചോദിച്ച പാട്ട് മണിയറ എന്ന ചിത്രത്തിലെ പാട്ടാണ്. 1983 റിലീസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് മണിയറ. അപ്പൊ ആ സിനിമയ്ക്ക് വേണ്ടി എ.ടി. ഉമ്മർ എന്ന വലിയ മ്യൂസിക് ഡയറക്ടർ മ്യൂസിക് ചെയ്തിട്ടുള്ള പാട്ടാണ് നിനവിന്റെ കായലിൽ എന്ന പാട്ട്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിനൊപ്പം വരുന്ന അടുത്ത സോങ് ചോദിച്ചിരിക്കുന്നത് ഹാഷിഫ് ആണ്. ഹായ് അഹല്യ, ഞാൻ പാലക്കാട് നിന്ന് ഹാഷിഫ്. ഹായ് ഹാഷിഫ്, എനിക്ക് ഉത്തമ റാസ എന്ന മൂവിയിലെ ഇന്ത മാമനോട് മനസ്സ് എന്ന പാട്ടാണ് വേണ്ടത്. ഡെഡിക്കേഷൻ ബീന, സുമി ആൻഡ് ശശികല. അപ്പൊ ബീന, സുമി, ശശികല ഇവർക്ക് വേണ്ടിയിട്ട് ഹാഷിഫ് ചോദിച്ച പാട്ടും കൂടെ വരുന്നുണ്ട്, നിനവിന്റെ കായലിൽ എന്ന പാട്ടിനൊപ്പം ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
4: അങ്ങനെ നമ്മൾ അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോവാണ്. അതിൽ ആദ്യത്തെ പാട്ട് ചോദിച്ചിട്ടുള്ളത് അരുണാണ്, ഫ്രം ചിറ്റൂർ. അരുണിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്: ഹായ് അഹല്യ FM, ഐ എം അരുൺ ഫ്രം ചിറ്റൂർ. ഹായ് അരുൺ, എനിക്ക് ബാച്ചിലർ പാർട്ടി എന്ന സിനിമയിലെ കാർ മുകളിൽ എന്ന സോങ് പ്ലേ ചെയ്ത് തരൂ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. എന്തായാലും പ്ലേ ചെയ്ത് തരും. അരുണിന്റെ ഫേവറേറ്റ് സോങ് നമ്മൾ കേൾക്കാനായിട്ട് പോവാണ്. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ്: ഹായ് അഭിരാമി, ഹായ്, കൻ യു പ്ലേ പെഹ്ലാ നഷാ ഹിന്ദി സോങ്, വൺ ഓഫ് മൈ എവർ ഫേവറേറ്റ് സോങ്, നൊസ്റ്റാൾജിക് സോങ് വിച്ച് റിമൈൻഡ്സ് മൈ സ്കൂൾ ആൻഡ് കോളേജ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് രശ്മി രാഗേഷ് കാടാംകോട് പാലക്കാട്. രശ്മി രാഗേഷ് അയച്ചിട്ടുള്ള ഒരു മെസ്സേജാണ്. സോ രശ്മിയുടെ ഫേവറേറ്റ് സോങ് പെഹ്ലാ നഷയും നമ്മൾ കേൾക്കാനായിട്ട് പോവാണ് ഓൺ ഇൻസ്റ്റന്റ് പാട്ട്.

രശ്മി ചേച്ചി ചോദിച്ച പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. ഉദിത് നാരായണന്റെയും സാധന സർഗത്തിന്റെയും ശബ്ദത്തിൽ പെഹ്ലാന ഷാ എന്ന പാട്ട് കേട്ട് തിരിച്ചെത്തുമ്പോൾ നമുക്ക് നെക്സ്റ്റ് പാട്ടിലേക്ക് പോകാനുള്ള സമയമാണ്. അടുത്ത പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് ഇങ്ങനെയാണ്. ഹായ് അഹല്യ, പാലക്കാട് നിന്നും ബീന ചേച്ചിയാണ്. തിരുവിളയാടൽ എന്ന പടത്തിലെ തെരിയാമേ എന്ന പാട്ട് വെച്ച് തരാമോ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ച് തരാം, നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിനൊപ്പം നമ്മൾ കേൾക്കാൻ പോകുന്ന നെക്സ്റ്റ് സോങ് ചോദിച്ചിട്ടുള്ളത് രമചേച്ചിയാണ്. രമചേച്ചി ചോദിച്ചിട്ടുള്ള പാട്ട് ശാന്തമീ രാത്രിയിൽ എന്ന പാട്ടാണ്, ഫ്രം ദ മൂവി ജോണി വോക്കർ. അപ്പൊ ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പാട്ട് ചോദിച്ചപ്പോൾ. അപ്പോൾ ഈ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് നമുക്ക് കേൾക്കാം ഇപ്പോൾ ഇൻസ്റ്റന്റ് പാട്ടുകൾ.

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം കാട്ട്.
1: ശാന്തമീ രാത്രിയിൽ എന്ന പാട്ടിൽ എല്ലാരും പൊളിയാണ്. ജോണി വാക്കർ എന്ന സിനിമ പൊളിയാണ്, മമ്മൂക്ക പൊളിയാണ്, ഗിരീഷ് പുത്തഞ്ചേരിയാണ് വരികൾ എഴുതിയിട്ടുള്ളത്, ആൾ അടിപൊളിയാണ്. എസ് പി വെങ്കിടേഷിന്റെ മ്യൂസിക്, ഒരു കാലത്തിറങ്ങിയ എല്ലാ അടിച്ചുപൊളി പാട്ടുകളും അദ്ദേഹത്തിന്റെ പാട്ടുകളായിരുന്നു. ദാസേട്ടൻ നല്ല കിഡുമായിട്ട് പാടിയിട്ടുള്ള പാട്ടാണ് നമ്മൾ കേട്ടു കഴിഞ്ഞ പാട്ട്. ജോണി വാക്കർ എന്ന സിനിമയിലെ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. അടുത്ത പാട്ടിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചിട്ടുള്ളത് ദിവ്യേശിയാണ്. അഹല്യ, എനിക്ക് വരുവാനില്ല അരുമീ, ഫിലിം മണിച്ചിത്രത്താഴ്, ഈ പാട്ട് വെച്ച് തരാമോ? തരാലോ ദിവ്യ, സന്തോഷമാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. സോ ദിവ്യ ചേച്ചിയുടെ ഫേവറേറ്റ് സോങ് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചിട്ടുള്ളത് സുജിതയാണ്. ഹലോ അഹല്യ എഫ് എം, കൊഴിഞ്ഞാമ്പാറയിൽ നിന്നും സുജിതയാണ്. തുപ്പാക്കി എന്ന മൂവിയിലെ വെണ്ണിലവേ എന്ന സോങ് വെച്ച് തരാമോ, വെച്ച് തരാലോ, ആ പാട്ടാണ് ചോദിച്ചേക്കണേ. അപ്പോൾ സുജിത ചേച്ചി ചോദിച്ചിട്ടുള്ള തുപ്പാക്കിയിലെ വെണ്ണിലവേ എന്ന പാട്ട് ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ് ആണ്. ഇപ്പം മണിച്ചിത്രത്താഴിലെ വരുവാനില്ലാരും ഈ അതും ഒരു റൊമാൻറ്റിക് ആണ് എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ റൊമാൻറ്റിക്, പിന്നെ കുറച്ചൊക്കെ ഒരു കാത്തിരിപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു പാട്ടാണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ.

തുപ്പാക്കി എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്, വെണ്ടിലവേ എന്ന പാട്ട്. ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത് ഹരിഹരനും ബോംബെ ജയശ്രീയും ചേർന്നിട്ടാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് നമുക്ക് പോകണം. അതിൽ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് റോക്സ് ആണ് ഫ്രം കുവൈത്ത്. പ്ലീസ് പ്ലേ തൂവി തൂവി മൂവി ഫുക്രി, ഇതാണ് മെസ്സേജ്. തീർച്ചയായിട്ടും ഫുക്രി എന്ന സിനിമയെ കുറിച്ച് പറയുമ്പോൾ അതൊരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണെന്ന് തോന്നും. അധികം അങ്ങ് കളക്ഷൻസ് ഒക്കെ നേടാതെ പോയൊരു ജയസൂര്യ പടമാണ്. പക്ഷെ ആ പടത്തിലെ പാട്ടുകളൊക്കെ ടോപ്പ് നോച്ചാണ്, ഭയങ്കര രസമാണ് കേൾക്കാനായിട്ട്. അപ്പോൾ റോക്സ് ചോദിച്ചിട്ടുള്ള ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം, ഫുക്രി എന്ന മൂവിയിലെ പാട്ട്. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചു കൊണ്ടുവന്നിട്ടുള്ള മെസ്സേജ് ഇങ്ങനെയാണ്. ഹായ് അബി, എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, സുഖമായിട്ടിരിക്കുന്നു. വിനേഷ് ഫ്രം അകത്തേത്തറ. വിനേഷിനും സുഖമാണ് എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ബക്രീദ് ആശംസകൾ. കനവേ കനവേ സോങ് ഫ്രം ദ മൂവി ഡേവിഡ് പ്ലേ ചെയ്യാമോ? ഡെഡിക്കേഷൻ ഫോർ മൈ ഫ്രണ്ട്സ് വാട്സപ്പ് ഗ്രൂപ്പ് എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വിനേഷിന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഇനി വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഫ്രണ്ട്സിന് മാത്രമാണോ ഈ ഒരു പാട്ട്? എനിക്കൊരു ഡൗട്ടുണ്ട്. എന്തായാലും വിനേഷ് ചോദിച്ചിട്ടുള്ള ആ ഒരു പാട്ട് അനിരുദ്ധിന്റെ പാട്ടാണ്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം, ഡേവിഡ് എന്ന സിനിമയിലെ പാട്ട്. ഒപ്പം ഫുക്രിയിലെ തൂവി തൂവി എന്ന പാട്ടും വരുന്നുണ്ട്. റോക്സ് ചോദിച്ച പാട്ട് ഓൺ ഇൻസ്റ്റന്റ് പാട്ട്.

0: സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
1: ഭാരത് സർക്കാർ കാ ലക്ഷ്യ സോളാർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനെ കാ ഭി ഹേ.
0: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
2: പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എൻ. സൂര്യഗർ
3: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്.
4: ഡേവിഡ് എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടുകഴിഞ്ഞ പാട്ട്. പാട്ട് കേട്ട് തിരിച്ചെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 1:36 ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ.
5: ഹലോ, നമസ്കാരം മനെ.
4: നമസ്കാരമുണ്ട്. ഇതാരാ സംസാരിക്കണേ?
5: ഞാൻ രത്നാവതി അമ്മ.
4: രത്നാവതി അമ്മ, പറയൂ, ഏത് പാട്ടാ കേൾക്കണ്ടേ?
5: കണ്ണേ കലൈമാനേ കണ്ണിമയിലിനെ കണ്ടേ തൊന്നൈ നാനേ കന്തിപ്പകലൊന്നൈ നാം കാത്തിരേ ആദവനേ അതേ നാം കേൾക്കിരേ രാജിരേ ഓരാരിരോ. ആ പാട്ട് മനെ.
4: ഓക്കെ, ഈ പാട്ടിനി കേൾക്കണോ? നമ്മളൊരു വട്ടം കേട്ടില്ലേ ഈ പാട്ട്? ആർക്കാ ഡെഡിക്കേഷൻ? ആർക്കാ പറയൂ.
5: എല്ലാവർക്കും, നമ്മുടെ ഈ അഹല്യ കേൾക്കുന്ന എല്ലാവർക്കും.
4: ഓക്കെ, എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് രത്നാവതി അമ്മയാണ്. അമ്മ ചോദിച്ച പാട്ട് കണ്ണേ കലൈമാനേ എന്ന പാട്ടാണ്. ആ പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചിട്ടുള്ളത് സുമി ചേച്ചിയാണ്. ഹായ് അഭിരാമി, പാലക്കാട് നിന്ന് സുമിയാണ്. ഖുഷി എന്ന മൂവിയിലെ കട്ടിപ്പൊടി കട്ടിപ്പൊടി ഡാ സോങ് വെച്ച് തരാമോ, ഡെഡിക്കേഷൻ ടു ശശികുമാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുമി ചേച്ചി ശശികുമാർ ചേട്ടന് വേണ്ടി ചോദിച്ചിട്ടുള്ള പാട്ടും കൂടെ നമുക്ക് കേൾക്കാം. ഖുഷി എന്ന സിനിമയിലെ കട്ടിപ്പൊടി കട്ടിപ്പൊടി ഡാ എന്ന പാട്ടും കണ്ണേ കലൈമാനേ എന്ന പാട്ടും വരുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ സീറോ ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. അങ്ങനെ സമയം ദാ 1 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആകുന്നു. ഇൻസ്റ്റന്റ് പാട്ടിന്റെ ഫൈനൽ ലാപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലാസ്റ്റ് 3 പാട്ടുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിൽ ലാസ്റ്റത്തെ സോങ് ചോദിച്ചുകൊണ്ട് എന്റെ കൂടെ ഒരാള് ഇരിക്കുന്നുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. ആരാണ്?
3: പറയൂ. സന്തോഷ് ഏട്ടൻ. അതികൂട
2: സന്തോഷ് ഏട്ടാ, ഏത് പാട്ടാ കേൾക്കണ്ടേ?
3: പഠിക്കുന്ന സിനിമയിലെ ഏഴുമല പൂഞ്ചോല എന്ന പാട്ട്.
2: ഏഴുമല പൂഞ്ചോല എന്ന പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
3: മോഹൻലാൽ ഫാൻസ് എല്ലാവർക്കും,
2: ഓക്കെ,
3: കേൾക്കുന്ന എല്ലാവർക്കും,
2: ഓക്കെ,
3: ഫാമിലിക്ക് എല്ലാവർക്കും.
2: താങ്ക് യു സോ മച്ച് സന്തോഷ് ഏട്ടാ. ആ പാട്ട് നമുക്ക് എന്തായാലും കേൾക്കാം. ഏഴുമല പൂഞ്ചോല എന്ന പാട്ട് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ലാസ്റ്റ് സോങ് ആയിരിക്കും. ചിത്രചേച്ചിയുടെയും ലാലേട്ടന്റെയും ശബ്ദത്തിൽ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആദ്യം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് മറ്റൊരു പാട്ടാണ്. ഹൈ രാജേഷ് ഫ്രം പാലക്കാട്. മൂവി മുല്ല സോങ്, കണ്ണിൻ വാതിൽ ചാരാതെ, ഡെഡിക്കേറ്റഡ് ടു ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എന്റെ മോന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് രാജേഷ് ഏട്ടന്റെ മെസ്സേജ്. യാൻഷ് എന്നാണ് മോന്റെ പേര്, അടിപൊളി പേര്. അപ്പൊ എന്തായാലും കുട്ടന് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഞങ്ങൾ എല്ലാവരും അറിയിക്കുകയാണ്. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു ക്യൂട്ട് സ്വീറ്റ് സോങ് കൂടെ കേൾക്കാം. മുല്ല എന്ന സിനിമയിലെ കണ്ണിൻ വാതിൽ ചാരാതെ എന്ന പാട്ടാണ് രാജേഷ് ഏട്ടൻ മോന് വേണ്ടി ചോദിച്ചേക്കണേ. അപ്പൊ ആ പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിന് ശേഷം ഒരു പാട്ടുകൂടെ വരുന്നുണ്ട്. ആ പാട്ട് ചോദിച്ചിട്ടുള്ളത് മുജീബ് ഏട്ടനാണ്. എന്റെ പേര് മുജീബ്. ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്റെ ചെറിയച്ഛൻ ഷമീറിന് വേണ്ടിയിട്ടാണ്. മാങ്കുയിലെ പൂങ്കുയിലെ ആ പാട്ടാണ് വേണ്ടത്. കരകാട്ടക്കാരൻ എന്ന സിനിമയിലെ ഈ ഒരു ഗാനമാണ് ചോദിച്ചേക്കുന്നത്. മുജീബ് ഏട്ടൻ ഷമീർ ചേട്ടന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് കൂടെ ചെയ്തിട്ടുണ്ട്. സോ 3 പാട്ടുകൾ ബാക്ക് ടു ബാക്ക് വരുമ്പോൾ നമ്മൾ അതിൽ ആദ്യം കേൾക്കാൻ പോകുന്ന പാട്ട് കണ്ണിൻ വാതിൽ ചാരാതെ എന്ന പാട്ടാണ്. ഈ പാട്ടുകളോടൊപ്പം ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് വൈൻഡപ്പ് ചെയ്യാണ്. സമയം നോക്കുകയാണെങ്കിൽ 1 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. സോ ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
4: അങ്ങനെ ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുടെ സമയമായിട്ടുണ്ട്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളും കൂടെ ഞാനും ഇനിയുള്ള ഒരു മണിക്കൂർ സമയം നിങ്ങളുടെ കാതോരം ഉണ്ടാവും. ഇന്ന് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലൂടെ നമ്മൾ ഒന്നിച്ച് കേൾക്കുവാൻ പോകുന്ന പാട്ടുകളെല്ലാം ഗാനരചന നിർവഹിച്ചിട്ടുള്ളത് OMV കുറുപ്പാണ്. OMV സാറിന്റെ പാട്ടുകളാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ. OMV സാർ എഴുതിയ വരികളിൽ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്ന വരികൾ ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ എന്ന വരിയാണ്. സലീൽദായും ബോംബെ രവിയുമാണ് OMV വരികളിൽ നിന്ന് ഏറ്റവും അധികം മലയാള ഗാനങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഉത്തരേന്ത്യൻ സംഗീത സംവിധായകർ. എങ്കിലും ഒരൊറ്റ പടം കൊണ്ട് തന്നെ നമ്മുടെയൊക്കെ പ്രിയങ്കരനായി മാറിയ ഒരു മ്യൂസിക് ഡയറക്ടറുണ്ട്, മലയാളിയല്ലാത്ത ഒരു മ്യൂസിക് ഡയറക്ടർ. അത് രഘുനാഥ് സീതാണ്. അദ്ദേഹത്തിന്റെ പാട്ടാണ് ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ.
5: സ്നേഹാതുരമായി

ചെന്നൈയിൽ വെച്ചായിരുന്നു ആരണ്യകം എന്ന സിനിമയിലെ പാട്ടുകളിലെ റെക്കോർഡിംഗ് ഒക്കെ നടന്നത്. മലയാള സിനിമയുമായി അതുവരെ ബന്ധപ്പെട്ടിട്ടില്ല രഘുനാഥ് സേത്. അതുകൊണ്ട് തന്നെ മറ്റ് മലയാള സംഗീത സംവിധായകരെ പോലെ തന്നെ ഈണമിട്ട് വരികൾ എഴുതിക്കുന്ന ഒരു രീതിയാകും രഘുനാഥ് സേതും ചെയ്യുക എന്നാണ് ഒ എൻ വി കുറിപ്പ് കരുതിയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അദ്ദേഹം ഒ എൻ വിയെ കൂടി അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രഘുനാഥ് സേത് പറയാണ്, അങ്ങ് കവിത എഴുതിത്തരൂ, കവിത്വമുള്ള വരികൾ എഴുതിത്തരൂ, ഞാൻ ഈണം ഇട്ടുകൊള്ളാം എന്നുള്ളത്. അങ്ങനെ ഒ എൻ വി മാഷ് എഴുതിയ വരികളാണ് ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ എന്ന്.

കരണികം എന്ന ചിത്രത്തിലെ ഈ ഒരു പാട്ടും അതുപോലെ ഒളിച്ചിരിക്കാൻ വള്ളിക്കുടിയിലൊന്ന് ഒരുക്കി വെച്ചില്ലേ എന്ന പാട്ടും ഭയങ്കര രസമുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. ഒരു ഗാനം ദാസേട്ടൻ പാടിയപ്പോൾ മറ്റൊരു പാട്ട് പാടിയിട്ടുള്ളത് ചിത്രചേച്ചിയാണ്. ഈ പാട്ട് ഒളിച്ചിരിക്കാൻ വള്ളിക്കുടിയിലൊന്ന് ഒരുക്കി വെച്ചില്ലേ എന്ന പാട്ട് ഒരു മലയാള കവിതയുണ്ട്. ആ കവിതയുടെ വൃത്തത്തിനൊത്താണ് ഒ എൻ വി കുറുപ്പ് എഴുതിയിട്ടുള്ളത്. ഒരൊറ്റ മതമുണ്ടുലകിൻ ഉയരാം പ്രേമമതെന്നല്ലോ, പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം, ഇങ്ങനെ ഒരു കവിതയുണ്ട്. എനിക്കൊക്കെ പണ്ട് പഠിക്കാനുണ്ടായിരുന്നു ഈ ഒരു കവിത. ഈ കവിതയുടെ വൃത്തത്തിനൊത്താണ് ഒളിച്ചിരിക്കാൻ വള്ളിക്കുടിയിലൊന്ന് ഒരുക്കി വെച്ചില്ലേ, തനിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ എന്ന പാട്ട് ഒ എൻ വി കുറുപ്പ് എഴുതിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ഈ പാട്ട് എഴുതിയതിന് ശേഷമാണ് നമ്മൾ ആദ്യം കേട്ട ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ എന്ന പാട്ടും അതേ സിനിമയിലെ താരകങ്ങളെ എന്നൊരു പാട്ടും ഒ എൻ വി എഴുതിയിട്ടുള്ളത്. ഈ പാട്ടുകളൊക്കെ എഴുതി രഘുനാഥ് സേതുവിന് കൊടുത്ത സമയത്ത് ഈ പാട്ടുകൾ വാങ്ങി അദ്ദേഹം വായിച്ചപ്പോൾ ആദ്യമൊന്നും മനസ്സിലായില്ല, സ്വാഭാവികം, മറുനാടൻ സംഗീതജ്ഞനാണ്. പക്ഷേ ഗൗരവപൂർവ്വം ആ വരികളിലൂടെ അദ്ദേഹം ഗ്രഹിച്ച ശേഷം ഒ എൻ വി കുറുപ്പിനോട് ചെന്ന് ഓരോ വരികളുടെയും അർത്ഥം ചോദിച്ച് മനസ്സിലാക്കി. പിന്നീട് അടുത്തുള്ളൊരു മുറിയിൽ പോയി ഫുൾ സൈലൻസിൽ അദ്ദേഹം അങ്ങനെ ഇരുന്ന് ഏകാന്തതയിലേക്ക് ഉൾവലിഞ്ഞ് ഇരുന്നാണ് ഈണങ്ങൾ നെയ്തെടുത്തത്. അദ്ദേഹത്തിന് ആ മുറിയിൽ കൂട്ട് ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകാറുള്ള ഒരു ഹാർമോണിയം മാത്രം. അങ്ങനെ ദീർഘമായൊരു തപസ്സിന് ശേഷം അദ്ദേഹം മുറിക്ക് പുറത്തേക്ക് വന്നു. താൻ ചിട്ടപ്പെടുത്തിയ ഓരോരോ പാട്ടുകളായിട്ട് ആ പാട്ടുകളൊന്നൊന്നായി ഒ എൻ വിയെയും അതുപോലെ ഈ പടത്തിൻ്റെ സംവിധായകൻ ഹരിഹരനെയും പാടി കേൾപ്പിച്ചു. ഒരു മലയാളിയല്ല ഈ ഗാനങ്ങൾ നമുക്ക് തന്നതെന്ന് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമാണ്. അത്രയ്ക്ക് രസമായിട്ടുള്ള മലയാളത്തമുള്ള ഈണം തന്നെയായിരുന്നു രണ്ട് പാട്ടുകളുടേതും. ചിത്രചേച്ചിയുടെ ശബ്ദത്തിൽ ഒളിച്ചിരിക്കാൻ എന്ന പാട്ടാണ്.

ഇനി അടുത്ത ഗാനം ദാസേട്ടന്റെ ശബ്ദത്തിൽ ചില്ലെന്ന സിനിമയിലെ ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മെയ്യുന്ന എന്ന പാട്ടാണ്. കണ്ണീരണിയാതെ പലർക്കും കേൾക്കാൻ സാധിച്ചിട്ടില്ല ഈ പാട്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് പേര് ഓർമ്മകളിലേക്ക് തള്ളിവിടുന്ന, ആഴത്തിലേക്ക് തള്ളിയിടുന്നൊരു പാട്ടാണ് ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന പാട്ട്. സംഗീതവും സാഹിത്യവും ഒക്കെ ഒന്നിച്ച് മത്സരിക്കുന്ന ഒരു ഗാനമാണിത്. 1982 ലെനിൻ രാജേന്ദ്രന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമ ചില്ല്. ആ സിനിമയിലെ ഗാനമാണ്. ഒ എൻ വി കുറുപ്പിന്റെ രചനയ്ക്ക് എം ബി ശ്രീനിവാസിന്റെ സംഗീതം, ഗാനഗന്ധർവന്റെ ആലാപനം, ഇതെല്ലാം കൂടി ചേർന്നപ്പോ ഒരു വട്ടമല്ല ഒരായിരം വട്ടം കേട്ടാലും മതിവരാത്ത, എക്കാലത്തെയും മികച്ച വിരഹ ഗാനമായി ഈ പാട്ട് മാറി.

അടുത്ത ഗാനം ജോൺസൺ മാഷ്ടെ ഒരു പാട്ടാണ്. സത്യനന്ദിക്കാടിന്റെ എല്ലാ സിനിമകളിലും ആ ഒരു സമയത്തെ മിക്ക സിനിമകളിലും ജോൺസൺ മാഷായിരുന്നു സംഗീത സംവിധായകൻ. അദ്ദേഹത്തിന്റെ ആ ഒരു ഈണം കേൾക്കുമ്പോൾ നമ്മുടെ മേലും മനസ്സുമൊക്കെ ആകെ തണുത്തു പോകും. പ്രത്യേകിച്ച് ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ് ഈ പാട്ട്. കുന്നിമണി ചെപ്പ് തുറന്ന് നിന്നെ നോക്കും നേരം എന്ന പാട്ട്, ഒ എൻ വി കുറുപ്പിന്റെ രസമായിട്ടുള്ള വരികൾ ചിത്ര ചേച്ചിയുടെ ശബ്ദത്തിൽ.

അടുത്ത ഗാനവും ചിത്രശേഷിയുടെ ഒരു പാട്ടാണ്. ബോംബെ രവി ഈണം പകർന്ന് ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനം. പഞ്ചാഗ്നി എന്ന സിനിമയിലെ പാട്ടാണ്. ഈ സിനിമയിലെ ആ രാത്രി മാഞ്ഞുപോയി എന്ന ഗാനത്തിന്റെ വരികളൊന്നും നോക്കുകയാണെങ്കിൽ, അത്ഭുത കഥകൾ തൻ ചെപ്പുകൾ തുറന്നൊരു മുത്തെടുത്തെന്നു നിന്റെ മടിയിൽ വെക്കാം, ഇങ്ങനെയാണ് വരികൾ എഴുതിയിട്ടുള്ളത്. ഈ പാട്ട് കേൾക്കുമ്പോൾ വൈശാലി എന്ന സിനിമയും ആ സിനിമയിലെ പാട്ടുമായിട്ട് എവിടെയൊക്കെയോ ഒരു ടച്ച് നമുക്ക് തോന്നാം. ചിലപ്പോൾ ഇവരെല്ലാം ഒരാളുടെ മക്കളായതുകൊണ്ടാവാം അങ്ങനെ നമുക്ക് തോന്നുന്നത്, ഒരേ രാഗമായതുകൊണ്ടാവാം തോന്നുന്നത്. ആ ഗാനവും ബോംബെ രവിയുടെ ഈണങ്ങളിൽ നിന്നാണ്. അപ്പോൾ രവി ബോംബെ സംഗീത സംവിധാനം നിർവഹിച്ച്, ഒ എൻ വി മാഷ് വരികൾ എഴുതി, ചിത്രശേഷി പാടിയ പാട്ടിലേക്കാണ്.

ഗോളാന്തര വാർത്ത എന്ന സിനിമ മമ്മൂക്ക ശോഭന ജോഡിയിൽ വന്നൊരു ബ്യൂട്ടിഫുൾ സിനിമയാണ്. ആ സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വി കുറുപ്പ് എഴുതിയ വരികൾക്ക് ജോൺസൺ മാഷ് ഈണം പകർന്ന പാട്ടിലേക്കാണിനി. മലയാളികൾക്ക് ഇന്നും ഒരുപാട് നല്ല ഗാനങ്ങൾ സമ്മാനിച്ച മഹാപ്രതിഭ ജോൺസൺ മാഷിന്റെ ഈണം, ഗാനഗന്ധർവന്റെ ശബ്ദം, ഒ എൻ വി കുറുപ്പിന്റെ വരികൾ ഒക്കെ കൊണ്ട് മനോഹരമായി തീർന്ന പ്രിയപ്പെട്ട ഒരു ഗാനം.

ചന്ദ്രവാർത്ത എന്ന സിനിമയിലെ ഗാനങ്ങൾ ഭയങ്കര രസമാണ് കേൾക്കാൻ. അതേ സിനിമയിൽ ചിത്രചേച്ചി പാടിയൊരു പാട്ടുണ്ട്. 93 സത്യനന്ദിക്കാട് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത്. ജോൺസൺ വാഷിന്റെ ഈണത്തിൽ ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതിയ ചിത്രചേച്ചി പാടി ആ സിനിമയിലെ അടുത്തൊരു പാട്ടിലേക്ക് പോകാം ഇനി.

1988 ഭരതൻ സംവിധാനം ചെയ്ത വൈശാലി എന്ന സിനിമയിലെ ഇന്ദുപുഷ്പം ചൂട് നിൽക്കും രാത്രി, ചന്ദനപ്പൂവും പുടവ ചാർത്തിയ രാത്രി, ഒഎൻവി സാറിന്റെ ഒരു മാന്ത്രിക സാഹിത്യം ആ സാഹിത്യത്തിനൊപ്പം ചിത്രചേച്ചിയുടെ ദൈവസംഗീതം കൂടി ചേർന്നപ്പോ നമുക്ക് കിട്ടിയ ഒരു എന്താ പറയാ ഒരു മനോഹരമായിട്ടുള്ള ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു പാട്ട്. ഒഎൻവി കുറിപ്പ് എഴുതിയതിൽ ഏറ്റവും മികച്ച ഗാനങ്ങളിൽ മുൻപന്തിയിൽ ഉണ്ടാകും ഈ ഒരു ഗാനം. ഏതൊരു ഉഗ്ര തപസ്വിക്കും പ്രാണങ്ങളിലാകെ കുളിരേകുന്ന ഒരു അഗ്നിയായി നീ പടരൂ, എത്ര മനോഹരമായ വിശേഷണമാണ്.

മധുരോത്സവം എന്ന സിനിമയിലെ ഗാനമാണ്. എന്തൊരു ലിറിക്സ് ആണ്! ലിറിക്സും അതുപോലെ ആ പാട്ടിന്റെ സീനറിയും ഒക്കെ ഭയങ്കര ഭംഗിയാണ് നമുക്ക് കാണാനും കേട്ടിരിക്കാനും. മാരിയിൽ വേനലിൽ കൂടെ വരാമോ, മാറി നിളം ചൂടേറ്റ് രാമുറങ്ങാമോ, ഈ മുളം കൂട്ടിൽ മരിക്കും വരെ കൂട്ടിരിക്കാമോ, ഇങ്ങനെയുള്ള വരികളാണ് ഒ എൻ വി കുറിപ്പ് എഴുതിയിട്ടുള്ളത്. സലീൽ തായിയുടെ ഈണം ദാസേടനാണ് മധുരോത്സവം എന്ന ചിത്രത്തിന് വേണ്ടി മാടപ്രാവേ വായ എന്ന ഈ ഗാനം പാടിയിട്ടുള്ളത്.

കാതോട് കാതോരം എന്ന സിനിമയിലെ ബാക്കി എല്ലാ പാട്ടുകളും ഔസേപ്പച്ചൻ സാറ് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തപ്പോ ടൈറ്റിൽ സോങ് മുഴുവനായും ഭരതൻ എന്ന സംവിധായകൻ നേതൃത്വ ഒരു പാട്ടാണ്. ഒരു മൾട്ടി ഫേസറ്റഡ് ലെജൻഡ് ആണ് ഭരതൻ എന്നയാള്. അദ്ദേഹത്തിന്റെ ഭരതൻ സാറിന്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മ്യൂസിക് ആണ് വൃന്ദാവന സാരംഗ എന്ന രാഗത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള പാട്ട്. കാതോട് കാതോരം എന്ന സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വി കുറുപ്പ് എഴുതിയ വരികൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈണം കൊടുത്ത് ലതിക എന്ന ഗായിക പാടിയിട്ടുള്ള ഗാനം.

ഒ എൻ വി മാഷ് എഴുതി ഭംഗിയാക്കിയ പാട്ടുകളാണ് നമ്മൾ ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേട്ട് കേട്ട് വന്നത്. അവസാനത്തെ പാട്ട് ഒ എൻ വി കുറുപ്പിന്റെ ഗാനങ്ങളിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ശൃംഗാര ഗാനങ്ങളിൽ ഒരു ശ്ലാഘനീയമായ കൈയടക്കം അദ്ദേഹത്തിനുണ്ട്. അത് രവീന്ദ്രൻ മാഷ് കൂടെ ചേരുമ്പോഴത്തേക്കും ആ ഗാനങ്ങൾ ഇങ്ങനെ ഉയർന്ന് പൊങ്ങി പറക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ ദാസേട്ടൻ രവീന്ദ്രൻ മാഷിന്റെ സംഗീതത്തിൽ പാടുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് അനിർവചനീയമായൊരു ഗാംഭീര്യവും എന്തെന്നില്ലാത്തൊരു മനോഹാരിതയും ഒക്കെ നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ ഒരു എവർഗ്രീൻ സൂപ്പർ സോങ് ആണ് ലാസ്റ്റത്തെ പാട്ട്. ആ പാട്ട് കൂടി കേട്ടുകൊണ്ട് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ അവസാനിക്കുകയാണ്. രാജശില്പി എന്ന സിനിമയിലെ പൊയ്കയിൽ കുളിർ പൊയ്കയിൽ എന്ന ഗാനം, ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, രവീന്ദ്രൻ മാഷിന്റെ സംഗീതം, ദാസേട്ടൻ

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

മൗനമോതിരം അണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ? നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ? മൂക്കിൽ വന്ന ശുണ്ഠിയുന്നതും

0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
0: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന ഡോക്ടർ അഹല്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ വിരൽ തുമ്പിലെ ആ കടുപ്പമേറിയ ആ ഒരു കവചത്തെ കുറിച്ചാണ്. ഏതാണ് ആ കവചം എന്ന് ചിന്തിക്കേണ്ട, നമ്മുടെയൊക്കെ നഖം അല്ലേ? നമുക്ക് എല്ലാവർക്കും നഖമുണ്ടല്ലേ? കയ്യിൽ 10 എണ്ണം ഉണ്ട്, കാലിൽ 10 നഖങ്ങളുണ്ട് അല്ലേ? നഖത്തിന്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുന്ന ആളുകളാണോ നിങ്ങൾ? ശ്രദ്ധിക്കുന്നവരാണെങ്കിലും ശ്രദ്ധിക്കാത്തവരാണെങ്കിലും ഡോക്ടർ അഹല്യ ശ്രദ്ധിച്ചോ, നഖത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. നമ്മളിൽ പലരും നഖത്തെ വെറും ഒരു സൗന്ദര്യത്തിന്റെ പാർട്ടായിട്ടാണ് കാണുന്നത്, ശരിയല്ലേ? നഖം വെട്ടാനും പോളിഷ് ചെയ്യാനും കാണിക്കുന്ന ശ്രദ്ധ അതിന്റെ ആരോഗ്യകാര്യത്തിൽ നമ്മൾ കൊടുക്കാറേയില്ല, കാണിക്കാറേയില്ല, ശരിയല്ലേ? എന്നാൽ നമ്മുടെ കരൾ, ശ്വാസകോശം, ഹൃദയം എന്നിവയുടെ ആരോഗ്യസ്ഥിതി നഖം നോക്കി മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. ആയുർവേദത്തിലും അലോപ്പതിയിലും നഖപരിശോധനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. നഖത്തിന്റെ നിറം മാറുന്നതോ അതിൽ കുഴികൾ വീഴുന്നതോ അതൊന്നും വെറുതെ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് നമ്മുടെ ശരീരം നൽകുന്ന ചില മുന്നറിയിപ്പുകളാണ്, ചില സൂചനകളാണ്. ഇന്ന് നമുക്ക് ആ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് വളരെ വിശദമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ കൈകളിലെ നഖം ഒന്ന് ശ്രദ്ധിച്ചോ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കിയോ. നഖത്തെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: Ahalya. Let's talk about health.
1: Welcome back. ഡോക്ടർ അഹല്യയാണ് സുനലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഈ നഖത്തിന്റെ നിറം മാറുന്നത് പ്രധാനമായിട്ടും പല ആരോഗ്യ പ്രശ്നങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് പറഞ്ഞുതരട്ടെ. ഒന്ന്, നീല കലർന്ന നഖമാണെങ്കിൽ, കൈ നോക്കിക്കോ, നീല കലർന്ന നഖമുണ്ടോ? അങ്ങനെ നീല കലർന്ന നിറമാണെങ്കിൽ നഖത്തിന് നീല നിറം വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഓക്സിജന്റെ അളവ് കുറവാണ് എന്നൊരു സൂചനയാണ് തരുന്നത്. ഇത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ടോ ഹൃദയ സംബന്ധമായ അസുഖങ്ങളായിട്ടോ സൂചിപ്പിക്കാം. ഇനി വെളുത്ത നഖങ്ങളാണെങ്കിൽ, നഖം അമിതമായിട്ട് വിളറിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വിളർച്ച, അതായത് അനീമിയ ഉള്ളത് കൊണ്ടായിരിക്കാം. എന്നാൽ നഖത്തിന്റെ ഭൂരിഭാഗവും വെളുത്ത് അറ്റത്ത് മാത്രം ചുവപ്പ് നിറം കാണുന്നുണ്ടെങ്കിൽ അത് കരൾ രോഗത്തിന്റെ ലക്ഷണവുമാകാം. ഇനി മഞ്ഞ നിറമാണെങ്കിൽ, നഖത്തിന് മഞ്ഞ നിറം വരുന്നത് പ്രധാനമായിട്ടും ഫംഗസ് ബാധ കൊണ്ടാണ്. ചിലരിൽ ഇത് മഞ്ഞപ്പിത്തത്തെയോ വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങളെയോ സൂചിപ്പിക്കാം. ഇനി ചുവപ്പ് നിറമാണെങ്കിലോ, നഖത്തിന് താഴെ കടുത്ത ചുവപ്പ് നിറം കാണുന്നത് ഹൃദയാരോഗ്യങ്ങളുടെയോ ഉയർന്ന രക്തസമ്മർദ്ദത്തിന്റെയോ സൂചനയാണ്. പലപ്പോഴും നമ്മൾ കരുതാറുള്ളത് നഖത്തിലെ വെളുത്ത പാടുകൾ കാൽസ്യത്തിന്റെ കുറവാണ് എന്നാണ്. എന്നാൽ ഇതെപ്പോഴും ശരിയൊന്നുമല്ല. നഖത്തിന് ഏൽക്കുന്ന ചെറിയ പരുക്കുകൾ കൊണ്ടും ഇങ്ങനെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ നഖത്തിന്റെ നിറം എന്താണ് എന്ന് മനസ്സിലാക്കുക. ഇനിയും കുറച്ചുകൂടെ കാര്യങ്ങൾ നഖവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. പക്ഷെ അതിലേക്കെല്ലാം പോകുന്നതിന് മുന്നേ മനോഹരമായ ഒരു പാട്ട് ആസ്വദിക്കാം. ഡോക്ടർ അഹല്യ.

0: Dr. Ahalya. Let's talk about health.
1: വെൽക്കം ബാക്ക് ഡോക്ടർ അഹല്യ. ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നഖത്തെ കുറിച്ചാണ്, നഖത്തിലെ നിറമാറ്റങ്ങളെ കുറിച്ചാണ്. ആ നിറമാറ്റം എന്ത് ആരോഗ്യ പ്രശ്നമാണ് സൂചിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ. നിറം പോലെ തന്നെ ആകൃതി, നഖത്തിൻ്റെ ആകൃതിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ആകൃതി മാറുന്നതും ചില അസുഖങ്ങളുടെ സൂചനയാണ്. ഈ നഖത്തിൽ കുഴികൾ വരുന്നുണ്ടല്ലോ, ഈ നഖത്തിൽ ചെറിയ സൂചിമുര കൊണ്ട് കുത്തിയതുപോലെ കുഴികൾ കാണുന്നുണ്ടെങ്കിൽ അത് സോറിയാസിസ് പോലുള്ള ചർമ്മരോഗങ്ങളുടെ ലക്ഷണമായിരിക്കും. ഇനി സ്പൂൺ ആകൃതിയാണ് നഖത്തിനെങ്കിൽ, നഖങ്ങൾ ഇങ്ങനെ കുഴിഞ്ഞൊരു സ്പൂൺ പോലെയാകുന്നത് ഇരുമ്പിൻ്റെ അംശം കുറയുന്ന വിളർച്ചയുടെ വ്യക്തമായിട്ടുള്ള ലക്ഷണങ്ങളാണ്. ഇനി ക്ലബ്ബിംഗ് ആണെങ്കിലോ, വിരൽത്തുമ്പ് വീർത്ത് നഖം ഉരുണ്ട് താഴേക്ക് വളയുന്ന അവസ്ഥയാണ് ഈ ഒരു ക്ലബ്ബിംഗ്. ഇത് ശ്വാസകോശത്തിലോ ഹൃദയത്തിലോ ഓക്സിജൻ കുറയുന്ന രോഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി തിരശ്ചീനമായിട്ടുള്ള വരകളാണെങ്കിലോ, നഖത്തിന് കുറുകെ ആഴത്തിലുള്ള വരകൾ വരുന്നത് നിങ്ങളുടെ അടുത്തിടെ സംഭവിച്ചിട്ടുള്ള കടുത്ത പനിയോ ഇൻഫെക്ഷനോ കൊണ്ടായിരിക്കും വരിക. ശരീരം ഒരു വലിയ അസുഖത്തെ നേരിട്ടപ്പോൾ നഖത്തിൻ്റെ വളർച്ച താൽക്കാലികമായിട്ട് നിന്നതാണ് ഇതിന് കാരണം. പൊതുവെ നമ്മുടെ നാട്ടിൽ കൃഷിപ്പണിയൊക്കെയാണ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ മണ്ണിലും വെള്ളത്തിലും ഒക്കെ ഈ നഖം കൊണ്ട് ഇടപെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫംഗസ് ഇൻഫെക്ഷൻ വരാനായിട്ട് സാധ്യത കൂടുതലാണ്. നഖം വൃത്തിയായി സൂക്ഷിക്കുക എന്നതൊരു ശീലം മാത്രമല്ല, അതൊരു ആരോഗ്യ കാര്യം കൂടിയാണ്. കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട് ഈ നഖവുമായി ബന്ധപ്പെട്ട് പറയാൻ. പക്ഷേ അതിന് മുന്നേ നല്ലൊരു പാട്ട് വരുന്നു ഡോക്ടർ.

0: അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: വെൽക്കം ബാക്ക്. നഖത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി ഈ നഖത്തിന്റെ ആരോഗ്യം നല്ലതാക്കാനും നമ്മുടെ ശരീര ആരോഗ്യം നല്ലതാക്കാനും ഒക്കെ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പറഞ്ഞുതരാം. സമീകൃത ആഹാരം പാലിക്കണേ, പ്രോട്ടീൻ, ബയോട്ടീൻ, ഇരുമ്പ്, സിങ്ക് എന്നിവ അടങ്ങിയ ഭക്ഷണം കഴിക്കണം. മുട്ട, പരിപ്പ് വർഗ്ഗങ്ങൾ, ചീര എന്നിവ നഖത്തിന്റെ കരുത്തിന് വളരെ നല്ലതാണ്. പിന്നെ ശുചിത്വമാണ്. നഖങ്ങൾ കൃത്യമായിട്ട് വെട്ടുക, വിരലുകൾക്കിടയിലെ നനവ് എപ്പോഴും തുടച്ചു മാറ്റുക, ഫംഗസ് ബാധയുണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ച് ചികിത്സ തേടണം. ഇനി നഖം കടിക്കുന്നത് ഒഴിവാക്കണം. ഈ നഖം കടിക്കുന്ന ശീലമുണ്ടല്ലോ, അത് അണുബാധയ്ക്ക് കാരണമാകും. അതുകൊണ്ട് നഖം കടിക്കാതിരിക്കുക. പിന്നെ കെമിക്കലുകളൊക്കെ കുറയ്ക്കുക. ഈ അമിതമായ നെയിൽ പോളിഷ് ഉപയോഗവും അതുപോലെ തന്നെ ക്വാളിറ്റി ഇല്ലാത്ത റിമൂവറൊക്കെ അത് നഖത്തെ ദുർബലപ്പെടുത്താനായിട്ട് സാധ്യതയുണ്ട്. ഈ നഖത്തിൽ എന്തെങ്കിലുമൊക്കെ നിറമാറ്റമോ ആകൃതി മാറ്റമോ കണ്ടു കഴിഞ്ഞാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അത് അവഗണിക്കുകയും അരുത്. ഒരു ഡോക്ടറെ കണ്ട് പരിശോധിക്കുന്നത് നല്ലതാണ്. ശരീരത്തിന്റെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങള് ശരീരം പുറത്ത് കാണിക്കുന്ന വഴികളാണ് ഇതൊക്കെ. ആ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വയ്ക്കുക. ഇന്നത്തെ ഡോക്ടർ അഹല്യ ഇതോടുകൂടി പൂർണ്ണമാകുന്നു. നഖത്തിന്റെ നിറം വ്യത്യാസവും അത് നൽകുന്ന സൂചനകളുമൊക്കെയാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടി.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
2: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
4: 360 ഡിഗ്രി.
5: നമസ്കാരം. 360 ഡിഗ്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. കൂടെയുണ്ട് ഞാൻ അഹല്യ. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മൾ ഒരു ഓട്ടത്തിലാണല്ലേ. ജോലിയും കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് ഓടുമ്പോൾ പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ മറന്നുപോകാറുണ്ട്. മനസ്സിന് സന്തോഷം നൽകുന്ന ചെറിയ കാര്യങ്ങൾക്കായിട്ട് സമയം കണ്ടെത്തുക എന്നതാണ് കേട്ടോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നൊരു വിഷയം. അതിലേക്കായിരുന്നു ആ ഒരു ആമുഖം ഞാൻ പറഞ്ഞങ്ങ് തുടങ്ങിയത്. മീ ടൈം അഥവാ നമുക്ക് വേണ്ടി മാത്രമുള്ള ഒരു സമയം കണ്ടെത്തുക എന്നത് ഒരു ആഡംബരമൊന്നുമല്ല, മറിച്ച് എന്താ, അതൊരു ആവശ്യമാണല്ലേ. ദിവസം ഒരു 10 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഒക്കെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് മാറ്റിവെക്കുക. അതൊരു പാട്ട് കേൾക്കുന്നതോ അല്ലെങ്കിൽ ചുമ്മാ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നതോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ചായ കുടിക്കുന്നതോ ഒക്കെ ആവാം. ഈ ചെറിയ ഇടവേളയുണ്ടല്ലോ, ഈ ചെറിയ ബ്രേക്ക് എപ്പോഴും നിങ്ങളുടെ ഒരു ഊർജം വീണ്ടെടുക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ജീവിതം എന്നത് വെറും ഒരു ഓട്ടം മാത്രമല്ല അല്ലേ, അത് നമുക്ക് എൻജോയ് ചെയ്യാൻ ആസ്വദിക്കാൻ കൂടി ഉള്ളതാണ്. അപ്പോ എങ്ങനെ തിരക്കുകൾക്കിടയിൽ സമാധാനം കണ്ടെത്താം എന്നാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളുടെ മനസ്സിനെ 360 ഡിഗ്രിയിൽ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ കേൾക്കാനായിട്ട് തുടങ്ങിക്കോളൂ. നമുക്ക് കൂടുതലായിട്ട് പറയാം എങ്ങനെയാണ് ഈ തിരക്കുകൾക്കിടയിൽ കുറച്ച് സമാധാനം കണ്ടെത്തുന്നതെന്ന്. കേൾക്കാം ഷോർട്ട് ബ്രേക്കിന് ശേഷം. സ്റ്റുഡിയൻ വിത്ത് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: ഒരു ദിവസത്തിന്റെ തുടക്കം എങ്ങനെയാണോ അതുപോലെയായിരിക്കും ആ ഒരു ദിവസം മുഴുവനും അല്ലെ. എഴുന്നേറ്റ ഉടനെ ഫോണിലേക്ക് നോക്കി ടെൻഷൻ അടിക്കുന്നതിന് പകരമായിട്ട് സമാധാനമായി ദിവസം തുടങ്ങാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കി ഈ ജനലുകളൊക്കെ തുറന്ന് പുറത്തെ പ്രകൃതിയെ ഒന്ന് നോക്കുന്നതോ അല്ലെങ്കിൽ കിളികളുടെ ശബ്ദം കേൾക്കുന്നതോ ഒക്കെ എന്താണ് മനസ്സിന് വലിയൊരു ഉണർവ് നൽകുന്ന കാര്യമാണല്ലേ. ഈ രാവിലെ അല്പനേരം ധ്യാനിക്കുന്നതോ അല്ലെങ്കിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യാനോ അതിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം സമയം കണ്ടെത്തണം. അപ്പൊ ഇത് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ഉണർത്തുന്ന ഇന്നത്തെ ദിവസം നമുക്ക് വളരെ നന്നായിരിക്കുമെന്ന് സ്വയം ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് ആ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ ഈ ഒരു പോസിറ്റീവ് എനർജി എന്തായിരിക്കും വൈകുന്നേരം വരെ നിങ്ങളെ നല്ല രീതിയിൽ ഹാപ്പി ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ തിരക്കുള്ള രാവിലകളിൽ ഉണ്ടല്ലോ ഒരു 5 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിച്ചാൽ നമുക്ക് സമാധാനമായിട്ടൊരു ചായ കുടിക്കാനായിട്ട് സമയം കിട്ടും, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടൊരു സമയം കിട്ടും. അപ്പൊ ഈ ചെറിയ മാറ്റം എന്തായിരിക്കും നിങ്ങളുടെ ദിവസത്തെ ആകെ മൊത്തത്തിൽ മാറ്റിമറിക്കാനായിട്ട് തുടങ്ങുന്നുള്ളതാണ്. അപ്പോൾ ജോലിക്കിടയിലെ സ്ട്രെസ് എങ്ങനെ കുറയ്ക്കാം എന്നാണ് നമ്മൾ അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത്. കേൾക്കാൻ റെഡി ആയിക്കോളൂ, പറയാം ഒരു പാട്ടിന് ശേഷം.

ഈ ജോലിക്കിടയിലെ ചെറിയ ബ്രേക്കുകൾ ആവശ്യമാണല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നറിയോ? എന്താന്നുള്ള കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. അപ്പൊ അതെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. ഈ ജോലി സ്ഥലത്തെ തിരക്കുകൾ നമ്മെ പലപ്പോഴും എന്ത് ചെയ്യും, തളർത്താറുണ്ടായിരിക്കുംലേ. മണിക്കൂറുകളോളം ഒരേ ഇരിപ്പിരുന്ന് ജോലി ചെയ്യുന്നത് ശരീരത്തിനും മനസ്സിനും അത്ര നല്ല കാര്യമൊന്നുമല്ല. അപ്പൊ ഓരോ മണിക്കൂറും എന്ത് ചെയ്യണം, ഓരോ മണിക്കൂർ കഴിയുമ്പോഴും സീറ്റിൽ നിന്നൊന്ന് എഴുന്നേൽക്കാം, ഒന്ന് നടക്കാൻ ശ്രമിക്കാം, കൈകാലുകളൊക്കെ ഒന്ന് അനക്കാൻ നോക്കുക. ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഈ രക്തയോട്ടം വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടർ സ്ക്രീൻ, അതിന്റെ മുന്നിലായിരിക്കും നമ്മൾ എല്ലാവരും ഇരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് അല്ലേ. ഭൂരിഭാഗം പേർ അങ്ങനെ തന്നെയാണ്, കായികമായ ഒരു അധ്വാനം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്ന് കണ്ണെടുത്ത് അല്പനേരം നമ്മൾ എന്ത് ചെയ്യണം, ദൂരേക്കുള്ള എന്തെങ്കിലും ഒരു വസ്തുവിലേക്കൊക്കെ നോക്കുന്നത് കണ്ണിന്റെ ആയാസം കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് ജോലിക്കിടയിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത്. അങ്ങനെ വെള്ളം കുടിക്കുന്നത് വഴി ആഴത്തിലൊന്ന് ശ്വാസം എടുക്കുന്നതും സ്ട്രെസ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു വഴിയാണ്. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ലഞ്ച് ബ്രേക്ക്, ആ ലഞ്ച് ബ്രേക്ക് സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാൻ മാത്രം എന്ത് ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. ഈ ചെയ്യുന്ന ജോലിയെ സ്നേഹിക്കാനായിട്ട് എന്ത് ചെയ്യണം, ശ്രമിക്കും കൂടി വേണം. ആ ഒരു സ്നേഹത്തോട് ചെയ്താൽ മാത്രമേ അതിലൊരു ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊരു ബാധ്യതയായിട്ട് തോന്നാതെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന വർക്കൊക്കെ ചെയ്യാൻ നോക്കുക കേട്ടോ. ഇടയ്ക്ക് ഈ സഹപ്രവർത്തകരോടൊക്കെ തമാശ ഒക്കെ പറയുന്നത് ആ ജോലി സ്ഥലത്ത് അന്തരീക്ഷം തന്നെ നമ്മൾക്കൊന്ന് മാറ്റിയെടുക്കാൻ പറ്റും, നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. സമാധാനപരമായ ഒരു ജോലി സ്ഥലമാണെങ്കിൽ മാത്രമാണ് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ടും സാധിക്കുള്ളൂ. ഇനി നമുക്കറിയേണ്ടത് ഡിജിറ്റൽ ലോകത്തെ എങ്ങനെ ഒന്ന് അൺപ്ലഗിങ് ചെയ്യാനുള്ളൊരു കാര്യമാണ്. കേൾക്കാം 360 ഡിഗ്രിയിൽ ഒരു ബ്രേക്കിന് ശേഷം. കീപ് ലിസണിംഗ് അഹലിയ ഫ്രം 90.4. കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: ഈ സ്ക്രീനുകൾക്ക് മുന്നിൽ ചെലവഴിക്കുന്ന സമയം നമ്മുടെ മനസ്സിനെ വല്ലാതെ ശരിക്കും വീക്കാക്കാറുണ്ട്, തളർത്തി കളയാറുണ്ടല്ലേ. സോഷ്യൽ മീഡിയയിലെ മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് നമ്മുടേതിന് താരതമ്യം ചെയ്യുന്നത് പലപ്പോഴും പലർക്കും അനാവശ്യമായ വിഷമങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ കാരണമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ദിവസവും ഒരു നിശ്ചിത സമയം മാത്രം നിങ്ങൾ ആ ഫോൺ യൂസ് ചെയ്യാം, അല്ലാത്ത സമയം ഫോൺ മാറ്റി വെക്കാനായിട്ട് ശീലിക്കുകയും വേണം കേട്ടോ. അതുപോലെ തന്നെയാണ് ഈ ഉറങ്ങുന്നതിന് മുൻപ് ഒരു മണിക്കൂറെങ്കിലും ഫോൺ ദൂരേക്ക് മാറ്റി വെക്കാനായിട്ട് കൂടി നമ്മൾ നോക്കണം. ഈ സമയം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുടുംബാംഗങ്ങളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കാനോ അതിനൊക്കെ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ മനസ്സിന് ശാന്തമാക്കുകയും നല്ല ഉറക്കം ലഭിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. സോഷ്യൽ മീഡിയയിലെ ഈ ലൈക്കുകളേക്കാളൊക്കെ ഭയങ്കര വിലയുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ യഥാർത്ഥ ലൈഫിന്, അല്ലേ. യഥാർത്ഥ ജീവിതത്തിലെ ചിരികൾക്കാണ് അതിനേക്കാൾ വാല്യൂ എന്ന് നമ്മൾ ഓർക്കണം എന്നുള്ളതാണ്. ആഴ്ചയിൽ ഒരിക്കൽ ഈ ഡിജിറ്റൽ ഡിറ്റോക്സ് എന്ന് പരീക്ഷിച്ച് നോക്കേണ്ടതാണ് കേട്ടോ. ഒരു ദിവസം മുഴുവനും ഇന്റർനെറ്റും ഫോണും ഇല്ലാതൊക്കെ പ്രകൃതിയോടും നമ്മുടെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരോടൊക്കെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കി നോക്കി മനസ്സിന് അത് തന്നെ ഭയങ്കര ഒരു റിഫ്രഷ്മെന്റ് ആയിരിക്കും, ഒരു പുതിയൊരു ഉണർവ് ലഭിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഹോബി. ഹോബി എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ഹോബികളുണ്ടല്ലോ, ആ പഴയ ഹോബികളെ കൂടി നമ്മൾ തിരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്.

ആയിട്ടുണ്ടെന്നാണ് നിങ്ങൾ നല്ല സ്ട്രെസ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം എന്താ, ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഹോബിക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുക. അത് പെർഫെക്റ്റ് ആവണമെന്നൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾക്ക് സന്തോഷം നൽകുന്നുണ്ട് എന്ന് മാത്രം നിങ്ങൾ അതിൽ നിൽക്കാൻ മതി. അത് മാത്രമാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. പഴയ എന്താണോ നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യം എന്നുള്ളതാണ് ഈ ആയിട്ടാണ് പറയുന്നത്. സർഗാത്മകത വഴി ജീവിതത്തിന് പുതിയൊരു മീനിങ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കായിട്ട് എന്ത് ചെയ്യണം, അല്പം സമയം ചെലവഴിക്കാനായിട്ട് ഒരിക്കലും ഒരു പടിയും കാണിക്കേണ്ടതില്ല.

നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാം? പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയാൻ, അതായത് നന്ദി പറയാനായിട്ട് ശീലിക്കാറുണ്ടോ നിങ്ങൾ? ഈ നമുക്കില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണല്ലേ നമുക്കുള്ള, നമുക്ക് സംഭവിച്ച നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയുന്നത്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന 3 നല്ല കാര്യങ്ങൾ ഒരു ഡയറിയിൽ കുറിച്ച് വെക്കുക, അതിന് വേണ്ടിയിട്ട് അത് നമുക്ക് നൽകിയതിനുള്ള നന്ദി നമ്മൾ പ്രകടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യവും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, എന്തായാലും നമുക്ക് വേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് പ്രകൃതിയോടൊപ്പം സമയം ചെലവഴിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. പ്രകൃതിയോടൊപ്പം നല്ല രീതിയിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ കൂടി എന്തായാലും നോക്കണം. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സന്തോഷിക്കുന്നുണ്ടല്ലോ, വലിയ വിജയമൊന്നുമല്ല, മറിച്ച് ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങളിൽ കൂടിയുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇന്ന് നമ്മൾ സംസാരിച്ച ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് വലിയ പണമോ സമയമോ ഒന്നും വേണ്ട, ഒന്ന് മനസ്സ് വെക്കണമെന്ന് മാത്രമല്ലേ. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു മനസ്സ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് എന്തായാലും നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു മാറ്റം വരട്ടെ എന്ന് ഞാൻ എൻ്റെ വിഷയം കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീണ്ടും നമുക്ക് 360 degree ഒത്തിരി ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് കേൾക്കാം. അതുവരേക്കും till then it's me Archie Ilya signing off. Studio with Ahalya from 90.4 KTK. Kutukoda.

0: 100% നാൻ 16 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
2: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്.

0: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
0: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
2: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും.
4: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-695-15, 9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. ഫോൺ 9188954112, 04923225000.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട്.

വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമെന്ന് CPIM. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ലജ്ജാകരമെന്ന് BJP. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ എല്ലാ കോളേജുകളിലും. കരാറിൽ ഒപ്പുവെച്ച് നോർക്ക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞജാഗ്രതാ മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥയെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനം. ഇതിനായി 25,530 കോടി രൂപയുടെ കേന്ദ്ര വിഹിതം അനുവദിക്കും. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യങ്ങളുടെ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിർമ്മൽ, ആശ, സാക്ഷം എന്നീ 3 പ്രധാന AI അധിഷ്ഠിത സംവിധാനങ്ങളിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരിശോധന നടത്തി. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും കണ്ണൂരിലെ വസതിയിലും മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടുള്ള വീട്ടിലും CMRL ഓഫീസിലുമാണ് പരിശോധന നടന്നത്. എന്നാൽ റെയ്ഡിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്ന് ED രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം റെയ്ഡിന്റെ പിന്നാലെ വിവിധയിടങ്ങളിൽ CPIM പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചു. ED റെയ്ഡിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് CPIM സെക്രട്ടറി പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള നടപടിയാണ് ഇന്ന് നടന്നതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇത്തരം നടപടികളിലൂടെ തളർത്തിക്കളയാൻ സാധിക്കില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം ലജ്ജാകരമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ MLA രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അറസ്റ്റുമായി ബന്ധപ്പെട്ട് CPIM നേതാക്കൾ പോലീസുമായി സമവായ ചർച്ച നടത്തിയിരുന്നു. തുടർന്നാണ് പോലീസ് അറസ്റ്റ്.

0: ലേക്ക് നീങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. 2014 മെയ് 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6,000 രൂപ നേരിട്ട് നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. കർഷകർക്ക് മികച്ച പിന്തുണയാണ് പദ്ധതിയിലൂടെ ലഭ്യമാകുന്നതെന്ന് വയനാട് തവിഞ്ഞാൽ പഞ്ചായത്തിലെ കർഷകനായ മുരളീധരൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: പദ്ധതി വളരെ ഗുണകരമാണ്. തുടങ്ങിയതിനു ശേഷം ഇപ്പം 6 വർഷമായിട്ട് എല്ലാ ഗഡുക്കളും കിട്ടുന്നുണ്ട്. കാർഷിക മേഖലയിലേക്ക് വളമടിക്കുന്ന സമയത്തും അതിന്റെ പണികൾ സമയത്തും വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി സമ്മാൻ നിധി. ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദ്ധതികൾ കൃഷിക്കാർക്ക് ഏറ്റവും യോജിച്ച ഒരു പദ്ധതിയായിട്ടാണ് എനിക്ക് ഇതിനെപ്പറ്റി തോന്നിയിട്ടുള്ളത്.
0: ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ കോളേജുകളിലും. ജർമ്മൻ ഫെഡറൽ റിപ്പബ്ലിക്കിന്റെ ഉടമസ്ഥതയിലുള്ള ഏജൻസിയും നോർക്ക റൂട്ട്സും ഇതിനുള്ള കരാർ കൈമാറി. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിലുള്ള കരാർ ഒപ്പിടുന്നത്. ജർമ്മൻ ഭാഷാ പരിശീലനവും ഉൾപ്പെടുന്നതിനാൽ കോഴ്സ് പൂർത്തിയാക്കുന്ന സമയത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് ജർമ്മനിയിൽ രജിസ്റ്റേർഡ് നഴ്സായി ജോലി ചെയ്യുന്നതിനുള്ള അംഗീകാരം കൂടി പദ്ധതി വഴി ലഭിക്കും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ തയ്യാറായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സിവിൽ സർവീസിലെ വനിതാ പ്രാതിനിധ്യം 41% ഉയർന്നതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. 2024 സിവിൽ സർവീസ് ബാച്ചിൽ രേഖപ്പെടുത്തിയ ഈ നേട്ടം സമകാലീന ഇന്ത്യയിലെ അവസരങ്ങളുടെ ജനാധിപത്യവൽക്കരണത്തിന്റെ പ്രതിഫലനമാണ് സൂചിപ്പിക്കുന്നതെന്നും ന്യൂഡൽഹിയിൽ സിവിൽ സർവീസസ് ട്രെയിനികളുമായി സംവദിക്കവേ അദ്ദേഹം അറിയിച്ചു. അതേസമയം സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ പ്രൊവിഷണൽ ഉത്തരസൂചിക UPSC പുറത്തിറക്കി. ഈ മാസം 31 വൈകുന്നേരം 6 മണിവരെ ഓൺലൈനായി പരാതികൾ സമർപ്പിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ ശക്തമായ മഴയാണ് ഇന്ന് ലഭിച്ചത്. കായൽ കടലോരങ്ങളിലുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: ആലപ്പുഴ ജില്ലയിൽ ഇന്ന് രാവിലെയും വൈകിട്ടുമായി ഇടിമിന്നലോടുകൂടിയുള്ള മഴയാണ് ഉണ്ടായത്. കുട്ടനാട്ടിലൂടെയും അപ്പർ കുട്ടനാട്ടിലൂടെയും ഒഴുകുന്ന നദികളിൽ ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. കായലോരത്തും കടലോരത്തുമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ നേരിയ കടൽക്ഷോഭവും ഉണ്ട്. ഇടിമിന്നലിൽ ജില്ലയിൽ 50 വീടുകളിലെ ഗൃഹോപകരണങ്ങൾക്ക് നാശം വന്നു. ദേശീയപാത അടക്കമുള്ള റോഡുകളിലെ വെള്ളക്കെട്ട് യാത്ര ദുരിതപൂർണമാക്കി.
0: പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ പ്രകൃതി ഒരുക്കിയ അത്ഭുതമാണ് ഇടുക്കിയിലെ കാന്തല്ലൂർ വെളുത്തുള്ളി. ഔഷധ ഗുണവും തീക്ഷണമായ രുചിയും കൊണ്ട് ലോകശ്രദ്ധ ആകർഷിച്ച ഈ വെളുത്തുള്ളി ഇന്ന് കേരളത്തിന്റെ അഭിമാനമായ ഭൌമസൂചിക പദവി നേടിയ ഉൽപ്പന്നം കൂടിയാണ്. കാന്തല്ലൂർ വെളുത്തുള്ളിയുടെ സവിശേഷതകളെക്കുറിച്ച് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഒരു വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന ഇതിന്റെ കട്ടിയുള്ള അല്ലികൾക്ക് ആയുർവേദ മരുന്ന് നിർമ്മാണത്തിലും വിദേശ വിപണിയിലും വൻ പ്രിയമാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഉത്തമമായ ഈ വെളുത്തുള്ളി ഇന്ന് ഭൌമസൂചികാ പദവിയിലൂടെ വ്യാജന്മാരെ തടഞ്ഞ് കർഷകർക്ക് മികച്ച വിലയും ഉറപ്പാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങളും സംഭരണ സൌകര്യങ്ങളുടെ അപര്യാപ്തതയും വെല്ലുവിളികളാകുന്നുണ്ടെങ്കിലും കൃത്യമായ പിന്തുണ ലഭിച്ചാൽ കാന്തല്ലൂരിലെ കർഷകരുടെ ജീവിത നിലവാരം ഇനിയും ഉയരും. ആധുനിക വിപണന സൌകര്യങ്ങൾ കൂടി ഒരുക്കുന്നതോടെ ഈ കാർഷിക വിഭവം ലോകവിപണിയിൽ കൂടുതൽ കരുത്തോടെ ഇടം പിടിക്കും.
0: ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു എന്ന തരത്തിൽ പ്രചരിക്കുന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ. സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചതായും ഭക്തരുടെ വഴിപാടുകൾ ശരിയായി കൈകാര്യം ചെയ്തില്ല എന്നതും സംബന്ധിച്ച വാദങ്ങൾ ദുർദ്ദേശപരമാണെന്ന് കരുതുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമെന്ന് CPIM. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ലജ്ജാകരമെന്ന് BJP. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാംമത വിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ എല്ലാ കോളേജുകളിലും. കരാറിൽ ഒപ്പുവെച്ച് നോർക്ക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞജാഗ്രതാ മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥയെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കരണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
6: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി. ബസ് സ്റ്റാൻഡിന് എതിർവശം കൊഴിഞ്ഞാമ്പാറ.
7: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹോൾമാർക്ക് വെള്ളി ആഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
8: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൌകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
9: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
10: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
4: നമ്മളൊക്കെ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, അത് കേട്ടപ്പോഴാണ് ഞാൻ ട്രിഗറായത്. എന്റെ മൂഡ് കംപ്ലീറ്റ്ലി പോയി എന്നല്ലേ. ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ നമ്മൾ മനുഷ്യന്മാർക്ക്. മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും ഒരു ദിവസം ഒരു പ്രശ്നവും ഇല്ലാതെ സമാധാനമായിട്ട് കടന്ന് പോകുന്ന ആളുകൾ വളരെ കുറവാണ്. ഈ ട്രിഗർ എന്ന് പറയുന്ന ഒരു വാക്കില്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ട്രിഗർ എന്ന വാക്ക് എപ്പോഴും നമ്മളിങ്ങനെ ഈ ട്രിഗറിങ്ങിന്റെ പിന്നാലെ ഇരുന്നാൽ, നെഗറ്റീവ് അടിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? പോരാ. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ FM-ലൂടെ കടിച്ചാൽ പൊട്ടാത്ത ഒരു പുതിയ ഇംഗ്ലീഷ് വാക്കുകൂടെ പരിചയപ്പെടുത്തട്ടെ. ഇന്നത്തെ എഴുത്തോലയിൽ നമ്മളിൽ പല ആളുകളും ദിവസവും അനുഭവിക്കുന്ന എന്നാൽ പേരറിയാത്ത ഒരു സംഗതിയാണ് ഈ വാക്കിന്റെ മീനിങ്. അങ്ങനെയാണ് നമുക്ക് വളരെയധികം പീസ്ഫുൾ ആക്കി നമ്മളെ വെക്കുന്ന ഒരു വാക്കായിരിക്കും ഈ വാക്ക്. ട്രിഗർ എന്ന വാക്ക് നമുക്കറിയാം, നമ്മളെ ട്രിഗറാക്കുന്ന ഇമോഷൻസ്, നമ്മളെ ട്രിഗറാക്കുന്ന സ്ഥലങ്ങൾ, നമ്മളെ ട്രിഗറാക്കുന്ന ആളുകൾ അല്ലെ. ട്രിഗറിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ മൂഡ് ഔട്ട് ആക്കുന്ന, നമ്മളുടെ ആങ്കറിനെ ട്രിഗർ ചെയ്യുന്ന അങ്ങനത്തെ എന്തൊക്കെയോ കാര്യങ്ങളാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു വാക്കാണ് ഗ്ലിമ്മർ. ഇന്ന് എഴുത്തോലയിൽ ഗ്ലിമ്മറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. And you are on Ahilya FM 90.4. Get to get it.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഗ്ലിമ്മർ എന്ന വാക്കിനെ വളരെ സോഫ്റ്റ് ആയിട്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ശത്രുവായിട്ടുള്ള ട്രിഗറിലെ ട്രിഗർ എന്ന വാക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മുടെ മനസ്സിന് പെട്ടെന്നൊരു പോസിറ്റീവ് എനർജി തരുന്ന, ഒരു ചെറിയ സേഫ്റ്റിയും ഹാപ്പിനെസ്സും ഒക്കെ തോന്നിപ്പിക്കുന്ന നിമിഷങ്ങളെയാണ് സൈക്കോളജിസ്റ്റുകൾ ഗ്ലിമ്മേഴ്സ് എന്ന് വിളിക്കുന്നത്. GLIMMERS, അതാണ് ഗ്ലിമ്മേഴ്സ്. ഇത് വലിയ ലോട്ടറി അടിക്കുന്ന കാര്യമൊന്നുമല്ല. ചില ആളുകൾക്ക് ലോട്ടറി അടിച്ചാലേ സന്തോഷം വരുള്ളൂ അല്ലേ, അവർക്ക് സന്തോഷവും ഹാപ്പിനെസ്സും ഒരു പോസിറ്റിവിറ്റിയും ഒക്കെ തോന്നുള്ളൂ. അങ്ങനെയല്ല, വലിയ സംഭവങ്ങളൊന്നുമല്ല, വളരെ ചെറിയ ചില്ലറ കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രാവിലെ ചായ കുടിക്കാൻ എടുക്കുന്ന സമയത്തെ നല്ല ചായ, നല്ലൊരു ചായ കുടിക്കുമ്പോൾ ഈ ചായ പ്രേമികളുടെ ഒരു സന്തോഷമുണ്ടല്ലോ, നമുക്ക് പറഞ്ഞ് കൊടുക്കാൻ പറ്റാത്ത ഒരു സന്തോഷമില്ലേ, വളരെ ടൈനി ആയിട്ടുള്ള ഹാപ്പിനെസ്സാണ്, പക്ഷെ എന്നാലും ആ ഒരു സന്തോഷം. പിന്നെ വഴിയിൽ വെച്ച് നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഒരു കുഞ്ഞു കുട്ടി, പല്ലില്ലാത്ത ഒരു വായയൊക്കെ കാട്ടി നമ്മളെ ചിരിച്ച് കാണിക്കുന്ന ഒരു കുഞ്ഞു കുട്ടി, അത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പോസിറ്റിവിറ്റി ഇല്ലേ. പിന്നെ പെട്ടെന്ന് നമ്മള് നമ്മുടെ FM കേൾക്കുന്ന പഴയ ഒരു പാട്ട് അല്ലെ, നമ്മുടെ മെമ്മറീസുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് കുറെ നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന, എപ്പോഴും കേൾക്കാൻ കൊതിക്കുന്ന ആ ഒരു പാട്ട് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചുമ്മാ ഇടുന്ന ഒരു റീൽസിന് പെട്ടെന്ന് ഒരു ഒരു എന്താ പറയുക, ഒരു 10K മുകളിൽ ലൈക്സ് ഒക്കെ വരുന്നത്. ഇതൊക്കെയാണ് ഈ ചെറിയ ചെറിയ ഗ്ലിമ്മേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു കുഞ്ഞു വെളിച്ചം മിന്നിമറിയും, നമ്മൾ അറിയാതെ ഒന്ന് പുഞ്ചരിക്കും. വലിയ വലിയ സംഭവങ്ങളല്ല, ചെറിയ സംഭവങ്ങളിൽ ഹാപ്പിനെസ് കണ്ടെത്തണം, എന്നാലാണ് നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ.

0: பசங்க நம்ம வயசு இது பொழிக்க மாட்டா.
1: அறிவிந்த வெளிச்சம் பகிர்ந்து நல்குவார். எழுத்தோல, இத அறிவிந்த கிதா.
2: ലൈഫ് ചിലപ്പോഴെങ്കിലും ഒരു ഓട്ടപ്പന്തയം പോലെ തോന്നിയിട്ടില്ലേ? എല്ലാവരും ഓട്ടപ്പാച്ചിലാണ്. ഓരോരുത്തരുടെ ജീവിതം സെറ്റിലാക്കാനല്ലേ, ജോലിക്ക് പിന്നാലെ, പരീക്ഷകൾക്ക് പിന്നാലെ, ലക്ഷ്യങ്ങൾക്ക് പിന്നാലെയുള്ള ഒരു ഓട്ടപ്പന്തയം. അപ്പുറത്ത് നിൽക്കുന്ന ആളേക്കാൾ മുന്നിലെത്തണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു മത്സരം, ഒരു റേസാണ് ലൈഫ്. അങ്ങനെ ഒരു വലിയ റേസായിട്ട് തോന്നുമ്പോൾ, എന്തിനാ എല്ലാവരും ഇങ്ങനെ ഓട്ടപ്പാച്ചിൽ നടത്തണേ എന്നൊക്കെ തോന്നുമ്പോൾ, ചുറ്റുമുള്ള ചെറിയ നല്ല കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാനാണ് ഈ ഗ്ലിമ്മേഴ്സ് ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനുള്ള ഒരു സംഗതിയാണ് ഗ്ലിമ്മേഴ്സ്. അപ്പോ ഇന്നത്തെ എന്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ, ഇന്നത്തെ ഈ ഒരു ദിവസമോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമോ നിങ്ങളുടെ മൂഡ് സൂപ്പർ ആക്കിയ, നിങ്ങളുടെ മൂഡ് നന്നാക്കിയ ആ ഒരു കൊച്ചു ഗ്ലിമ്മർ എന്തായിരുന്നു? അത് ചിലപ്പോ അമ്മ നമുക്ക് ചുട്ടു തന്ന എക്സ്ട്രാ ഒരു ദോശയോ, അല്ലെങ്കിൽ നമ്മൾക്ക് കാത്തിരുന്ന് കിട്ടിയിട്ടുള്ള ഒരു ഒരു നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുടെ ഒരു മെസ്സേജോ ആയിരിക്കാം. അങ്ങനെ ചെറിയ ചെറിയ ഗ്ലിമ്മേഴ്സ് നമ്മൾ കണ്ടെത്തണം നമ്മുടെ ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവാൻ.

0: Dígame.
1: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
2: നമ്മുടെ മൈൻഡ് ഇങ്ങനെ ട്രെയിനായിരിക്കുന്നത് നെഗറ്റീവ് കാര്യങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കാനാണല്ലേ. നെഗറ്റീവ് കാര്യങ്ങളാണ് കൂടുതലും സെല്ല് ചെയ്യുന്നത്. അതിപ്പോ നമ്മൾ എവിടെ നോക്കിയാലും അത് കാണാനായിട്ട് പറ്റും. വളരെ പോസിറ്റീവായ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ കാണാതെ പോവരുത്. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കണം, വൺസ് യു ട്രെയിൻ യുവർ മൈൻഡ് ടു ലുക്ക് ഔട്ട് ഫോർ ഗ്ലിമേഴ്സ്, ദീസ് ടൈനി മൊമെന്റ്സ് വിൽ അപ്പിയർ മോർ ആൻഡ് മോർ. അതായത് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ഇത്തരം കുഞ്ഞു കുഞ്ഞു ഗ്ലിമ്മറുകൾ കണ്ടെത്താൻ നമ്മളൊന്ന് ട്രെയിൻ ചെയ്തെടുത്താൽ പിന്നെ നോക്കുന്നിടത്തെല്ലാം ഇത്തരം സന്തോഷ നിമിഷങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ജീവിതം കൂടുതൽ മനോഹരമാക്കും. അപ്പോ ട്രിഗർ എന്ന വാക്കിങ് മറന്നേക്കും. ഇനി നമ്മൾ ചേർത്ത് പിടിക്കേണ്ട വാക്കാണ് ഗ്ലിമ്മർ, GLIMMER. ഇന്നത്തെ എഴുത്തോല വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോ ഇനി അടുത്ത ദിവസം പുതിയ വിശേഷങ്ങൾ, പുതിയ വാക്കുകൾ, പുതിയ വർത്തമാനങ്ങൾ ഒക്കെ ആയിട്ട് വരുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം അഭിരാമി. കീപ് സ്മൈലിംഗ് ആൻഡ് ഫൈൻഡ് യുവർ ഗ്ലിമ്മേഴ്സ്.

0: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെ ഒക്കെ കറണ്ട് ബിൽ സീറോ ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലേ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
1: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊഴിഞ്ഞാമ്പാറ.
5: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-24-6-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കോമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
1: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
2: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
3: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
6: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.

മലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: ദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: വീട്ടുചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
2: ഇതാ പിടിച്ചോ, റേഷന് 15000, പച്ചക്കറികൾക്ക് 2000.
1: അപ്പൊ കറണ്ട് ബില്ലിന്?
2: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
1: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
2: തീർച്ചയായും.
3: PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ BTech കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
6: അഖിലേഷം 90.4.

0: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
0: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
2: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
4: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

Listen without break. Red Ahalya FM 90.4.

കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ. ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9 4 9 6 0

0: 0 4 5 7 0 അഹല്യ പബ്ലിക് സ്കൂൾ പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പാലക്കാട്. കോൺടാക്ട് 9188909075.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. ഫോൺ 9188954112, 0492322500.
3: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.gov.in.
4: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
5: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പാലക്കാട്.
6: Story of life.
2: Lighten your life. Lighten. നമ്മളൊക്കെ എപ്പോഴും കാത്തിരിക്കുന്നത് എന്തിനാണ്? ചിന്തിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരു നല്ല കാലം വരാൻ വേണ്ടിയിട്ടാണല്ലേ, ശരിയല്ലേ? ഇപ്പോഴത്തെ കഷ്ടപ്പാടുകളൊക്കെ ഒന്ന് തീരട്ടെ, ഒരു നല്ല കാലം വരും എന്ന് നമ്മൾ എപ്പോഴും സ്വയം സമാധാനിക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാറുണ്ട്. വരാനിരിക്കുന്ന ആ സുവർണ കാലത്തിനായിട്ട് ഇന്നത്തെ സന്തോഷങ്ങളൊക്കെ, ഇന്നത്തെ ചെറിയ സന്തോഷങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ മാറ്റിവെക്കാറുമുണ്ട്. പക്ഷേ കാലം നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. എടോ, നല്ല കാലം എന്ന ടാഗ് വെച്ചിട്ടൊന്നും ഒരു കാലവും ജീവിതത്തിലേക്ക് കടന്നു വരില്ല. ഇപ്പോൾ ഉള്ളതിലേറെ മോശമായ ഒരു സമയം വരുമ്പോഴായിരിക്കും കഴിഞ്ഞു പോയ ആ പഴയ കാലം എത്ര നല്ലതായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക, ശരിയല്ലേ? 10 വർഷം മുമ്പുള്ള നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു? അന്ന് നിങ്ങൾക്ക് ഒരുപാട് പരാതികളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ പറയും, അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം എന്ന്. അന്നത്തെ ആ ചെറിയ സന്തോഷങ്ങളും കൂടെ ഉണ്ടായിരുന്ന മനുഷ്യരും എത്ര വിലപ്പെട്ടതായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ്, ശരിയല്ലേ? നമ്മൾ ഇന്ന് പരാതി പറയുന്ന ഈ നിമിഷവും നാളെ നമ്മുടെ ഓർമ്മകളിലെ നല്ല കാലമായിരിക്കും. ഇന്ന് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ, ഇന്നത്തെ നമ്മുടെ ആരോഗ്യം, ഈ നിമിഷത്തെ നമ്മുടെ ചെറിയ ചെറിയ വിജയങ്ങൾ, ഇതൊക്കെ ആഘോഷിക്കണം. വരാനിരിക്കുന്ന വലിയ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ചെറിയ ചിരികളെ ഒരിക്കലും തള്ളിക്കളയരുത്. മോശമായ സമയം വരുമ്പോൾ മാത്രം തിരിച്ചറിയേണ്ട ഒന്നല്ല സ്നേഹവും സന്തോഷവും. ജീവിതം എന്നത് നാളെ സംഭവിക്കാനിരിക്കുന്ന ഒന്നല്ല, അത് ദൈവം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നല്ല കാലം എന്നത് ദൂരെ എവിടെയുള്ള ഒരു ലക്ഷ്യമൊന്നുമല്ല, അത് നമ്മള് ഇപ്പൊ ജീവിക്കുന്ന ഈ ഒരു മൊമെന്റ് ആണ്. പരാതികളൊക്കെ കുറയ്ക്കുക, ഉള്ളതിനെ അങ്ങ് സ്നേഹിക്കുക. നാളെ സങ്കടപ്പെടുമ്പോൾ ഓർക്കാനായിട്ട് മനോ

0: Story of life.
1: Lighten your life. Lighten.
2: നമ്മളൊക്കെ നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണല്ലേ. അതെൻ്റെ അവകാശമാണ്, എനിക്കിത് കിട്ടിയേ പറ്റുള്ളൂ, എന്നെ ഇങ്ങനെ പരിഗണിക്കണം എന്നൊക്കെ ഉറക്കെ വിളിച്ചു പറയാനായിട്ട് നമുക്കറിയാം ഇല്ലേ. നമ്മൾ പറയാറില്ലേ, ജനാധിപത്യത്തിലായിക്കഴിഞ്ഞാലും ഒരു സ്ഥാപനത്തിലായിക്കഴിഞ്ഞാലും ഇനി കുടുംബത്തിലായാലും നമ്മുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിൽ നമ്മൾ ഒട്ടും പിന്നിലല്ല അല്ലേ. ഒന്ന് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ, ഇച്ചിരി പരിഗണന കുറഞ്ഞു പോയി കഴിഞ്ഞാൽ, മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടിയതൊന്ന് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളപ്പോൾ പരാതി പറയും. അപ്പോൾ നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചും പാർഷ്വാലിറ്റിയെക്കുറിച്ചുമൊക്കെ നമ്മൾ പരാതി പറയും അല്ലേ. പക്ഷേ ഒരു കാര്യം ചിന്തിച്ച് നോക്കൂ, നാണയത്തിൻ്റെ മറുപുറം പോലെ അവകാശങ്ങൾക്കൊപ്പം തന്നെ നിൽക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ പലപ്പോഴും സൗകര്യപൂർവ്വം മറന്നു പോകുന്ന ഒന്ന്. എന്താണെന്നറിയോ, ഈ അവകാശവാദങ്ങൾ ഉന്നയിച്ചാൽ മാത്രം പോരാ, ഉത്തരവാദിത്തങ്ങൾ കൂടെ നിറവേറ്റാനായിട്ട് നമ്മൾ റെഡിയാവണം. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാത്ത ഒരാൾക്ക് അവകാശങ്ങൾ ചോദിക്കാനായിട്ട് എന്തർഹതയാണുള്ളത്? ജോലി ചെയ്യുന്നിടത്ത് കൃത്യസമയത്ത്

അത് നമ്മുടെ അവകാശമാണ്. എന്നാൽ ആ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. വീട്ടിലാണെങ്കിലും പങ്കാളിയിൽ നിന്ന് സ്നേഹവും പരിഗണനയും വേണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ ആ ബന്ധം നിലനിർത്താനായിട്ട് ആവശ്യമായിട്ടുള്ള വിട്ടുവീഴ്ചകളും കരുതലുകളും നൽകുക എന്നത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. അവകാശങ്ങൾ മാത്രമുള്ളൊരു ലോകം അതെന്ത് ബോറായിരിക്കും അല്ലേ? അതെന്ത് അരാജകത്വമായിരിക്കും? അവിടെ ഓരോരുത്തരും തനിക്ക് കിട്ടേണ്ടതിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. എന്നാൽ റെസ്പോൺസിബിലിറ്റീസ് കൂടെ ചേരുമ്പോഴാണ് ഒരു സമൂഹം സുന്ദരമാകുന്നത്. എൻ്റെ ഉത്തരവാദിത്തം മറ്റൊരാളുടെ അവകാശമാണ് എന്നും മറ്റൊരാളുടെ ഉത്തരവാദിത്തം എൻ്റെ അവകാശമാണ് എന്നും തിരിച്ചറിയുമ്പോഴാണ് അവിടെ സമാധാനം ഉണ്ടാകുന്നത്. ഈ വിരൽ ചൂണ്ടി അവകാശങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് സ്വന്തം മനസാക്ഷിയോട് ഒന്ന് ചോദിക്കണം, ഞാൻ എൻ്റെ കടമകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന്. കടമകൾ മറക്കുന്നവൻ്റെ അവകാശവാദങ്ങൾ വെറും മുഴക്കമുള്ള വാക്കുകൾ മാത്രമാണ്. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറുള്ളവൻ്റെ വാക്കുകൾക്ക് സമൂഹത്തിൽ കൂടുതൽ വാല്യൂ ഉണ്ടാവും. ജീവിതം എന്നത് കൊടുക്കൽ വാങ്ങലുകളാണ്. കൊടുക്കേണ്ടവ കൊടുക്കാതെ വാങ്ങേണ്ടവയെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണോ ശരിയാവുക? ഒരു നല്ല പൗരനായിട്ടും നല്ലൊരു ഉദ്യോഗസ്ഥനായിട്ടും നല്ലൊരു കുടുംബാംഗമായിട്ടും മാറാൻ അവകാശങ്ങളെക്കാൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾക്കായിട്ട് നമുക്ക് സമയം കണ്ടെത്തണം. കടമകൾ ചെയ്യ്, അവകാശങ്ങൾ നിങ്ങളെ തേടി വരും. ഉത്തരവാദിത്തമുള്ള മനുഷ്യരായിട്ട് നമുക്ക് വളരണം.

0: Story of life.
1: Lighten your life. Lighten. നമ്മളൊക്കെ ജീവിതത്തിൽ ഓരോ ഉയരങ്ങൾ കീഴടക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മളെ പിന്നിൽ നിന്ന് വലിക്കാനും പരിഹസിക്കാനും ചിലരെപ്പോഴും ഉണ്ടാവും അല്ലേ. നമ്മുടെ കുറവുകളെ പെരുപ്പിച്ച് കാട്ടി നമ്മുടെ വിജയങ്ങളെ ചെറുതാക്കി കാണിച്ച് അവർ നമ്മുടെ ചുറ്റും ഇങ്ങനെ ഉണ്ടാവും, ശരിയല്ലേ. ഇത്തരം മനുഷ്യരുടെ പെരുമാറ്റം കാണുമ്പോൾ പലപ്പോഴും നമ്മൾ വിഷമിക്കാറുണ്ട്. എന്താ അവരങ്ങനെ പറയുന്നത്, എന്താ അവരങ്ങനെ ചെയ്തത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ. ചിലപ്പോൾ നമ്മൾ അവരോട് തർക്കിക്കാനും നിൽക്കാറുണ്ട് അല്ലേ. എന്തിനാണ് അവർ നിങ്ങളെ താഴ്ത്തിക്കെട്ടാനായിട്ട് ശ്രമിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. നിങ്ങളെ താഴ്ത്തിക്കെട്ടിക്കഴിഞ്ഞാൽ സ്വയം വലുതാകുമെന്ന് വിശ്വസിക്കുന്ന ചില വിഡ്ഢികളാണവർ. അവരെ അവഗണിക്കുന്നതാണ് നല്ലത്. സ്വന്തം കഴിവുകൊണ്ട് വളരാൻ കഴിയാത്തവരാണ് മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്തി ഉയരങ്ങളിലെത്താനായിട്ട് ശ്രമിക്കുന്നത്. ഒരാളെ മോശക്കാരനാക്കിക്കഴിഞ്ഞാൽ താൻ വലിയവനാകുമെന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ വലിയ മണ്ടത്തരം വേറെയുണ്ടോ? ഇല്ല. അവരുടെ ഉള്ളിലെ ഈ അപകർഷതാബോധമാണ് വിമർശനങ്ങളായിട്ടിങ്ങനെ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾ നിങ്ങളുടെ മനസ്സിനെ മുറിപ്പെടുത്താനായിട്ട് ഒരിക്കലും അനുവദിക്കരുത്. ഒരു സിംഹം ഒരിക്കലും തെരുവിലുണ്ടാവുന്ന കുരക്കലകൾ ശ്രദ്ധിക്കാറില്ല. കാരണം സിംഹത്തിന് അതിൻ്റെ കരുത്ത് എന്താണെന്നറിയാം. നിങ്ങളും അങ്ങനെയാവണം. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളെ വിമർശിക്കുന്നവർക്ക് മറുപടി നൽകാനായിട്ട് സമയം പാഴാക്കരുത്. നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ മറുപടി നിങ്ങളുടെ വിജയമായിരിക്കണം. അവഗണനയാണ് ഇത്തരം മനുഷ്യർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. നിങ്ങളുടെ മൂല്യം ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളാണ്, അല്ലാതെ ഒരിക്കലും മറ്റുള്ളവരുടെ വാക്കുകളല്ല. നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവർ സത്യത്തിൽ നിങ്ങളുടെ വളർച്ചയെ പേടിക്കുന്നവരാണ്. ആ ഭയത്തെ അവർ പരിഹാസങ്ങൾ കൊണ്ട് മറച്ചു പിടിക്കുന്നുവെന്ന് മാത്രം. അവരെ അവരുടെ വിഡ്ഢിത്തങ്ങളായിട്ട് വിടുക. നിങ്ങൾ ആകാശത്തോളം ഉയരത്തിൽ പറക്കാനായിട്ട് തയ്യാറെടുക്കുക. ലോകം എന്നും അങ്ങനെയാണ്. നക്ഷത്രങ്ങളെ നോക്കി കുറയ്ക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ, എന്ന് കരുതിയിട്ട് നക്ഷത്രങ്ങൾ അവരുടെ പ്രകാശം കുറയ്ക്കും. ഇല്ല, ഒരിക്കലും പ്രകാശം കുറയ്ക്കാൻ പോകുന്നില്ല. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകണം. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മനുഷ്യരിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിഡ്ഢികളുടെ വാക്കുകൾക്ക് നിങ്ങളുടെ സമാധാനം വിട്ടുകൊടുക്കരുത്.

0: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
1: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബിൽ ആരടയ്ക്കും? നീ അടയ്ക്കും.
0: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.
2: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
5: അങ്ങനെ ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുടെ സമയമായിട്ടുണ്ട്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളും കൂടെ ഞാനും ഇനിയുള്ള ഒരു മണിക്കൂർ സമയം നിങ്ങളുടെ കാതോരം ഉണ്ടാവും. ഇന്ന് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലൂടെ നമ്മൾ ഒന്നിച്ച് കേൾക്കുവാൻ പോകുന്ന പാട്ടുകളെല്ലാം ഗാനരചന നിർവഹിച്ചിട്ടുള്ളത് OMV കുറുപ്പാണ്. OMV സാറിന്റെ പാട്ടുകളാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ. OMV സാർ എഴുതിയ വരികളിൽ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്ന വരികൾ ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ എന്ന വരിയാണ്. സലീൽ ദായും ബോംബെ രവിയുമാണ് OMV വരികളിൽ നിന്ന് ഏറ്റവും അധികം മലയാള ഗാനങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഉത്തരേന്ത്യൻ സംഗീത സംവിധായകർ. എങ്കിലും ഒരൊറ്റ പടം കൊണ്ട് തന്നെ നമ്മുടെയൊക്കെ പ്രിയങ്കരനായി മാറിയ ഒരു മ്യൂസിക് ഡയറക്ടറുണ്ട്. മലയാളിയല്ലാത്ത ഒരു മ്യൂസിക് ഡയറക്ടർ, അത് രഘുനാഥ് സേതാണ്. അദ്ദേഹത്തിന്റെ പാട്ടാണ് ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ.
6: സ്നേഹാതുരമായി തൊട്ടുരിയാടിയ പോലെ

ചെന്നൈയിൽ വെച്ചായിരുന്നു ആരണ്യകം എന്ന സിനിമയിലെ പാട്ടുകളുടെ റെക്കോർഡിംഗ് ഒക്കെ നടന്നത്. മലയാള സിനിമയുമായി അതുവരെ ബന്ധപ്പെട്ടിട്ടില്ല രഘുനാഥ് സേത്. അതുകൊണ്ട് തന്നെ മറ്റ് മലയാള സംഗീത സംവിധായകരെ പോലെ തന്നെ ഈണമിട്ട് വരികൾ എഴുതിക്കുന്ന ഒരു രീതിയാകും രഘുനാഥ് സേതും ചെയ്യുക എന്നാണ് ഒ എൻ വി കുറിപ്പ് കരുതിയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അദ്ദേഹം ഒ എൻ വിയെ കൂടി അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രഘുനാഥ് സേത് പറയാണ്, അങ്ങ് കവിത എഴുതിത്തരൂ, കവിത്വമുള്ള വരികൾ എഴുതിത്തരൂ, ഞാൻ ഈണം ഇട്ടുകൊള്ളാം എന്നുള്ളത്. അങ്ങനെ ഒ എൻ വി മാഷ് എഴുതിയ വരികളാണ് ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ എന്ന്.

കാരണികം എന്ന ചിത്രത്തിലെ ഈ ഒരു പാട്ടും അതുപോലെ ഒളിച്ചിരിക്കാൻ വള്ളിക്കുടിയിലൊന്നൊരുക്കി വെച്ചില്ലേ എന്ന പാട്ടും ഭയങ്കര രസമുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. ഒരു ഗാനം ദാസേട്ടൻ പാടിയപ്പോൾ മറ്റൊരു പാട്ട് പാടിയിട്ടുള്ളത് ചിത്രചേച്ചിയാണ്. ഈ പാട്ട് ഒളിച്ചിരിക്കാൻ വള്ളിക്കുടിയിലൊന്നൊരുക്കി വെച്ചില്ലേ എന്ന പാട്ട് ഒരു മലയാള കവിതയുണ്ട്. ആ കവിതയുടെ വൃത്തത്തിനൊത്താണ് ONV കുറിപ്പ് എഴുതിയിട്ടുള്ളത്. ഒരൊറ്റ മതമുണ്ടുലകിൻ ഉയരാം പ്രേമമതെന്നല്ലോ, പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം. ഇങ്ങനൊരു കവിതയുണ്ട്. എനിക്കൊക്കെ പണ്ട് പഠിക്കാനുണ്ടായിരുന്നു ഈ ഒരു കവിത. ഈ കവിതയുടെ വൃത്തത്തിനൊത്താണ് ഒളിച്ചിരിക്കാൻ വള്ളിക്കുടിയിലൊന്നൊരുക്കി വെച്ചില്ലേ, തനിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ എന്ന പാട്ട് ONV കുറിപ്പ് എഴുതിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ഈ പാട്ട് എഴുതിയതിന് ശേഷമാണ് നമ്മൾ ആദ്യം കേട്ട ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ എന്ന പാട്ടും അതേ സിനിമയിലെ താരകങ്ങളെ എന്നൊരു പാട്ടും ONV എഴുതിയിട്ടുള്ളത്. ഈ പാട്ടുകളൊക്കെ എഴുതി രഘുനാഥ് സേതിന് കൊടുത്ത സമയത്ത് ഈ പാട്ടുകൾ വാങ്ങി അദ്ദേഹം വായിച്ചപ്പോൾ ആദ്യമൊന്നും മനസ്സിലായില്ല, സ്വാഭാവികം, മറുനാടൻ സംഗീതജ്ഞനാണ്. പക്ഷേ ഗൗരവപൂർവ്വം ആ വരികളിലൂടെ അദ്ദേഹം ഗ്രഹിച്ച ശേഷം ONV കുറിപ്പിനോട് ചെന്ന് ഓരോ വരികളുടെയും അർത്ഥം ചോദിച്ച് മനസ്സിലാക്കി പിന്നീട് അടുത്തുള്ളൊരു മുറിയിൽ പോയി ഫുൾ സൈലൻസിൽ അദ്ദേഹം അങ്ങനെ ഇരുന്ന് ഏകാന്തതയിലേക്ക് ഉൾവലിഞ്ഞ് ഇരുന്നാണ് ഈണങ്ങൾ നെയ്തെടുത്തത്. അദ്ദേഹത്തിന് ആ മുറിയിൽ കൂട്ട് ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകാറുള്ള ഒരു ഹാർമോണിയം മാത്രം. അങ്ങനെ ദീർഘമായൊരു തപസ്സിന് ശേഷം അദ്ദേഹം മുറിക്ക് പുറത്തേക്ക് വന്നു. താൻ ചിട്ടപ്പെടുത്തിയ ഓരോരോ പാട്ടുകളായിട്ട് ആ പാട്ടുകൾ ഒന്നൊന്നായി ONV യെയും അതുപോലെ ഈ പടത്തിന്റെ സംവിധായകൻ ഹരിഹരനെയും പാടി കേൾപ്പിച്ചു. ഒരു മലയാളിയല്ല ഈ ഗാനങ്ങൾ നമുക്ക് തന്നതെന്ന് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമാണ്. അത്രയ്ക്ക് രസമായിട്ടുള്ള മലയാളത്വമുള്ള ഈണം തന്നെയായിരുന്നു രണ്ട് പാട്ടുകളുടേതും. ചിത്രചേച്ചിയുടെ ശബ്ദത്തിൽ ഒളിച്ചിരിക്കാൻ എന്ന പാട്ടാണ്.

അടുത്ത ഗാനം ദാസേട്ടന്റെ ശബ്ദത്തിൽ ചില്ല എന്ന സിനിമയിലെ ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മെയ്യുന്ന എന്ന പാട്ടാണ്. കണ്ണീരണിയാതെ പലർക്കും കേൾക്കാൻ സാധിച്ചിട്ടില്ല ഈ പാട്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് പേര് ഓർമ്മകളിലേക്ക് തള്ളിവിടുന്ന, ആഴത്തിലേക്ക് തള്ളിയിടുന്നൊരു പാട്ടാണ് ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന പാട്ട്. സംഗീതവും സാഹിത്യവും ഒക്കെ ഒന്നിച്ച് മത്സരിക്കുന്ന ഒരു ഗാനമാണിത്. 1982 ലെനിൻ രാജേന്ദ്രന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമ ചില്ല, ആ സിനിമയിലെ ഗാനമാണ്. ഒ എൻ വി കുറുപ്പിന്റെ രചനയ്ക്ക് എം ബി ശ്രീനിവാസിന്റെ സംഗീതം, ഗാനഗന്ധർവന്റെ ആലാപനം, ഇതെല്ലാം കൂടി ചേർന്നപ്പോ ഒരു വട്ടമല്ല ഒരായിരം വട്ടം കേട്ടാലും മതി വരാത്ത, എക്കാലത്തെയും മികച്ച വിരഹ ഗാനമായി ഈ പാട്ട് മാറി.

അടുത്ത ഗാനം ജോൺസൺ മാഷിന്റെ ഒരു പാട്ടാണ്. സത്യനന്ദിക്കാടിന്റെ എല്ലാ സിനിമകളിലും ആ ഒരു സമയത്തെ മിക്ക സിനിമകളിലും ജോൺസൺ മാഷായിരുന്നു സംഗീത സംവിധായകൻ. അദ്ദേഹത്തിന്റെ ആ ഒരു ഈണം കേൾക്കുമ്പോൾ നമ്മുടെ മേലും മനസ്സുമൊക്കെ ആകെ തണുത്തു പോകും. പ്രത്യേകിച്ച് ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ് ഈ പാട്ട്. കുന്നിമണി ചെപ്പ് തുറന്ന് നിന്നെ നോക്കും നേരം എന്ന പാട്ട്, ഒ എൻ വി കുറുപ്പിന്റെ രസമായിട്ടുള്ള വരികൾ ചിത്ര ചേച്ചിയുടെ ശബ്ദത്തിൽ.

അടുത്ത ഗാനവും ചിത്രശേഷിയുടെ ഒരു പാട്ടാണ്. ബോംബെ രവി ഈണം പകർന്ന് ഒ എൻ വി കുറുപ്പ് വരികളെഴുതിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനം. പഞ്ചാഗ്നി എന്ന സിനിമയിലെ പാട്ടാണ്. ഈ സിനിമയിലെ ആ രാത്രി മാഞ്ഞുപോയി എന്ന ഗാനത്തിന്റെ വരികളൊന്നും നോക്കുകയാണെങ്കിൽ, അത്ഭുത കഥകൾ തൻ ചെപ്പുകൾ തുറന്നൊരു മുത്തെടുത്തെന്നു നിന്റെ മടിയിൽ വയ്ക്കാം, ഇങ്ങനെയാണ് വരികൾ എഴുതിയിട്ടുള്ളത്. ഈ പാട്ട് കേൾക്കുമ്പോൾ വൈശാലി എന്ന സിനിമയും ആ സിനിമയിലെ പാട്ടുമായിട്ട് എവിടെയൊക്കെയോ ഒരു ടച്ച് നമുക്ക് തോന്നാം. ചിലപ്പോൾ ഇവരെല്ലാം ഒരാളുടെ മക്കളായതുകൊണ്ടാവാം അങ്ങനെ നമുക്ക് തോന്നുന്നത്, ഒരേ രാഗമായതുകൊണ്ടാവാം തോന്നുന്നത്. ആ ഗാനവും ബോംബെ രവിയുടെ ഈണങ്ങളിൽ നിന്നാണ്. അപ്പോൾ രവി ബോംബെ സംഗീത സംവിധാനം നിർവഹിച്ച്, ഒ എൻ വി മാഷ് വരികളെഴുതി, ചിത്രശേഷി പാടിയ പാട്ടിലേക്ക്

ഗോളാന്തര വാർത്ത എന്ന സിനിമ മമ്മൂക്ക ശോഭന ജോഡിയിൽ വന്നൊരു ബ്യൂട്ടിഫുൾ സിനിമയാണ്. ആ സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വി കുറുപ്പ് എഴുതിയ വരികൾക്ക് ജോൺസൺ മാഷ് ഈണം പകർന്ന പാട്ടിലേക്കാണിനി. മലയാളികൾക്ക് ഇന്നും ഒരുപാട് നല്ല ഗാനങ്ങൾ സമ്മാനിച്ച മഹാപ്രതിഭ ജോൺസൺ മാഷിന്റെ ഈണം, ഗാനഗന്ധർവന്റെ ശബ്ദം, ഒ എൻ വി കുറുപ്പിന്റെ വരികൾ ഒക്കെ കൊണ്ട് മനോഹരമായി തീർന്ന പ്രിയപ്പെട്ട ഒരു ഗാനം.

യാന്ത്രിക സാഹിത്യം ആ സാഹിത്യത്തിനൊപ്പം ചിത്ര ചേച്ചിയുടെ ദൈവസംഗീതം കൂടി ചേർന്നപ്പോ നമുക്ക് കിട്ടിയ ഒരു എന്താ പറയാ ഒരു മനോഹരമായിട്ടുള്ള ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു പാട്ട്. ഒ എൻ വി കുറുപ്പ് എഴുതിയതിൽ ഏറ്റവും മികച്ച ഗാനങ്ങളിൽ മുൻപന്തിയിൽ ഉണ്ടാകും ഈ ഒരു ഗാനം. ഏതൊരു ഉഗ്ര തപസ്വിക്കും പ്രാണങ്ങളിലാകെ കുളിരേകുന്ന ഒരു അഗ്നിയായി നീ പടരൂ, എത്ര മനോഹരമായ വിശേഷണമാണ്.

1988 ഭരതൻ സംവിധാനം ചെയ്ത വൈശാലി എന്ന സിനിമയിലെ ഇന്ദു പുഷ്പം ചൂട് നിൽക്കും രാത്രി, ചന്ദനപ്പൂവും പുടവ ചാർത്തിയ രാത്രി, ഒ എൻ വി സാറിന്റെ ഒരു

മദനോത്സവം എന്ന സിനിമയിലെ ഗാനമാണ്. എന്തൊരു ലിറിക്സ് ആണ്! ലിറിക്സും അതുപോലെ ആ പാട്ടിന്റെ സീനറിയും ഒക്കെ ഭയങ്കര ഭംഗിയാണ് നമുക്ക് കാണാനും കേട്ടിരിക്കാനും. മാരിയിൽ വേനലിൽ കൂടെ വരാമോ, മാറി നിളം ചൂടേറ്റ് രാമുറങ്ങാമോ, ഈ മുളം കൂട്ടിൽ മരിക്കും വരെ കൂട്ടിരിക്കാമോ, ഇങ്ങനെയുള്ള വരികളാണ് ONV കുറിപ്പ് എഴുതിയിട്ടുള്ളത്. സലീൽ തായുടെ ഈണം ദാസേരനാണ് മദനോത്സവം എന്ന ചിത്രത്തിന് വേണ്ടി മാടപ്രാവേവ എന്ന ഈ ഗാനം പാടിയിട്ടുള്ളത്.

കാതോട് കാതോരം എന്ന സിനിമയിലെ ബാക്കി എല്ലാ പാട്ടുകളും ഔസേപ്പച്ചൻ സാറ് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തപ്പോ ടൈറ്റിൽ സോങ് മുഴുവനായും ഭരതൻ എന്ന സംവിധായകൻ അങ്ങെടുത്ത ഒരു പാട്ടാണ്. ഒരു മൾട്ടി ഫേസറ്റഡ് ലെജൻഡ് ആണ് ഭരതൻ എന്നയാള്. അദ്ദേഹത്തിന്റെ ഭരതൻ സാറിന്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മ്യൂസിക്കാണ് വൃന്ദാവന സാരംഗ എന്ന രാഗത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള പാട്ട്. കാതോട് കാതോരം എന്ന സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വി കുറിപ്പ് എഴുതിയ വരികൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈണം കൊടുത്ത് ലതിക എന്ന ഗായിക പാടിയിട്ടുള്ള ഗാനം.

ഒ എൻ വി മാഷ് എഴുതി ഭംഗിയാക്കിയ പാട്ടുകളാണ് നമ്മൾ ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേട്ട് കേട്ട് വന്നത്. അവസാനത്തെ പാട്ട് ഒ എൻ വി കുറുപ്പിന്റെ ഗാനങ്ങളിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ശൃംഗാര ഗാനങ്ങളിൽ ഒരു ശ്ലാഘനീയമായ കൈയടക്കം അദ്ദേഹത്തിനുണ്ട്. അത് രവീന്ദ്രൻ മാഷ് കൂടെ ചേരുമ്പോഴത്തേക്കും ആ ഗാനങ്ങൾ ഇങ്ങനെ ഉയർന്ന് പൊങ്ങി പറക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ ദാസേട്ടൻ രവീന്ദ്രൻ മാഷിന്റെ സംഗീതത്തിൽ പാടുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് അനിർവചനീയമായൊരു ഗാംഭീര്യവും എന്തെന്നില്ലാത്തൊരു മനോഹാരിതയും ഒക്കെ നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ ഒരു എവർഗ്രീൻ സൂപ്പർ സോങ് ആണ് ലാസ്റ്റത്തെ പാട്ട്. ആ പാട്ട് കൂടി കേട്ടുകൊണ്ട് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ അവസാനിക്കുകയാണ്. രാജശില്പി എന്ന സിനിമയിലെ പൊയ്കയിൽ കുളിർ പൊയ്കയിൽ എന്ന ഗാനം, ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, രവീന്ദ്രൻ മാഷിന്റെ സംഗീതം, ദാസേട്ടന്റെ

0: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM Suryagar.gov.in.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
4: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: അഖിലേ FM 90.4, ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടാളം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വരിശകളിൽ ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാഗാനം.
1: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

അഹല്യ FM-ന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ FM, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.